വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തതാണ് ജീവിത മൂല്യങ്ങൾ. ചില കഴിവുകൾ മനുഷ്യന് ജന്മസിദ്ധമാണ്, ചിലത് പരിശീലനത്തിലൂടെ സ്വായത്തമാക്കാം. രക്ഷാകർത്തൃത്വത്തിലൂടെയും സാഹചര്യത്തിലൂടെയും ചുറ്റുപാടുകളിലൂടെയും പഠനവും അറിവുകൊണ്ടും എല്ലാം നമുക്ക് പല ഗുണങ്ങളും കഴിവുകളും ലഭിക്കുന്നു. എന്നാൽ ആത്മാർത്ഥത എന്ന ഒരു മാനുഷിക ഗുണമുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം. ആദ്യം സ്വയം ആത്മാർത്ഥത ഉണ്ടാകണം. ആത്മവഞ്ചന ചെയ്യരുത്. സഹവാസികളോട്, ചെയ്യുന്ന പ്രവൃത്തിയോട്, വാക്കിനോട്, സമൂഹത്തോട്, ലോകത്തോട് തന്നെയും ആത്മാർത്ഥത ഉണ്ടാകണം. ആരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതും ആത്മാർത്ഥത തന്നെയാണ്. നമുക്ക് ഈ ഗുണമുണ്ടോ? സ്വയം ഒരു അവലോകനമാകാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ഉള്ളൂരിന്റെ വിദ്യാപദ്ധതി എന്ന കവിത കേൾക്കാം. ആലാപനം വരദാ സുധീഷ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇതിൽ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും യാത്രക്കാരായ ഹജ്ജുമ്മമാരും സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 പയ്യാരം പപ്പിനി. 8:00 റേഡിയോ മലബാർ പുത്തൻ പാട്ടുകൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. ഇതിൽ ശ്രീകുമാർ, മുകുന്ദൻ എന്നിവർ പങ്കെടുക്കുന്നു. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഉള്ളൂരിന്റെ വിദ്യാപദ്ധതി എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ. ആലപിക്കുന്നു വരദാ സുധീഷ്.

0: വരദാ സുധീഷ് ആലപിച്ച ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വിദ്യാപദ്ധതി എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തോട് ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം. APJ അബ്ദുൽ കലാം.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് മെയ് 14. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം വർഷത്തിലെ 134-ആം ദിനമാണ് മെയ് 14. മെയ് 14 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1940-ൽ രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് നെതർലൻഡ്സ് ജർമ്മനിക്ക് മുന്നിൽ കീഴടങ്ങി. 1973-ൽ അമേരിക്കയുടെ ആദ്യ ശൂന്യാകാശ കേന്ദ്രമായ സ്കൈലാബ് വിക്ഷേപിച്ചു. ഇന്ത്യൻ നവതരംഗ സിനിമയിലെ ഒരു ബംഗാളി ചലച്ചിത്ര സംവിധായകനായ മൃണാൾസൻ, കേരളത്തിലെ പ്രസിദ്ധനായ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം തിരൂർ നമ്പീശൻ തുടങ്ങിയവരുടെ ജന്മദിനവും ഭൌതികശാസ്ത്രത്തിൽ മികവ് തെളിയിച്ച ഭാരതീയ ശാസ്ത്രജ്ഞൻ ECG സുദർശന്റെ ചരമദിനവും മെയ് 14-ലാണ്.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 14 ബലരാമൻ, മെയ് 15 നാളെ ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം, ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
0: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച് വെൽ പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് മെയ് 14, മേടം 31, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. മാരത്തോൺ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം കേരള മുഖ്യമന്ത്രി ആരെന്നതിൽ ഇന്ന് തീരുമാനമായേക്കും. പ്രഖ്യാപനം വ്യാഴാഴ്ചയുണ്ടാകുമെന്ന് മാധ്യമ വിഭാഗം ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി പങ്കെടുക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ തീരുവ 6% നിന്ന് 15% ഉയർത്തി. വെള്ളിയുടെ തീരുവ 15% പ്ലാറ്റിനത്തിന്റേത് 6.40%-15.4% വർദ്ധിപ്പിച്ചു. മെയ് 13 മുതൽ അടിയന്തര പ്രാബല്യത്തോടെയാണ് വർധന നടപ്പിലാക്കിയത്. തീരുവ ഉയർത്തിയതോടെ കേരളത്തിൽ സ്വർണവില ഒറ്റ ദിവസം കൊണ്ട് പവന് 10,200 രൂപ കുതിച്ചുയർന്ന് 123,120 രൂപയിലെത്തി. ഗ്രാമിന് 1,275 രൂപ വർദ്ധിച്ച് 15,390 രൂപയുമായി. എന്നാൽ ഉപഭോക്താക്കൾക്ക് നേരിയ ആശ്വാസം പകർന്നുകൊണ്ട് ഉച്ചയോടെ പവന് വില 118,800 രൂപയായി കുറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്ത CBI വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. രാജസ്ഥാന് പുറമെ മഹാരാഷ്ട്ര, കേരളം, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിലാണ് അന്വേഷണം. ചോർച്ചയുമായി ബന്ധപ്പെട്ട് നാസിക് ക്രൈംബ്രാഞ്ച് പിടികൂടിയ മെഡിക്കൽ വിദ്യാർത്ഥി ശുഭം ഗൈർനാറിനെ CBIക്ക് കൈമാറും. തമിഴ്നാട്ടിൽ 62 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ ദ്രാവിഡ ഇതര പാർട്ടിയായ TVK നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ ജോസഫ് വിജയ് നയിക്കുന്ന സർക്കാരിനെ 144 അംഗങ്ങൾ പിന്തുണച്ചു. 234 അംഗ സഭയിൽ 118 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി തന്റെ സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വണ്ടികൾ പകുതിയായി കുറക്കാനാണ് നിർദ്ദേശം. ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്നും ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലും വഡോദരയിലും മോദി പ്രസംഗിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആരോഗ്യമന്ത്രി JP Nadda അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറച്ചു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ പര്യടനം റദ്ദാക്കി. കേന്ദ്രമന്ത്രിമാരടക്കം ചെലവ് ചുരുക്കലിലേക്ക് നീങ്ങുകയാണെന്നും എല്ലാവരും തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്ത്യയിലെത്തി. ഇന്ന് തുടങ്ങുന്ന ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കാനാണ് അരാഗ്ചി എത്തിയത്. ഇതിനൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. Jaishankarumായി വിശദമായ ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷവും ചർച്ചയാകും. ബ്രിക്സ് യോഗം വെള്ളിയാഴ്ച സമാപിക്കും. ഇറാനെതിരെ US-Israel ആക്രമണം തുടങ്ങിയ ശേഷം ഇറാന്റെ ഉന്നത പ്രതിനിധിയായി ഇന്ത്യയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് അരാഗ്ചി. തീരുവ പ്രതിസന്ധിക്കും ഇറാൻ യുദ്ധത്തിനുമിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നിർണായക കൂടിക്കാഴ്ച നടത്താൻ US President ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ബീജിംഗിലെത്തി. സർക്കാരിലെ പ്രമുഖരും ടെസ്ല CEO ഇലോൺ മസ്ക്, ആപ്പിൾ CEO ടീം കുക്ക്, എവിൻഡിയ മേധാവി ജെൻസൻ ഹ്വാങ് തുടങ്ങിയവരും ട്രംപിനൊപ്പമുണ്ട്. CBSE 12-ാം ക്ലാസ് പരീക്ഷയിലെ വിജയശതമാനത്തിൽ രാജ്യത്ത് തിരുവനന്തപുരം മേഖല 1-ാമത്. കഴിഞ്ഞ വർഷം 2-ാം സ്ഥാനത്തായിരുന്ന തിരുവനന്തപുരം മേഖല ഇക്കുറി 95.62% വിജയത്തോടെയാണ് 1-ാമതെത്തിയത്. ചെന്നൈ മേഖല 2-ാമതും ബാംഗ്ലൂരു 3-ാമതുമാണ്. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും CBSE സ്കൂളുകളിൽ നടന്ന പരീക്ഷയിൽ 85.2% ഇക്കുറി വിജയം. കഴിഞ്ഞ വർഷം 88.39% SSLC പരീക്ഷാഫലം നാളെ വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും. സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ഫലമറിയാം. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി N. Rangaswamy സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിന് സമീപമുള്ള ലോക് നിവാസിൽ ബുധനാഴ്ച രാവിലെ 9:36 വന്ദേമാതരം ആലപിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ. കാങ്പോങ്പി ജില്ലയിൽ അജ്ഞാത സായുധ സംഘം വാഹനങ്ങൾക്ക് നേരെ നടത്തിയ വെടിവയ്പ്പിൽ 3 ക്രിസ്ത്യൻ സഭാ നേതാക്കൾ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്കേറ്റു. ഒരാൾ ഹിന്ദുവായി തുടരാൻ ക്ഷേത്രത്തിൽ പോകണമെന്നോ ആചാരം അനുഷ്ഠിക്കണമെന്നോ നിർബന്ധമില്ലെന്ന് സുപ്രീംകോടതി. സ്വന്തം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് പോലും ഒരാളുടെ വിശ്വാസം തെളിയിക്കാൻ മതിയായ കാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. ഹിന്ദുമതം ഒരു ജീവിത രീതിയാണെന്നും ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 15-ാം ദിവസത്തെ വാദത്തിനിടെ കോടതി പറഞ്ഞു. മതസമുദായങ്ങൾക്ക് അകത്തുനിന്ന് തന്നെ സാമൂഹിക നീതിക്കായി ആവശ്യമുയരുന്നുണ്ടെന്ന് കേരളത്തിലെ ശ്രീനാരായണ മാനവധർമ്മ ട്രസ്റ്റിനു വേണ്ടി പ്രൊഫസർ G. Mohan Gopal കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ വാദത്തോട് പ്രതികരിച്ചാണ് ഹിന്ദുമതം ഒരു ജീവിത രീതിയാണെന്ന് ബെഞ്ചിലെ ജസ്റ്റിസ് B. V. Nagarathna വാക്കാൽ പരാമർശിച്ചത്. കാട് വെട്ടിത്തെളിക്കുന്ന കൃഷിയിടത്തിലെത്തിയ അധ്യാപകൻ പെരുന്തേനീച്ചയുടെ കുത്തേറ്റു മരിച്ചു. പനത്തടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വളാന്തോട് ചാമുണ്ടിക്കുന്നിലെ C. Vijayakumar മരിച്ചത്. പ്രമുഖ ജ്യോത്സ്യൻ റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ച നടപടി സർക്കാർ പിൻവലിച്ചു. പ്രതിപക്ഷത്തു നിന്നും സർക്കാരിനെ പിന്തുണക്കുന്ന കക്ഷികളിൽ നിന്നും രൂക്ഷ വിമർശനമുയർന്നതിനെ തുടർന്നാണ് പിന്മാറ്റം. അധ്യയന വർഷം തുടങ്ങും മുൻപ് സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ മുൻവർഷങ്ങളിലെ രീതി മതിയെന്ന് ചീഫ് സെക്രട്ടറി A. Jayathilakinte അധ്യക്ഷതയിലുള്ള ഉന്നതതല യോഗത്തിൽ തീരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർ പരിശോധിച്ച് ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതാണ് ഈ രീതി. പൊതുഗതാഗത സർവീസ് വാഹനങ്ങളിൽ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനവും പാനിക് ബട്ടണും നിർബന്ധമാക്കണമെന്ന് സുപ്രീംകോടതി. ബസ്സുകൾ, ടാക്സികൾ, ഓട്ടോറിക്ഷകൾ തുടങ്ങിയവയിലെ യാത്ര സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ട് ജസ്റ്റിസുമാരായ J. B. Pardiwala, K. V. Vishwanathan എന്നിവരടങ്ങിയ ബെഞ്ച് മാർഗരേഖ പുറത്തിറക്കി. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി ഇടപെടൽ. സംസ്ഥാനത്തെ അങ്കണവാടികളിൽ ഇത്തവണ പ്രവേശനോത്സവം May 30. ആകെയുള്ള 33,120 അങ്കണവാടികളിലും സംസ്ഥാനതലത്തിലും പ്രവേശനോത്സവം നടത്താനാണ് തീരുമാനം. അങ്കണവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികളുടെ എണ്ണം കൂട്ടുക, ഇവയുടെ പ്രാധാന്യത്തെയും ലഭ്യമാകുന്ന സേവനത്തെയും കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സ്കൂൾ പ്രവേശനോത്സവം പോലെ അങ്കണവാടികളിലും പ്രവേശനോത്സവം നടത്തുന്നത്. പ്രവേശനോത്സവം സംഘടിപ്പിക്കാനായി ഒരങ്കണവാടിക്ക് 500 രൂപ എന്ന തോതിൽ സംസ്ഥാനത്തെ അങ്കണവാടികൾക്കായി 1.66 കോടി രൂപ അനുവദിച്ചു. നോറോ വൈറസ് ബാധിച്ച് യാത്രക്കാരൻ മരിച്ചെന്ന സംശയത്തെ തുടർന്ന് ആഡംബര കപ്പൽ ഫ്രാൻസിലെ ബർദോയിൽ അടുപ്പിച്ചു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 1700 പേരെ കപ്പൽ വിടാൻ അനുവദിച്ചിട്ടില്ല. ഡച്ച് പതാകയുള്ള ആഡംബര കപ്പലിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടാവുകയും 3 പേർ മരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവം. കോളയാട് പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിനു പിന്നാലെ കാട്ടാനകളും. പഞ്ചായത്തിലെ പെരുവ തെറ്റുമൽ ഭാഗത്താണ് കാട്ടുപോത്തുകളുടെ നിരന്തര സാന്നിധ്യത്തിന് പിന്നാലെ കാട്ടാനകളും കൂട്ടമായെത്തിയത്. വൈശാഖോത്സവ സമയത്ത് വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പൊയിൽ പേരിയാചുരം വഴി തിരികെ പോകണമെന്നും പോലീസ് അധികൃതർ നിർദ്ദേശിച്ചു. വൈശാഖോത്സവത്തിന്റെ മുന്നോടിയായി പോലീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കണ്ണൂർ വിമാനത്താവളത്തിലെ 10 നാൾ നീണ്ട ഹജ്ജ് ക്യാമ്പ് ഇന്ന് സമാപിക്കും. പകൽ 11:30 348 തീർത്ഥാടകരുമായി അവസാന ഹജ്ജ് വിമാനം പുറപ്പെടും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൗത്ത് സ്റ്റേഷനുകൾക്കിടയിലെ ചൊവ്വാ ലെവൽ ക്രോസ് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 17-ാം തീയതി രാത്രി 11 മണി വരെ അടച്ചിടും. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് നജീബിനെയും ഭാര്യ റഷീദയെയും കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് മുഹമ്മദ് രഞ്ജീബിനെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുറക്കും. വെള്ളിയാഴ്ച രാവിലെ 5 മണി മുതലാണ് ദർശനം. 19-ന് രാത്രി 10 മണിക്ക് നട അടക്കും. ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. കോഹ്ലിക്ക് സെഞ്ചുറി. ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ ടെസ്റ്റ് ക്രിക്കറ്റിലെ നമ്പർ 1 ബൗളർ എന്ന സ്ഥാനം നിലനിർത്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ റാങ്കിങ്ങിൽ 879 പോയിന്റുമായാണ് ബുംറ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. മികച്ച നേട്ടമുണ്ടാക്കിയിട്ടും ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലക സ്ഥാനത്തു നിന്ന് മാറ്റിയതിൽ ഹോക്കി ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി PR ശ്രീജേഷ്. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് മുൻ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനും മലയാളിയുമായ ശ്രീജേഷ് ഹോക്കി ഇന്ത്യയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, PV സിന്ധു എന്നിവർ പ്രീ ക്വാർട്ടറിൽ കടന്നു. ആയുഷ് ഷെട്ടി 1-ാം റൗണ്ടിൽ പുറത്തായി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാർ. നിദ ഫുട്ബോൾ അക്കാദമിയെ തോൽപ്പിച്ചാണ് 2 കളികൾ ശേഷിക്കെ കൊൽക്കത്ത ടീം കിരീടം സ്വന്തമാക്കിയത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
1: 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
5: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
6: മുനീർ ചാസി ആലപിച്ച ഗാനം മയൂഖമാലകൾ മയങ്ങിയുണരും. ബാബുരാജ് അയ്യല്ലൂരിന്റെ വരികൾക്ക് മഹേഷ് മലപ്പട്ടമാണ് ഈണം പകർന്നത്.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17 വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 15 ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം. 16 കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥ്യ സംഗമം, സർവൈശ്വര്യ പൂജ. 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5
2: 35 സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15
2: 3.5 സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
2: 35 വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. SK Doors, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000944.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
4: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2 കൂടിക്കാഴ്ചയാണിത്.
3: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2 ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ജി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി.

0: ആണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ക്വാണ്ടം സാങ്കേതിക വിദ്യ, ഊർജ്ജം, ബഹിരാകാശം, ജീവശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ് ആദ്യ റൌണ്ട് കരാർ ഉൾക്കൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകളെയും ഡീപ്ടെക് സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് നിരവധി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗില്ലെന്ന് ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് അറിയിച്ചു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ഭക്ഷ്യയോഗ്യമായ കൂൺ ഉപയോഗിച്ച് മികച്ച നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി കണ്ണൂരാണ് പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 23rd രാവിലെ 10:30 മുതൽ മയ്യിൽ വേളം അമ്പലം റോഡരികിലെ മിൽക്ക് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് പരിശീലനം. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9496923694, അല്ലെങ്കിൽ 9895415790. കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി മുഖേന ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവിൻ തൈകൾ സൗജന്യമായി ലഭിക്കുന്നതിനായി ഇപ്പോൾ അപേക്ഷിക്കാം. താൽപര്യമുള്ള കർഷകർ അപേക്ഷയും അനുബന്ധ രേഖകളും സഹിതം ഈ മാസം 22rd മട്ടന്നൂർ കൃഷിഭവനിൽ എത്തിക്കേണ്ടതാണ്. അപേക്ഷ നൽകിയ ശേഷം ഏജൻസി വഴിയാണ് തൈകൾ ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി 89073387770 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 89073387770. കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരള ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ 13rd കേരളത്തിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തും. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 04712324396, അല്ലെങ്കിൽ 04712560327. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ, നേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അഭിമുഖം ഈ മാസം 22rd രാവിലെ 9:00 സ്കൂളിൽ വെച്ച് നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി www.talasheri.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ അഗ്രി CRP ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പയ്യാവൂർ പഞ്ചായത്തിൽ സ്ഥിര താമസക്കാരും കുടുംബശ്രീ അംഗമോ കുടുംബശ്രീ കുടുംബാംഗമോ ആയ വനിതകൾക്ക് അപേക്ഷിക്കാം. കാർഷിക വൃത്തിയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം. അഭിമുഖം ഈ മാസം 21rd രാവിലെ 11:00 പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ വെച്ച് നടക്കും. വിളയാങ്കോട് MGM പോളിടെക്നിക് കോളേജിൽ ഇന്ന് രാവിലെ 9:30 മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശില്പശാല നടത്തുന്നു. SSLC +2 പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്ക് പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9526698124. നമ്പർ ഒരിക്കൽ കൂടി 9626698124. മുണ്ടയാട് റീജിയണൽ പൗൾട്രി ഫാമിൽ വിരിഞ്ഞ 50 പ്രായമായ മുട്ടക്കോഴികൾ മയ്യിൽ വെള്ളിയോട്ട് ഫാമിൽ ഇന്നു മുതൽ വിതരണം ചെയ്യും. വില 1 ന് 130 രൂപ. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9947888664. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ 1 ജൂനിയർ റെസിഡന്റ് ട്യൂട്ടർ തസ്തികയിൽ നിയമനം നടത്തുന്നു. MBBSനൊപ്പം TCMC, KSMC രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. നാളെ രാവിലെ 11:00 പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. കൂടുതൽ വിശദാംശങ്ങൾ gmckannoor.edu.in ലഭ്യമാണ്. തലശ്ശേരി ഹെർമൻ ഗുണ്ടർട്ട് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ഹിസ്റ്ററി, കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, മാത്തമെറ്റിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 55% കുറയാത്ത ബിരുദാനന്തര ബിരുദവും UGC നെറ്റുമാണ് അടിസ്ഥാന യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം തലശ്ശേരി തിരുവങ്ങാടുള്ള ക്രൈസ്റ്റ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സിലെ കോളേജ് ഓഫീസിൽ ഈ മാസം 18-ാം തീയതി രാവിലെ 10 മണിക്ക് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 8921927854 അല്ലെങ്കിൽ 0494-324-302 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8921927854 അല്ലെങ്കിൽ 0494-324-302. ആലക്കോട് NSS ഹയർ സെക്കൻഡറിയിൽ HSS ബോട്ടണി, സുവോളജി, ജിയോഗ്രഫി, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ് ജൂനിയർ, കോമേഴ്സ് ജൂനിയർ, ഫിസിക്സ് ജൂനിയർ അഭിമുഖം ഈ മാസം 29-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. തളിപ്പറമ്പ് കരിമ്പം സർ സെയ്ദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ഫിസിക്സ് ജൂനിയർ, HSST കോമേഴ്സ് അഭിമുഖം ഈ മാസം 29-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് 9446-67595. ചെറുപുഴ തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ് ജൂനിയർ, കൊമേഴ്സ്, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അഭിമുഖം ഈ മാസം 28-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. ഇരിട്ടി പടിയൂർ SNA UP സ്കൂളിൽ UP വിഭാഗം കൂടിക്കാഴ്ച നാളെ രാവിലെ 9:45 നടക്കും. ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ ഹിന്ദി, ഇംഗ്ലീഷ് സീനിയർ, ഇംഗ്ലീഷ് ജൂനിയർ, മലയാളം ജൂനിയർ അഭിമുഖം ഈ മാസം 29-ാം തീയതി രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം അറബിക് സ്ഥിരം ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 16-ാം തീയതി രാവിലെ 11 മണിക്കും ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് ജൂനിയർ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം 28-ാം തീയതി രാവിലെ 11 മണിക്കും സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്ന് ചെണ്ടയിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഇന്ന് വൈകിട്ട് 3:30 മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ നടക്കും. കുന്നത്തൂർപ്പാടി താഴെ മടപ്പുരയിൽ ഇന്ന് രാവിലെ 10:30 സംക്രമ വെള്ളാട്ടം നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. പാട്യം പത്തായക്കുന്ന് നൊച്ചോളി മുത്തപ്പൻ മടപ്പുരയിൽ സംക്രമ പൂജ ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. പയ്യങ്കുറ്റിയും ഭഗവതി പൂജയും പ്രസാദ സദ്യയും ഉണ്ടാകും. എടവമാസ സംക്രമത്തോടനുബന്ധിച്ച് മേലൂട്ട് മുത്തപ്പൻ മടപ്പുരയിൽ ഇന്ന് രാവിലെ ഗണപതി ഹോമം, ഭഗവതിക്ക് അർച്ചന, ഉച്ചയ്ക്ക് മുത്തപ്പൻ മലയിറക്കൽ, തുടർന്ന് മുത്തപ്പൻ ഭഗവതി വെള്ളാട്ടം എന്നിവയുണ്ടാകും. കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഈ മാസം 19 നടത്തും. കാനാട് പൊതോത്ത് മാവില തറവാട് ക്ഷേത്രമായ തലക്കോട്ട് ഭഗവതിക്കാവിൽ എടവമാസ സംക്രമ കലശം ഇന്നുച്ചയ്ക്ക് നടത്തും. പൊതോത്ത് കരിയാത്തൻ ക്ഷേത്രത്തിലെ എടവമാസ പൂജയ്ക്കായി നാളെ രാവിലെ 9 മണിക്ക് നട തുറക്കും. മാസപൂജയോടനുബന്ധിച്ച് ഭജന, സമൂഹ നാമജപ പ്രദക്ഷിണം എന്നിവയുണ്ടായിരിക്കും. പടിയൂർ ചേടിച്ചേരി ഒതയോത്ത് കണ്ടി മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിലെ എടവ സംക്രമ വെള്ളാട്ടം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ്, കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994767 6836 9447371836 8078502836 സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030 9496974141.
5: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
6: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
5: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
6: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
5: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
6: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
5: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
4: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും ഹജ്ജുമ്മമാരുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.
7: ഞാൻ ഡോക്ടർ ജുനൈദ്. 24 hours ഇവിടെ സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പുറമെ ഇവിടെ ഫാർമസിസ്റ്റ് ഉണ്ട്, പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്. ഇത് കഴിയുന്നതുവരെ ഏതാണ്ട് 14-ാം തീയതി വരെ എല്ലാ ദിവസവും 24 hours സർവീസ് കൊടുക്കുന്നുണ്ടാവും. ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ECG എടുക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ട്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉണ്ട് ഇവിടെ. മെഡിസിൻസൊക്കെ എല്ലാം ഓൺ ദ ടൈം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ പിൽഗ്രിംസ് ആണല്ലോ, അത് വലിയതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. വളരെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരുന്നവരേ ഉള്ളൂ. ചെറിയ പെയിനോ മുട്ടുവേദന ഇപ്പോൾ പ്രായമുള്ളവരാണല്ലോ അധികം പോകുന്നത്. അവരുടെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. എല്ലാ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഹെൽത്ത് 2 തവണ പൂർണ്ണമായിട്ട് ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിരിക്കില്ല. പൂർണ്ണമായിട്ട് അവരെല്ലാം കൃത്യമായ മെഡിസിൻസൊക്കെ കഴിക്കും. എല്ലാ അസുഖങ്ങളും എല്ലാ അസുഖങ്ങൾക്കും കൃത്യമായ മെഡിസിൻസൊക്കെ കഴിച്ചു വന്നു. ഞാൻ ഈ ഫീൽഡിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ 2 ചെക്കപ്പ് ഉണ്ടല്ലോ, ഇതെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ വരുന്ന എല്ലാം

0: ബിൽഗ്രീംസ് ഞാൻ തന്നെയാണ് എൻ്റെ സ്ഥാപനത്തിൽ നിന്നൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് തവണ അവർ എന്നിലൂടെ തന്നെ പാസ് ചെയ്തവരാണ്. അധികം ആൾക്കാർക്കും അറിയാം, ആൾക്കാർക്കും എനിക്കറിയാം, എല്ലാം അറിയാം, അറിയാം.
1: ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഹജ്ജ് മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ട അത്യാവശ്യം മരുന്നുകൾ, അവരെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് അവർക്ക് പോകുമ്പോൾ ആവശ്യമായ മരുന്നുകൾ കൊടുത്തയക്കുവാൻ വേണ്ടി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് സജ്ജീകരിച്ച സ്റ്റാളാണിത്. ഇവിടെ ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്കാണ് മെയിൻലി നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സിനും കൂടെ എല്ലാ അലർജിക് റൈനൈറ്റിസ് അങ്ങനത്തെ എല്ലാ കേസുകൾക്കും, ഇപ്പം സ്കിൻ കംപ്ലയിൻസ് അങ്ങനത്തെ എല്ലാ കംപ്ലയിൻസിനും നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്.
2: തളിപ്പറമ്പ് ആദ്യം ഉംറക്കും, ഇനി 50 വർഷം മുമ്പ്
3: ഉംറക്കും. ഇതിന് തമ്മിലുള്ള വ്യത്യാസം
2: ഉംറക്ക് എന്ന് വെച്ചാൽ നമുക്ക് സദാ തവാഫ് ചെയ്യും, സയ്യയിലും അത് മാത്രമല്ലോ. ഇത് പിന്നെ നമുക്ക് പെരുന്നാളിന്റെ അടുത്ത്, അപ്പൊ പെരുന്നാൾ വരുന്ന 6 ദിവസം നമുക്ക് അവിടെ പോയിട്ട് ത്യാഗം അതന്നെ ആറ് ദിവസത്തെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഇത് നമ്മള് പാവങ്ങൾ പൊറുക്കുന്നതാണ്. അവിടെ കുറെ പ്രാർത്ഥന സ്ഥലവും ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ 6 ദിവസം നമുക്ക് കഠിനമായ ഇത് അത് നമുക്ക് സഹിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ലത് അതുകൊണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് അത് കാണണമെന്ന്. അപ്പൊ ഉംറക്ക് പോയാലേ പിന്നെ ഒരാഗ്രഹം പോണം പോണം പോണം. എല്ലാവർക്കും ആഗ്രഹം തന്നെ, പോകാത്തൊക്കെ വെറുതെ പോയാൽ വീണ്ടും പോകാൻ ആഗ്രഹം തന്നെ. അങ്ങനെ ഇൻഷാല്ല പർശോനി ഇത്ര ഇങ്ങനെ ഒരാഗ്രഹം പൂർത്തി വെച്ച് ഇൻഷാല്ല ഇത് ഇതെല്ലാം ചെയ്യാനും ഇതാക്കാനും അല്ല തോക്കിക്ക് കേട്ടോ. ആയിസോട്ടിൽ ആരോഗ്യം ഇട്ടിട്ടേ തന്നെ അവിടെ പോയിട്ട് ഇപ്പൊ പോയ പോലെ നമ്മൾ ഉംറോ ചെയ്യും. ഇപ്പൊ ഇവിടുന്ന് ഇന്ന് രാത്രി ഹിറാൻ കിട്ടി അതെല്ലാം ശുദ്ധിയായിട്ട് പോയാൽ 3:30 ഫ്ലൈറ്റ് 3:30 അപ്പൊ 5:30 അവിടെ പോയിട്ട് നമുക്ക് എത്തും 5:30. അങ്ങനായിട്ട് അവിടെ എത്തിയാ പിന്നെ റൂമിൽ വിശ്രമിച്ച് ഡ്രസ്സ് മാറുന്ന അങ്ങ് മാറി ഒന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് റെഡി ആയിട്ടാ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. പള്ളിയിലേക്ക് പോകും, പള്ളിയിലല്ല പള്ളിയിൽ പോയി നിൽക്ക് നിൽക്ക, രാത്രി റൂമിലേക്ക് വരും. റൂമിലേക്ക് വന്നിട്ട് പിന്നെ രാത്രി തന്നെ ഒരു പകല് പകല് പള്ളിയിൽ തന്നെ അധികം ഉണ്ടാവും.

0: നിർത്തി 8 ദിവസമുണ്ട് യാത്രയടക്കം. 2 ദിവസത്തെ യാത്രയടക്കം 48 ദിവസമുണ്ട്. മുസ്ലിമിന്റെ 5-ാമത്തെ ഘടകമെന്ന് ഹജ്ജ് ചെയ്യൽ. ശരീരം കൊണ്ടും മുതലും കൊണ്ടും പറ്റുവാണെങ്കിൽ ഹജ്ജ് ചെയ്താൽ മാത്രമേ ഒരു മുസ്ലിം പൂർണ്ണനാവുന്നുള്ളൂ. ഇത് ത്യാഗമാണ്, ത്യാഗ സ്മരണ തന്നെയാണ്. 6 ദിവസം നല്ല ത്യാഗമാണ്. അപ്പം അതിൽ അതുപോലെ ശരിക്കും നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്ത് ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ നമ്മൾ തിരികെ വരുന്ന ഒന്നും നമ്മളെ നാവോണ്ടും പറയാൻ പാടില്ല, നമ്മൾ കൈകൊണ്ട് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് ഇതും ഇത്രയും കൊല്ലം ജീവിച്ചാൽ എന്തെങ്കിലും പാപങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പൊറുക്കപ്പെടും. പിന്നെ നമ്മളെല്ലാവരോടും പുറത്ത് ഇങ്ങനെ മാപ്പ് ചോദിച്ചാൽ വരുന്നത്, നമ്മുടെ അടുത്ത് ഒരുപാട് മനുഷ്യന്മാരിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ പുറത്താണ് ഇനി വരുന്നത്. നമ്മളതന്നെയാണ് നമ്മൾ ത്യാഗം. നമ്മൾ ഇപ്പം നിങ്ങൾ ഇവരിപ്പം സേവനം സേവനം ചെയ്യുന്നത് അതുപോലെ നമ്മൾ അവിടുന്ന് ചെയ്യണം. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ കൂടെയുള്ളവർക്ക് നമ്മളെ സേവനം ചെയ്യണം. അല്ലാതെ ഞാൻ ഇത്രയും മുടക്കിയിട്ടില്ലേ ഞാൻ പോയിപ്പോൾ നമ്മളെ തിരിഞ്ഞ് നോക്കണം, നമ്മൾ ഹജ്ജ് ശരിയാവില്ല. നമുക്ക് ആദ്യം വേണ്ടത് അതാണ്. എന്നിട്ട് മാത്രമേ ബാക്കി നിസ്കാരം നമ്മളെ ഖുറാനും മുതൽ എന്നെല്ലാം ഒരു മനുഷ്യൻ പൂർണ്ണനാവണമെങ്കിൽ ഹജ്ജും കൂടി ചെയ്യണം എന്നാണ് ഒരു മുസ്ലിം ആവണമെങ്കിൽ. നമ്മൾ 5-ാമത്തെ ഘടകം 5-ാമത്തതാണ്. നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ 5 ഘടകം 5-ാമത്തെ ഹജ്ജ്. അത് കഴിവുണ്ടെങ്കിൽ ചെയ്തിരിക്കണം. രണ്ടുണ്ടോ കഴിയും ചോദിച്ചപ്പോൾ തടിക്കുന്നില്ലെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആർക്കുണ്ടെങ്കിലും ചെയ്യുകയും ചെയ്യണം. അത്രയെങ്കിലും ചെയ്യണം. അത്രയും നിർബന്ധമായ ഘടകമാണ്. പക്ഷെ കഴിവില്ലെങ്കിൽ അതിന് ഇളവുണ്ട്, ആവണമെന്നില്ല. പിന്നെ ഇപ്പം പിന്നെ സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും കൂടിയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും സൗകര്യമുണ്ട്. മുമ്പൊക്കെ അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ നല്ല പൈസക്കാർക്ക് പോലും ആഗ്രഹിച്ചാൽ കിട്ടണം എന്നില്ല എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ കുറവാണ്. പിന്നിപ്പം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പും 5 വർഷം കണ്ടിന്യൂ കൊടുക്കണം. അപ്പം അതും പോയി ഇപ്പം എന്ന് വെച്ചാൽ ഈ ഞെറുക്കെടുപ്പിലേക്ക് കൂടെ കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾക്കെല്ലാം ഇപ്രാവശ്യം കൊടുത്തിട്ട് ഞെറുക്കെടുപ്പിൽ തന്നെ കിട്ടിയത്. ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റാണ് ഇവർ. അപ്പം അത് അങ്ങനെയാണ്. അത് അതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ എന്ന് പറയുന്നത് പഠിച്ചതിൻ്റെ ഒരു കാരുണ്യം. പിന്നെ അതുപോലെ നമ്മൾ പോകുന്നതല്ല, അവിടെ എത്തി എല്ലാ ചെയ്യാനുള്ള ആരോഗ്യം നമ്മൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്ക്. ഞാൻ എപ്പോഴും പറയും എനിക്ക് അജ്ജിന് പോകണം, അജ്ജിന് പോകണം എന്ന്. അപ്പോൾ ഉംറക്ക് പോയി. അപ്പോൾ ഞാൻ ഇന്നലെ എല്ലാവർക്കും വിളിക്കുമ്പോൾ അവർ പറഞ്ഞ് സൗദിച്ച് മുമ്പേ പറഞ്ഞ കാര്യമാണല്ലോ അജ്ജിന് പോകണം. അപ്പോൾ അതേതായാലും സഫലീകരിക്കട്ടെ, ആരോഗ്യം ആയുസലുണ്ടാവട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കും, നമ്മളും പ്രാർത്ഥിക്കുക.
1: താഹിറ മഞ്ചേശ്വരം,
2: എത്ര കാലമായി ഇതിങ്ങനെയൊരു ഹജ്ജിന് പോകണമെന്നുള്ള ആഗ്രഹം?
1: ചെറുപ്പത്തിലേ ഉള്ളൊരു ആഗ്രഹം പ്രാർത്ഥിച്ചല്ലാനോട് ഒരുപാട് ഞങ്ങൾ അനുഗ്രഹിച്ചു. അല്ല പ്രാർത്ഥിക്കണം, അത്ര പ്രാർത്ഥന എനക്ക് ചെറുപ്പത്തിലേ ഞാൻ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനത്തിന് ഉത്തരം കിട്ടി, അതേ ഉള്ളു.
3: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും ഹജ്ജുമ്മമാരുമാണ് ഇപ്പോൾ സംസാരിച്ചത്.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച മൂന്നര പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ യാത്ര.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: മൂന്നര പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.

0: അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 14 ബലരാമൻ, മെയ് 15 നാളെ ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള 2-ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എച്ചിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.

0: അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 CBI അറസ്റ്റ് ചെയ്തു. 3 ജയ്പൂരിൽ നിന്നും മറ്റു 2 ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2 അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3 സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും CBIയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക മുനിസിപ്പൽ കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ CBIക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12th ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86 ആൺകുട്ടികളേത് 82.13 തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ രണ്ട് വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 kg സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 kg ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 runs വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 4 നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരു വടക്കൻ വീരഗാഥ എന്ന പടത്തിലെ ഗാനം ചിത്ര പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം ബോംബെ രവി.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം. 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ. 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: പായാരം പപ്പിനെ

0: നല്ല സ്നേഹല്ലേ, നീ പോകുമ്പെന്നാലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ.
1: എങ്ങനെയാടോ പറഞ്ഞിട്ട് പോവാ? നീ കൂടെ വന്ന് പെറുക്കി കഴിഞ്ഞാ എനിക്ക് അത്രയല്ലേ ഉണ്ടാവുള്ളൂ.
0: എന്നാലും അങ്ങനെയല്ലടോ ഒരു ഭർത്താനം പറയേണ്ടത്. ഒന്നും വേണ്ട, തലയെത്തി നോക്കിയിട്ട് നീന്ന് പറഞ്ഞാ മതിയേനു.
1: നീന്ന് പറഞ്ഞാ നീ കൂടെ വരൂ.
0: അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് പറയണേനു. ഒന്ന്
1: കഴിഞ്ഞാ എനിക്ക് കിട്ടുവാ,
0: നമുക്ക് പകുതിയായി കൂടേനു.
2: എല്ലപ്പ നിങ്ങൾ

0: നീ പറയുന്ന ഈ ഇടിയും മഴയെല്ലുള്ള സമയത്ത് മാങ്ങേന്റെ ആക്രാന്തം കൊണ്ട് പോയിട്ട് വല്ലത് പൊട്ടി വീണാല് ഇത് ആരാ സമാധാനം പറയാ?
1: എടോ, കാറ്റ് വീശുമ്പോഴല്ലേ നമുക്ക് ചെലവൊന്നും ഇല്ലാണ്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പറിക്കാൻ ആളെ കയറ്റണോ, പൈസ കൊടുക്കണോ, എന്തെല്ലാം ചെലവാ? പഴുക്കുന്നവരെ കാത്തു നിക്കണോ?
0: ഈ മാങ്ങ വെറുക്കലേ ഉണ്ടാവും, ഇടി തട്ടിയാൽ എന്താ ചെയ്യാ?
1: മാങ്ങ വീഴുന്ന സമയത്ത് ഇടി പൊട്ടുന്നുണ്ടോ, മിന്നൽ എടുക്കുന്നുണ്ടോ, പെരുമഴയാണോ, കൊടുങ്കാറ്റാന്നോ എന്നാ ആരും നോക്കൂല. മാങ്ങേന്റെ വീഴുന്ന ശബ്ദം ഉണ്ടല്ലോ, അത് പോയി പെറുക്കി ചൊനയുള്ള മാങ്ങ ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ.
2: ആ സുഖം അങ്കും കൂടെ കിട്ടാൻ വേണ്ടിട്ടല്ല അന്യം കൂടെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചാ നീ എന്നാ?
1: നീ വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് അത്ര കിട്ടുവാ?
2: അല്ല, പിങ്കെന്തിന് ഇത്രയധികം മാങ്ങ കമ്പോസ്റ്റ് കൊണ്ടിട്ടിടാന?
1: എടോ, പച്ചടിയാക്കാ, മാങ്ങ കൂട്ടാനാക്കാ, വെള്ളരിക്കയും മാങ്ങയും വെച്ച് കൂട്ടാനുണ്ടാക്കാ, കച്ചുണ്ടാക്കാ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങള്.
2: ഇതൊന്നും എന്റെ വീട്ടിലാക്കി ആവൂലേ?
1: ആ, അങ്ങനെയാണേ ബരണേ, നിന്നെ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടാ?
0: എല്ലപ്പോ നിങ്ങളെന്തിനീ മാങ്ങേന്റെ പേരിൽ ഇങ്ങനെ അടി കൂടുന്നെന്ന്?
2: പിന്നല്ലാണ്ട് ആലോചിച്ച് നോക്ക്, എന്ത് ചതിയോളനോട് ചെയ്തിന്? ചെറിയൊരു കാറ്റില്ലെങ്കിൽ പോലും മാങ്ങ പെറുക്കാനോടുമ്പോ ഞാൻ സ്നേഹലതേ ബാ പോവാലോ എന്ന് എന്ത് സ്നേഹത്തോടെ വിളിക്കല്.
1: നീ ആ കാര്യം പറയരുത്. കഴിഞ്ഞ ദിവസം രാഘവന്റെ അടുത്ത് നിന്ന് ചക്ക കിട്ടിയപ്പോ നീ എന്നോടൊരു വാക്ക് പറഞ്ഞ.
2: ആ ചക്ക പുഴുകുത്തിയ ചക്കിയനും വെറുതെ എന്തിനു എന്റെ വയറും കൂടെ കേടാക്കുന്ന?
1: അതെ അതെ അതെ അതെ അതെ. എന്നിട്ട് ഞാനിത് കണ്ടൂര് പറഞ്ഞിട്ട് വേണം അറിയാൻ. എന്നാലേ ഇത് കംപ്ലീറ്റ് പുഴുകുത്തി വാങ്ങിയാന്നങ്ങ് വിചാരിച്ചത്. ഇപ്പൊ കുറച്ച് സമാധാനം.
2: ആ മാവില് പുഴു വരുത്തില്ല.
1: പുഴു പറഞ്ഞല്ലോ.
2: കണ്ട, ഇവള് വെറുതെ ഞൊണ്ടി ന്യായം പറയുന്ന.
1: നീ വെറുതെ വർത്താനം പറയല്ലേ.
2: കണ്ട കണ്ട കണ്ട, മാങ്ങ തരാൻ പറ്റൂല, അതങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ?
1: ഞാനാണോ തരേണ്ടത്?
0: ഈ നാട്ടിൽ ഒരു മാവില്ല.
1: ആ മാവില്ല മാങ്ങക്ക് ഭയങ്കര.
2: കണ്ട കണ്ട, അതാന്ന് കാര്യോ? അതാന്ന്, തരാൻ പറ്റൂല തരാൻ പറ്റൂല എന്ന് പറഞ്ഞാ പോരെ. എന്തിനാ
1: ഇവിടെ? ഞാൻ പറയുന്ന കേക്ക്. ഓള് ചക്ക കിട്ടിയപ്പോ എന്നോട് പറഞ്ഞിട്ടില്ല, എന്നെ വിളിച്ചിട്ടൂല, എനിക്ക് തന്നിട്ടൂല. അപ്പൊ മാങ്ങ വീഴുമ്പോ ഞാൻ ഓളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ?
2: ഞാൻ പറഞ്ഞ കൊടുത്താലേ കിട്ടും നിർമ്മോ. ഞാൻ ആ പുഴുള്ള ചക്ക ഓളെ കൊണ്ട് തീറ്റിക്കണ്ട. അത് ഞാൻ എന്റെ പശുവിനാ കൊടുത്തിന്. പശുവിന് കൊടുക്കേണ്ട ചക്കയാ ഞാൻ സ്നേഹലതൊക്കെ കൊടുക്കേണ്ടത്?
1: എന്താ പശു എന്താ എന്റെ അടുത്തില്ല? എന്റെ
2: പശുവിന്റെ വയറ് കേടാക്കണ്ടെന്ന് വെച്ചിട്ട് ഇത് അപ്പുറത്ത് അമ്മണിന്റെ പശുവിന് കൊടുത്തിന്.
1: നിന്റെ പശുവിന്റെ?
2: എന്റെ പശുവിനല്ല കൊടുത്തത്, അമ്മണിന്റെ പശുവിനാ കൊടുത്തത്.
1: നിന്റെ അനിയത്തിയല്ലേ അമ്മണി? അപ്പൊ പിന്നെ ഓക്ക്. ശരി, രണ്ടും ഒന്നെന്നെ. അപ്പൊ
2: എന്നാലും മാങ്ങക്ക് പെറുക്കാൻ പോകുമ്പോ വിളിക്കാണ്ട് പോയത് ശരിയായില്ല, ശരിയായില്ല, ശരിയായില്ല.
1: ശരിയും തെറ്റും നീ എന്നെ പഠിപ്പിക്കല്ലേ?
2: അനക്കറിയാ, കൊറേ ദിവസമായിട്ട് അനക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മറ്റേ കമ്പനി വന്നതിന് ശേഷമാണ് നിനക്ക് അന്നോടൊരു കണ്ണു പിടിക്കായിത്തം വന്നിന്.
0: പ്രസിഡന്റ് വരുമ്പോഴേക്ക് നിർത്തിക്കൊള്ളേ അടി.
2: ഇല്ല ശാന്തു, ഇത് അങ്ങനെ ഒന്നും തീരൂല, തുടങ്ങിയിട്ടേ ഉള്ളൂ.
0: അതായത്
1: ഏത് കമ്പനി? ഓ, ഏത് കമ്പനിന്റെ കാര്യം ഒന്ന് ചോദിച്ചോ. ഏത് കമ്പനിന്റെ കാര്യം?
0: ഏത് കമ്പനിയാ?
2: നിനക്കറിയാവുക, മറ്റേ സംഘടനയിലെ ഒരുത്തില്ലേ അടാ, എന്നപ്പോ പേര്?
1: യോ, പച്ച കള്ളം പറയാൻ നോക്കിയാട്ടെ. നമ്മളെ പ്രസിഡന്റിന് മറ്റേ സംഘടനയെ തോളുമായിട്ട് കൂട്ടുകൂടിയ പിടിക്കുക, ആരെങ്കിലും അങ്ങനെ ചെയ്യുക.
2: കഴിഞ്ഞ ദിവസം ഇവള് അമ്പലത്തിൽ പോയി. എപ്പോ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ അന്നെ വിളിക്കലുണ്ട്, നിർമ്മലതേ വരുന്നോ വരുന്നോ വരുന്നോ എന്ന്. കുളിക്കാതെ അന്നേം കൂട്ടിട്ടാന്ന് ഓള് പോക്ക്.
0: പിന്നെ കൂട്ടാത്ത ശരിയായിട്ടില്ല കേട്ടാ.
1: അത് മാത്ര, ഇതെത്ര കാലായിട്ട് ഞാൻ പിന്നെ മിണ്ടണ്ട വേണ്ട വേണ്ടെന്ന് വെച്ച് നിക്കുന്ന. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇവൾ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ പ്രസിഡന്റിന്റെ സാരി കൊണമില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞു കൊടുത്ത്. ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിനാന്ന്.
0: അത് ശരി.
2: അല്ലല്ല, സ്നേഹലതേനോടുള്ള സ്നേഹം ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. കാരണം സ്നേഹലതയാന്ന് ഈ പപ്പിന് കൊണവില്ലാത്ത സാരി ഇട്ട് പോയി ആർക്കാ മോശം, ആർക്കാ മോശം പപ്പിനിക്കല്ലേ. ഞാൻ അതുകൊണ്ട് സ്നേഹലതേനോടുള്ള സ്നേഹം സ്നേഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് ഞാൻ പപ്പിനോട് പറഞ്ഞ സ്നേഹലത ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വെറുതെ സ്നേഹലത ഒരു കാര്യം പറയൂലല്ലോ, പറയുക.
1: എടോ, നിനക്ക് പറയാനുള്ള നിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാ പോരെ, കണ്ടോന്റെ അഭിപ്രായമായിട്ട് പറയണാ?
2: അല്ല, അത് പറഞ്ഞോണ്ട് എന്തായി? പപ്പിനിക്ക് സ്നേഹം കൂടിയില്ലേ? വെറുതെ ഗൾഫ് മുട്ടായി രണ്ടെണ്ണം കൊടുത്തതിന്.
1: ആർക്കെനിക്കാ?
2: ആ, അനക്കൊന്നല്ലേ തന്നിട്ടുള്ളൂ.
0: എടോ, എനക്ക് അഞ്ചെണ്ണം തന്നിനി.
2: വെറുതെ അപ്പൊ നീലും വലിയ ഊറ്റം പറഞ്ഞാ.
0: എനക്ക് നിങ്ങൾ അടി തീർക്കാൻ കൈയല്ല, പപ്പിനെ വരട്ടെ, പപ്പിനിക്ക് ഏത് പറ്റും.
2: ആ, ഇപ്പൊ വരുവ.
0: ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് വരുവോ? അപ്പഴത്തേക്ക് നിങ്ങള് സമാധാനിക്ക്.
2: എന്നാലും ശരിയല്ലപ്പ.
1: ഓ, ഞാൻ നേരം വയ്പ്പ്. എന്നാ അവിടെ ഒരു മൂടിക്കെട്ടിയ പോലെ. പ്രസിഡന്റ് എന്തേ പറയാനുണ്ടെങ്കിൽ എന്നോട് മാത്രം പറഞ്ഞാൽ.
2: അതെന്നെ എനക്കും പറയാനുള്ളത്. പപ്പിനിക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കിട്ട് പറ നോക്ക്.
1: ശാന്ത, നീ
0: എന്റെ പപ്പിനെ എന്നെ മിണ്ടാൻ വിടുന്നില്ല ഇവര് രണ്ടു.
3: ശാന്തയെ മിണ്ടാൻ വിടാത്തതും നിങ്ങളെ മുഖത്ത് നോക്കാത്തതും എന്ത് കാര്യം ഇവിടെ നടന്നേ?
2: നോക്കിട്ട് പറയാത്.
3: എന്ത്
0: മാങ്ങിയാന്ന് പ്രശ്നോ?
2: പ്രശ്ന
3: അതെങ്ങനെ? ആരെങ്കിലും ഒരാൾ തെളിച്ച് പറ. എന്നാലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. തെളിച്ച്
2: പറയാ.
3: നീ പറ.
2: അതായത് ഞാൻ അപ്പുറത്തെ പറമ്പിലത്തെ ചക്ക പറിക്കാൻ പോകുമ്പോ എപ്പോ ഇവിടെ വിളിക്കലുണ്ട്. എല്ലാ കൊല്ലം ആ പ്ലാവിൽ ഉണ്ടാകുന്ന ചക്ക നല്ല ചക്കയാണെങ്കിൽ ഇക്കൊല്ലം അതിനകത്ത് ഉണ്ടായതിനകത്ത് പുഴുക്കുത്തുണ്ട്.
1: ഞാൻ ചോദിച്ചോണ്ട്.
2: എന്നിട്ട് കേക്ക്, ഞാൻ അതുകൊണ്ട് ആ പുഴുകുത്തിയ ചക്ക തിന്നിട്ട് എന്തിനാ വെറുതെ സ്നേഹല്ലേ തന്നെ വയറ്
3: വടക്കാക്കുന്നല്ലേ
2: ഓൾ എന്നോട് ഈ വർത്താനം പറ.
3: എന്തിനാ സ്നേഹലതേ ഇങ്ങനെ പറയോ? ഒന്നും നിർമ്മലത നിന്റെ വയറിന് വേണ്ടിട്ടല്ലേ ഓള് പറയുന്നത്?
1: പ്രസിഡന്റ് ഞാൻ പറയുന്ന ഒന്ന് കേക്കുക. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ.
3: നീ പറഞ്ഞ.
1: സാധാരണ എല്ലാ സമയത്തും രാഘവന്റെ പറമ്പിന്ന് ചക്ക വെട്ടുമ്പോ എന്നെ വിളിക്കലുണ്ടല്ലോ. ഈ തവണ വിളിച്ചില്ല. ഒക്കെ വെട്ടുന്നതിന് മുന്നേ അറിയാവോ അതിൽ പുഴു ഉണ്ടേനോ എന്ന്? വെട്ടി കഴിഞ്ഞതിന് ശേഷം അല്ലേ അറിയാം?
3: അത് അതൊരു പോയിന്റ് ആണല്ലോ. എന്നാ എന്നാ അത് ശരിയാണല്ലോ.
2: അല്ല, ഞാൻ എപ്പോ ആ ചക്ക ബണ്ണം വെച്ചോ നോക്കലുണ്ട്. അതിനകത്തൊരു കറുത്ത കുത്തുണ്ടേനു.
3: ആ കറുത്ത കുത്തിൽ പുഴുണ്ടാവും. എനിക്ക് ഇത്ര
2: ഉണ്ടാവും. ഓന്റെ ഓർമ്മയിലെ ചക്കയല്ലേ, എന്തായാലും ഉണ്ടാവും.
3: അതെ, അത് ശരിയാ. രാഘവന്റെ വർമ്മിലായോണ്ട് പുഴു ഉണ്ടാവും. അത് നേരം
2: അല്ലേ.
1: എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പുഴു കുത്തിയതാന്ന് കേടാന്ന് പശുവിന് കൊടുക്കേണ്ടി വരും അറിഞ്ഞിട്ട് ഓള് പിന്നെ പോയി എടുത്തത് എന്തിനാ?
3: അതെന്തിനാടോ
2: അമ്മണിന്റെ പശുവിന് കൊടുക്കേ?
3: ആ നിന്റെ വീട്ടില് പശുല്ലേ?
0: അല്ലപ്പ, ഇത്ര നേരം ഇങ്ങള് മാങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചക്കയിലെത്തിയ.
2: അതാണ് വിഷയോ. കേക്ക്, അതാ.

0: അതായത് ഒരു വാക്ക് പറയാൻ സമ്മതിക്കാം,
1: പറ
0: ഇടി കാറ്റ് എന്നെല്ലാം പറയാൻ ഭാഗത്ത് പൊതച്ചു മൂടുന്ന ഇങ്ങനെ അറിഞ്ഞൂടെ ഉള്ള പേടി എത്രത്തോളാണ് എന്നുള്ളത്. പിന്നെ കാറ്റ് വീശി മാങ്ങ വീഴുന്ന ഒച്ച കേൾക്കുമ്പോ ആരെങ്കിലും ഒക്കെ കൂട്ടി പോയി ഓളെ വിളിച്ച് ഉണത്തി കൊണ്ടുപോകാനുള്ള സമയം ഉണ്ടാ, അങ്ങ് പോവുക പെറുക്കുക അവനവന് കിട്ടിയത് കൊണ്ടായി എന്നല്ലാണ്ട് ഇനി ഞാൻ പോയി എന്നറിഞ്ഞു ഓക്ക് ചോദിച്ചൂടെ ഞാൻ കൊടുക്കില്ലണ്ടോ.
2: അല്ല സ്നേഹത്തെ പറഞ്ഞ ശരിയാണല്ലോ, അത് കറക്റ്റാ.
1: അല്ലല്ല കേക്ക് ബാക്കി കേക്ക്, ഇവള് മാങ്ങ പെറുക്കാൻ പോയി എന്നുള്ളത് ഞാൻ അറിഞ്ഞോണ്ടാന്നേ. ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി, അപ്പൊ ഈ വീട്ടിൽ ഏടിയോയി മാങ്ങ ഉണ്ട് എന്നനക്ക് മണം കിട്ടീന്.
0: അന്ന് മണപ്പിക്കാൻ നായ്ക്കള എന്തെന്ന് വർത്താനം നീ പറയുന്നു.
1: കണ്ട പ്രസിഡന്റ് അന്നെ നായി എന്ന് വിളിച്ച് ചോദിക്കേ.
0: മണക്കാനുള്ള ശേഷി നായ്ക്കകളെ നായ്ക്കളെന്ന മോശാത്ര.
1: രണ്ടോട്ടെന്നെ നായി എന്ന് വിളിച്ച് നോട്ട് ദ പോയിന്റ്. പിന്നെ ഇവളൊന്നിച്ച് നടക്കാൻ തുടങ്ങിയ ശേഷല്ലേ എനിക്ക് മണക്കാനുള്ള സ്വഭാവം കിട്ടീന്. അല്ല പപ്പിനി,
0: അപ്പൊ പിന്നെ ഞാൻ ആരായി?
1: ആരായി?
0: നായില്ലേ?
1: കണ്ടാ സോയോ ഓളോളു നായാന്ന് പറയുമ്പോ ഞാൻ ഉണ്ട്.
3: നായ്ക്കള അത്ര മോശമൊന്നല്ല, നിങ്ങൾ എന്തിനാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കുന്നേ.
2: എല്ല നിർമ്മലതേ, ഞാൻ സ്കൂളിലെ സമയത്ത് നീ ചെറിയ ക്ലാസ് പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ നിനക്ക് നല്ല വാസന ഉണ്ട് എന്ന് മാഷന്മാർ പറയുന്ന കേക്കാലോ.
1: അത് പണ്ടേ അങ്ങനെ പറയലുണ്ടല്ലോ.
2: അപ്പൊ നിന്നെ വിളിച്ചതിൽ തെറ്റുണ്ടോ?
1: അത് കലാവാസനയാണ് പപ്പിനി.
0: ഓ വലിയ വാസനയുള്ള ആൾ കണ്ടാലും
1: വേറൊന്നല്ല, ഇൻസ്റ്റഗ്രാമിൽ ഓളിട്ട റീലിംഗ് ആണ് കൂടുതൽ റീച്ച് അന്റെ റീലിന് കിട്ടിയെന്റെ ഇതാന്ന് കാണിക്കുന്നത്. അത് മുഖത്തോക്കി അങ്ങ് പറഞ്ഞാ പോരെ.
0: പറയാനുള്ള മുഖത്തോക്കിട്ട് ഇന്നേ വരെ പറഞ്ഞിട്ട്
1: പപ്പിനിന്റെ മുഖത്തോക്കിട്ടാലും പറഞ്ഞ് ഇതാ എന്റെ മുഖം നോക്ക് നോക്ക്.
2: ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പ്രസിഡന്റ് ആയ പപ്പിനി ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ രണ്ട് തുള്ളാട്ടം ഞാൻ നിർത്തിയിട്ടില്ലെങ്കില് ഏതെങ്കിലും ഒന്ന് പുറത്തേക്ക് പോണ്ടി വരും. ഞാൻ പറഞ്ഞാ നോക്കണ്ട, അതിലൊരു ക്ഷമയുണ്ട്. അതെ ക്ഷമക്കൊരതിരുണ്ട്.
1: അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല,
2: ഇനി നിങ്ങൾ ഒരാള് പറയണ്ട, വേണ്ട രണ്ടും വേണ്ട വേണ്ട. ഇനി ഞാനും നീയും തമ്മിലുള്ള യുദ്ധം കാണാൻ എനിക്ക് ശാന്തന്റെ പുറപ്പാട്.
1: ഇത് കേക്കണോ
2: നിർമ്മലത? സ്റ്റോപ്പ്. ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പരിഹരിക്കുകയും ചെയ്ത ഒരാളാണ് പപ്പിനി. ആ പപ്പിനിന്റെ കൺമുന്നിൽ തന്നെ നിങ്ങൾ തമ്മിൽ അടികൂടുന്ന, പിന്നെ ആ പപ്പിനിക്ക് ഇതെല്ലാം വെറും ഒരു തൃണമാണ്. നിങ്ങൾ ഈ അടികൂടെല്ലാം വെറും തൃണം, മനസ്സിലായ? രണ്ടാളും മിണ്ടാണ്ട് അവിടെ ഇരുന്നാട്ടെ. ഇനി എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം നിങ്ങളെ ബായി തുറന്നാ മതി. ആ ഉത്തരം പറയാൻ മാത്രം ബായി തുറന്നാ മതി. കേട്ട നിർമ്മലത, സ്നേഹലത, ആരെയാണ് മാങ്ങ?
1: ദിനേശന്റെ.
2: തെറ്റാന്ന്.
0: ദിനേശന്റെ പുറമത്തെ മാങ്ങ തന്നെയാ?
2: ദിനേശന്റെയും അല്ല, രാഘവന്റെയും അല്ല.
0: പിന്നെ
2: ഇതാണ് നിങ്ങൾക്ക് ഒരു കുന്തു അറിയില്ല എന്ന് പറയുന്നത്. മാങ്ങ ആരുടെയാടോ?
0: മാവിന്റെ.
2: ആ അത് എടുക്കട്ടെ. മാങ്ങ നിങ്ങൾക്ക് ആരുടേതാന്ന് അറിയില്ല. ചക്ക ആരെന്റെ?
1: ആ നേരത്തെ പറഞ്ഞില്ലേ രാഘവന്റെ.
2: രാഘവന്റെ അല്ല ചക്ക, ആരെയാ ചക്ക പറ.
0: ഇപ്പൊ തോഹരിയിൽ അത് സുകുമാരന്റെ ഷെയറിലാന്ന് തോന്നുന്നുണ്ട്.
2: സുകുമാരന്റെ ഷെയറിലും അല്ല ചക്ക. ചക്ക ആരുടേതാന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അത് സുകുമാരന്റെ ആണോ ഷെയറിൽ പോയിന്നൊന്നും ഞാൻ അറിയണ്ട.
1: ഞാൻ പറിച്ചല്ലേ. അപ്പൊ എന്റെ എന്റെ
2: ചക്ക പ്ലാവിന് സ്വന്താന്ന്, മാങ്ങ മാവിന് സ്വന്താന്ന് അല്ലേ? ശാന്തക്കെ നിങ്ങൾ പറയാനുണ്ടാ?
3: അതന്നെ ശരി
2: അല്ലേ? ആ
0: അപ്പൊ നമ്മളത് എടുക്കാൻ പാടില്ല.
2: എടുക്കാൻ പാടില്ല. നിങ്ങള് മാവോട് ചോദിച്ചാ?
0: ഇല്ല.
2: സമ്മതം വാങ്ങിന?
0: ഇല്ല.
2: മാവേ മാവേ മാങ്ങ വെറുക്കട്ടെ എന്ന് ആരെങ്കിലും ചോദിച്ചനാ?
1: അങ്ങനെയല്ലല്ലോ, മാവേ മാവേ കൂടെ വിടെ എന്നല്ലേ.
2: അതേത് പാട്ടാ?
1: മാവേ മാവേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു മാങ്ങയുണ്ടേ.
2: അപ്പൊ അത് കാക്കി കൊടുത്തു മോളെ. കാക്കിയില്ലേ?
1: അതെല്ലാം പണ്ടേ ഏറുകൊണ്ടിട്ട് പറന്നു പോയിന് പപ്പിനി.
2: എല്ലാ ശാന്തെ, അപ്പൊ നിർമ്മലതൊക്കെ നല്ല വാസനയുണ്ട്. കാരണം എന്താ?
3: നല്ല കവിതയല്ലേ.
2: പിന്നെന്താ ലോകത്തില്ലാത്ത കവിതയാ മോളെ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ തമ്മ് തർക്കം ഇവിടെ നിർത്തിക്കൊള്ളുക ഇപ്പം തന്നെ.
1: ബാക്കിയും കൂടെ പറഞ്ഞിട്ട് ഓളോട് ചെയ്തത് ബാക്കിയും കൂടെ കേൾക്കണം.
2: നിനക്കെന്നാ വേണ്ടേ?
1: ഓളെന്നെ മാങ്ങ പെറുക്കാൻ പോകുമ്പോ വിളിക്കണ്ട, പോട്ടെ. ഓള് എനിക്ക് പേടിയുള്ളത് എന്റെ നല്ല വിചാരിച്ചിട്ട് ഓള് പോയിട്ട് പെറുക്കി. ആ പെറുക്കിയ മാങ്ങ ഓളെന്ത് ചെയ്തെന്നറിയാ? താക്കോലിട്ട് പൂട്ടിക്കളഞ്ഞു.
2: ഏടാ പത്തായത്തില?
1: ആ പകുതി അങ്ങ് തരണ്ടേ.
2: പകുതി നിനക്ക് തന്നാ പ്രശ്നം തീരുവ?
1: പ്രസിഡന്റ് പറഞ്ഞാ തീരു.
2: തീരുവല്ലോ സ്നേഹലതേ. പകുതി ഒക്കെ മാങ്ങ കൊടുക്ക്.
0: ഞാനൊന്നും കൊടുക്കൂല, ഞാൻ കഷ്ടപ്പെട്ട് പെറുക്കിയതാ.
2: സ്നേഹലതെ നീ മിണ്ടാണ്ട് ഇങ്ങോട്ട് കാര്യം പറഞ്ഞു, സ്വകാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ശാന്തെ മോളെ, നീ ഒന്ന് നിർമ്മലതരെ ഇങ്ങോട്ട് അങ്ങോട്ട് പോയട്ടെ, ഞാനൊന്ന് സെറ്റിൽമെന്റ് ആക്കട്ടെ. പ്ലീസ്
1: കയ്യൊന്നും പിടിക്കണ്ട.
2: നടക്കാൻ അറിയാം മോളെ, കാലുണ്ടോക്ക്. അതായത് സ്നേഹലതെ, ഇപ്പോ ഒരുപാട് പാറാടം മാറി വരുന്നുണ്ട്. അതായത് മാമുമലി. അപ്പൊ എന്നാ ഇപ്പ എന്നാ കാലോ നിപ്പ? മലപ്പുറത്തെല്ലാം നീ കണ്ടിട്ടില്ലേ?
0: വയനാട്ടിലുണ്ടെന്ന് പറയുന്നത്
2: അല്ലേ? അപ്പൊ നീ എനിക്ക് കുറച്ചൊക്കെ കൊടുത്തൂടെ. എനിക്ക് മാത്രം വരണോ, അത് ഓക്കും കൂടി വന്നോട്ടല്ലേ. അതായത് പാറാടം തിന്നുവേ മാന്തി എല്ലാം ഇഷ്ടം പോലെ മാങ്ങിയിട്ടെന്ന് പറ. ഉണ്ടല്ലോ, ഇഷ്ടം പോലെ മാങ്ങി ഉണ്ടല്ലോ. ഇനി നീ പറ, നിന്റെ തീരുമാനം പറ. കൊടുക്കുന്നോ ഇല്ലയോ?
0: ഞാൻ ആലോചിക്കട്ടെ, നിങ്ങൾ വിളിക്കോളാം.
2: ഞാൻ ഒന്ന് ഓളോട് സംസാരിക്കാം. പിന്നെ നീ എനിക്ക് കമാന്നുള്ളൊരു അക്ഷരം മിണ്ടിട്ടുണ്ടെങ്കിൽ വാ നിർമ്മലതെ വാ. ഞാൻ ഓളെ പറഞ്ഞിട്ടൊന്ന് തണുപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം എന്നോട് പറയട്ടെ. പിന്നെ ഇനി നിങ്ങളുടെ അടികൂടിയാൽ മദ്യസം പറയാൻ എന്നെ കിട്ടൂലേ? പറയാൻ നിൽക്കണ്ട. അന്താരാഷ്ട്ര പ്രശ്നം പരിഹരിക്കാൻ പോകുന്ന സമയത്താണ് നിങ്ങളെ മാങ്ങേനെ ചക്കേനെ ലുട്ടിലൊടുക്കുക. അയ്യേ മോശം, വളരെ മോശം. എനിക്ക് ഓള് പെറുക്കേന്റെ പകുതി മാങ്ങയല്ലേ വേണ്ടു? നീ കൊടുക്കുമല്ലോ?
0: ആ തീർച്ചയായിട്ടും കൊടുക്കും.
2: കൊടുക്കും കേട്ടല്ലോ, ഓള് തരും. അപ്പൊ തീർന്നല്ലോ.
0: പ്രസിഡന്റെ, നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നമൊക്കെ പരിഹരിച്ചല്ലേ. കുറെ മണിക്കൂറുകളായി ശാന്ത ഇടപെട്ട് തീരാത്ത പ്രശ്ന

0: അല്ലേ എല്ലാം സോൾവ് ചെയ്ത് തന്നത്. സ്നേഹോ, അതിന്റെ കൂടെ ഞാനൊരു സമ്മാനം തരട്ടെ. പകുതി മാങ്ങൊക്കെ കൊടുത്തല്ലോ, ബാക്കി മാങ്ങ നിങ്ങൾക്ക് തരാം. സന്തോഷത്തോടെ സ്വീകരിക്കണം.
1: എന്റെ സ്നേഹരതെ, നിന്നോട് സ്നേഹം കൊണ്ട് ഞാൻ പറയാം, അനക്ക് എന്റെ മാങ്ങിയും വേണ്ട, ചക്കിയും വേണ്ട, അനക്ക് എന്റെ ജീവൻ മതി.
2: ജീവനാ? അപ്പൊ നമ്മളെ ജീവന് വിലയില്ലേ? ഇതെന്നാ തവിട് കൊടുത്തു മേടിച്ചാ?
1: അതിനെന്നാ ജീവൻ? എന്നാ എനിക്കെന്നാ ജീവൻ? എന്താ കേടുപാടുണ്ടാ? ഒന്നും സംഭവിക്കൂല. ആ മാവുമേല് പാറാടനൊന്നും കയറി കൂടുന്നില്ല. മാങ്ങ കടിക്കലുമില്ല, ചാടലുമില്ല, ഒന്നും ചെയ്യില്ല. നല്ല ശുദ്ധമായ മാങ്ങയാണ് കേട്ടാ. അത് തിന്നാൽ നിപ്പ വരുകയും ചെയ്യൂല. സുഖമായിട്ട് വീട്ടിലേക്ക് കടക്കാം. ഓക്കെ.
2: എന്റെ പ്രസിഡന്റെ അന്നേങ്ങൾ അങ്ങനെ കടുത്തല്ലപ്പാ.
1: എനിക്ക് പകുതി മാങ്ങിയും വേണ്ടേ?
2: ഏയ്, മൊത്തം ഉള്ളെടുത്തോട്ടെ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും
1: ഇല്ലല്ലോ.
2: ഇല്ല, ശരിയെന്നല്ലേ?
1: ആ ശരിയാന്നല്ലോ. അപ്പൊ മദ്യസം പറഞ്ഞത് ഇവിടെ നിർത്തിക്കൂടെ ശാന്തെ.
3: എന്റെ പ്രസിഡന്റെ, നിങ്ങളെ ഞാൻ നമിച്ചു. എങ്ങനെ പോയ പ്രശ്നേനു ഇത്?
1: അതാണ് പറയുന്നത്, ഇടപെടേണ്ട ആൾ ഇടപെട്ടാലേ കാര്യങ്ങള് തീരും.
3: ഇടപെടേണ്ട സമയത്ത്
1: ഇടപെടണം.
2: അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ ആര് കയറിയിരിക്കും?
0: പായാരം പപ്പിന് കയറിയിരിക്കും.
2: ആ പായാരം പപ്പിനെ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ,
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
2: ശുദ്ധം സുന്ദരം ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്,
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
5: മോനെ
6: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
7: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
8: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
9: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
10: ചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ ഹതസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
11: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലെ മക്കളെ.
12: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെ ഒന്ന് കാണാനോ അങ്ങനെ പതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
9: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
7: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരയെയും പണയം വെക്കുക. ചിലരെ അവകാശം മാത്രമുള്ള അങ്ങ് എന്ത് അധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയവസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
13: 13 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ
14: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
13: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
14: അതേടാ,
9: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
12: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
8: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും. തീർച്ച.
9: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പുത്തൻപാട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ഒരു മണിക്കൂർ സംഗീത സാന്ദ്രമാക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ യൂത്ത് ഐക്കൺ ഓഫ് മ്യൂസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഷാൻ റഹ്മാൻ. മലയാളികളുടെ ഹൃദയമിടിപ്പ് കൂട്ടിയ പ്രണയഗാനങ്ങളും ചുവടുവെപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഫാസ്റ്റ് നമ്പറുകളും ഒരുപോലെ വഴങ്ങുന്ന സംഗീത സംവിധായകൻ. ഷാൻ റഹ്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയും, അല്ലെ? അങ്ങനെയുള്ള ഷാന്റെ മനോഹരമായ ഗാനങ്ങളാണ് ഇന്നത്തെ പുത്തൻപാട്ടുകളിൽ. അധികം സംസാരിച്ച് സമയം കളയണ്ട, അല്ലെ? നമുക്ക് ആദ്യത്തെ ഗാനത്തിലേക്ക് കടക്കാം. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ കൂട്ടുകെട്ട് മലയാളത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ ഹിറ്റുകളിൽ നിന്ന് പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മാത്രം ചെയ്ത ചിത്രം എന്ന് പറയാം. ചിത്രം തട്ടത്തിൻ മറയത്ത്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുകേഷ്, ശ്രീനിവാസൻ എന്നിവരാണ്. നിവിൻ പോളി, ശ്രീനിവാസൻ, ഇഷ തൽവാർ, അജു വർഗീസ്, മനുജ് കെ ജയൻ, ഭഗത് മാനുവൽ, അഹമ്മദ് സിദ്ദിഖ്, മണിക്കുട്ടൻ, അപർണ നായർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് അനു എലിസബത്ത് ജോസ്, പാടിയിരിക്കുന്നത് സച്ചിൻ വാര്യർ, രമ്യ നമ്പീശൻ. അപ്പൊ നമുക്ക് മുത്തുച്ചിപ്പി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഈ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു പ്രത്യേക അനുഭൂതിയാണ് അല്ലേ? തട്ടത്തിൻമറയത്ത് എന്ന ചിത്രം ഷാൻ റഹ്മാന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും ഒന്നിക്കുമ്പോൾ അവിടെ എപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ആ ഒരു കെമിസ്ട്രി മലയാളികൾക്ക് നൽകിയത് മറക്കാനാവാത്ത ഒരുപിടി ഗാനങ്ങളാണ്. ഷാൻ റഹ്മാന്റെ തന്നെ സംഗീതയാത്ര തുടങ്ങിയത് ആൽബങ്ങളിലൂടെയായിരുന്നു. മലയാളി എന്ന ആൽബമൊക്കെ ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ സിനിമയിലെത്തിയപ്പോൾ അദ്ദേഹം തന്റെ ശൈലിയൊന്നും മാറ്റിപ്പിടിച്ച് വളരെ ലളിതമായ വരികൾ, എന്നാൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിറയുന്ന ഈണം, അതായിരുന്നു ഷാൻ മാജിക്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഷാന്റെ തന്നെ മറ്റൊരു വ്യത്യസ്തമായ ഒരു പാട്ടാണ്. ഒരേ സമയം മെലഡിയും എന്നാൽ ചെറിയൊരു ഫങ്കി സ്റ്റൈലും കലർന്ന ഒരു ഗാനം, ഓം ശാന്തി ഓശാനയിലെ. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആൽവിൻ ആന്റണിയാണ്. വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ്, വിജയരാഘവൻ, നസ്രിയ നസീം, രഞ്ജി പണിക്കർ, ലാൽ ജോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാറ്റുമൂളിയോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ, രചന ബി കെ ഹരിനാരായണൻ.

ഷാൻ റഹ്മാൻ ഈണം പകർന്ന ഗാനങ്ങളാണ് പുത്തൻപാട്ടുകളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നസ്രിയുടെ ആ കുസൃതിയും നിവിൻ പോളിയുടെ ഗൗരവം എല്ലാം ആ പാട്ടിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും അല്ലെ. ഷാൻ റഹ്മാന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ സിനിമയുടെയും സ്വഭാവത്തിനനുസരിച്ച് തന്റെ സംഗീതത്തെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. ഒരു വശത്ത് തട്ടത്തിൻ മറയത്തിലെ പോലെ തീവ്രമായ പ്രണയം പറയുമ്പോൾ മറുവശത്ത് കുസൃതി നിറഞ്ഞ പാട്ടുകളും അദ്ദേഹം നൽകുന്നുണ്ട്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മലയാളക്കരയെ മുഴുവൻ തരംഗത്തിലാക്കിയ ഒരു ഗാനമാണ്. ഇന്റർനെറ്റിലും യൂട്യൂബിലും റെക്കോർഡുകൾ ഭേദിച്ച ആ പാട്ട്. ലച്ചുവും റോഷനും ചേർന്ന് സ്ക്രീനിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ജിമിക്ക് കമലല്ലേ നിങ്ങളിപ്പോൾ ഓർക്കുന്നത്? എന്നാൽ അതിനു മുൻപേ നമ്മെ ആവേശം കൊള്ളിച്ച മറ്റൊരു ഷാൻ റഹ്മാൻ ഹിറ്റുണ്ട്, ആട് എന്ന ചിത്രത്തിലെ ഷാജി പാപ്പിന്റെ തീം സോങ് പോലെ തന്നെ ഹിറ്റായ ഗാനം. അപ്പൊ നമുക്ക് ആ ഗാനം കേട്ടാലോ? മനോ മഞ്ജിത്, പ്രീതി നമ്പ്യാർ എഴുതിയ ഗാനമാണ്. പാടിയിരിക്കുന്നത് കീർത്തന സബരീഷ്, സിയാ ഉൽഹഖ്.

പുത്തൻപാട്ടുകളിൽ ഷാൻ റഹ്മാന്റെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷാൻ റഹ്മാൻ ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല കേട്ടോ, ഒരു മികച്ച ഗായകൻ കൂടിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പാടിയ പല പാട്ടുകളും വലിയ ഹിറ്റുകളാണ്. തന്റെ ഈണങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ശബ്ദം തെരഞ്ഞെടുക്കുന്നതിൽ ഷാൻ കാണിക്കുന്ന മിടുക്ക് അപാരമാണ്. സച്ചിൻ വാര്യർ, ഹരിശങ്കർ, അമൃത സുരേഷ് അങ്ങനെ ഒരുപാട് ഗായകർക്ക് ഷാൻ വലിയ ബ്രേക്കുകൾ നൽകിയിട്ടുണ്ട്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം ഷാന്റെ പ്രണയമെലഡികളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം മനോമഞ്ജിത്തിന്റെ വരികൾ. പാടിയിരിക്കുന്നത് ഉണ്ണിമേനോൻ, സിതാര കൃഷ്ണകുമാർ, മീറ ശർമ്മ എന്നിവർ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, സായ്കുമാർ, രഞ്ജിപ്പണിക്കർ, ഗൗതം മേനോൻ, ശ്രീനാഥ് ഭാസി, ലക്ഷ്മി രാമകൃഷ്ണൻ, ദിനേശ് പ്രഭാകർ എന്നിവരാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നോബിൻ ബാബു തോമസ്. അപ്പൊ നമുക്ക് തിരുവാവണി രാവ് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഷാൻ റഹ്മാന്റെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ പുത്തൻപാട്ടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷാൻ റഹ്മാന്റെ സംഗീതം കേൾക്കുമ്പോൾ മനസ്സിലൊരു കുളിർമയാണ് അല്ലെ? ഷാൻ റഹ്മാൻ എപ്പോഴും ട്രെൻഡുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്. പുതിയ തലമുറയുടെ ആവേശം എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഷാൻ റഹ്മാന്റെ പാട്ടുകളിൽ ഒരു മാജിക് ഉണ്ട്. ആ മാജിക് ലോകം മുഴുവൻ അറിഞ്ഞത് ഒരു പാട്ടിലൂടെയാണ്, ജിമിക്ക് കമൽ. ഒരു പാട്ട് എങ്ങനെയാണ് വൈറലാകേണ്ടത് എന്ന് ഷാൻ കാണിച്ചു തന്നു. ചിത്രം വെളിപ്പാടിന്റെ പുസ്തകം. വിനീത് ശ്രീനിവാസൻ, രഞ്ജിത്ത് ഉണ്ണി എന്നിവരാണ് പാടിയിരിക്കുന്നത്. അനിൽ പന്നച്ചൂരന്റെ വരികൾ. 2017 ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാൽ, ചെമ്പൻ വിനോദ്, ജോസ്, സിദ്ദീഖ്, അനൂപ് മേനോൻ, സലീം കുമാർ, പ്രിയങ്ക നായർ, അരുൺ മാത്യു, അന്ന രാജൻ, കലാഭവൻ ഷാജോൺ എന്നിവരാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്റെ മേടെ ജിമിക്ക് കമൽ എന്ന ഗാനം കേട്ടാലോ?

പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഇതുപോലെ തന്നെ നല്ല വെടിക്കെട്ട് പാട്ടാണ് എന്ന് തന്നെ പറയാം. പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. രചന മനു മഞ്ജിത്ത്. 2019 പുറത്തിറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിലെ കുടുക്കുപൊട്ടിയ കുപ്പായം എന്ന ഗാനം കേട്ടാലോ.

ഇനി നമുക്ക് മാണിക്യമലരായ പൂവി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ, ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലേത്. പ്രിയാവാര്യരുടെ ആ ഒരു കണ്ണിറക്കലും ഷാൻ റഹ്മാന്റെ ആ ഈണവും, ആ പാട്ട് എത്ര പെട്ടെന്നാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത് അല്ലെ. ഇന്നും ആ പാട്ട് മൂളാത്തവർ ചുരുക്കമാണ്. പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. ഒമർ ലുലു സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. റോഷൻ അബ്ദുൾ, പ്രിയ പ്രകാശ് വാര്യർ, നൂറിൻ ഷെരീഫ്, സിയാദ് അരുൺ ചെറുക്കാവൽ, മാത്യു ഔസേപ്പച്ചൻ, മിഷേൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2019 ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതൊരു റൊമാൻസ് ചിത്രമാണ്. അപ്പം നമുക്ക് മാണിക്യമലരായ പൂവി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, ഷാൻ റഹ്മാന്റെ സംഗീത വിസ്മയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മെലഡികൾ മാത്രമല്ല തകർപ്പൻ പാട്ടുകളും നമ്മൾ കേൾപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കേൾക്കാം അടികപ്പ്യാരി കൂട്ടമണി എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് വിധു പ്രതാപ്, രമ്യ നമ്പീശൻ, ഷാൻ റഹ്മാൻ എന്നിവരാണ്. ഉല്ലാസ ഗായിക എന്ന് തുടങ്ങുന്ന വരികൾ. ജോൺ വർഗീസ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിജയ് ബാബു, സാന്ദ്ര തോമസ് എന്നിവരാണ്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നമിത പ്രമോദ്, മുകേഷ്, സുരാജ് വെഞ്ഞാറമോട്, ദേവി അജിത്, ഡിസ്നി ജെയിംസ്, നീരജ് മാധവ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉല്ലാസ ഗായിക ഇന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

ഷാൻ റഹ്മാൻ എപ്പോഴും പുതിയ ഗായകരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക ഹിറ്റുകളിലും പുതിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. സംഗീതത്തിലെ ഇലക്ട്രോണിക് സൗണ്ടുകളും ലൈവ് ഇൻസ്ട്രുമെന്റ്സും അദ്ദേഹം സമന്വയിപ്പിക്കുന്ന രീതി അതിശയിപ്പിക്കുന്നതാണ് അല്ലേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഷാൻ റഹ്മാൻ സംഗീതം നൽകിയ ഒരു സ്പോർട്സ് ഡ്രാമയിലെ പാട്ടാണ്. ഗുസ്തി പശ്ചാത്തലത്തിലുള്ള സിനിമയാണെങ്കിലും അതിലെ പാട്ടുകൾ അതിമനോഹരമായിരുന്നു. ആരോ നെഞ്ചിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ഗൗരിലക്ഷ്മിയാണ്, രചന മനു മഞ്ജിത്. ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുകേഷ് അർമേത്ത, എ വി അനൂപ്, സി വി സാരഥി എന്നിവരാണ്. അജു വർഗീസ്, ടൊവിനോ തോമസ്, ബമേഘ ഗബ്ബി, രഞ്ജി പണിക്കർ, കോട്ടയം പ്രദീപ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

ഷാൻ റഹ്മാൻ ഈണം വിട്ട ഗാനങ്ങളാണ് പുത്തൻ പാട്ടുകളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനു മഞ്ജിത്തിന്റെ വരികളും ഷാന്റെ ഈണവും ഗൗരി ലക്ഷ്മിയുടെ ശബ്ദവും കൂടിയായപ്പോൾ ആരോ നെഞ്ചിൽ ഒരു മാസ്റ്റർ പീസായി മാറി അല്ലെ. നമ്മുടെ സംഗീതയാത്ര ഏകദേശം 3/4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഷാൻ റഹ്മാൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് സംഗീതം എന്നത് ഒരു പാഷൻ മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ ജീവിതമാണ്. തട്ടത്തൻ മറിയത്തിന് ശേഷം അദ്ദേഹം മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. അടുത്ത ഗാനം 2015 പുറത്തിറങ്ങിയ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് വൈക്കം വിജയലക്ഷ്മിയാണ്, വിനീത് ശ്രീനിവാസനാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ജി പ്രജിത് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിനോദ് ഷൊർണൂറാണ്. വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ്, വിജയരാഘവൻ, സന്തോഷ് കീഴാറ്റൂർ, മഞ്ജിമ മോഹൻ, ഭഗത് മാൻവൽ, ഹരികൃഷ്ണൻ, നീരജ് മാധവ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ അടിപൊളി പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഷാൻ റഹ്മാൻ ഈണമിട്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ പുത്തൻ പാട്ടുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം വിനീത് ശ്രീനിവാസൻ, ദിവ്യ വിനീത് എന്നിവർ പാടിയത്. ചിത്രം സാറാസ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പി കെ മുരളീധരൻ, ശാന്ത മുരളി എന്നിവരാണ്. വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, അന്ന ബെൻ, സണ്ണി വെയിൻ, സിദ്ദിഖ്, ബെന്നി പി നായരമ്പലം, മല്ലിക സുകുമാരൻ, പ്രശാന്ത് നായർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരവായ് എൻ ജീവനിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

മിഥുൻ ജയരാജ്, നാരായണി ഗോപൻ എന്നിവർ പാടിയത് ചിത്രം മിന്നൽ മുരളി. മനു മഞ്ജിത്തിന്റെ വരികൾ. 2021 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സോഫിയ പോളാണ്. ടോവിനോ തോമസ്, ഗുരു സോമസുന്ദരം, മാമുക്കോയ, ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ബൈജു സന്തോഷ്, ബിജുക്കുട്ടൻ, പി ബാലചന്ദ്രൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഉയരെ ഉയരെ ഒരു ജന്മം നിന്നെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഷാൻ റഹ്മാന്റെ ഗാനങ്ങളാണ് പുത്തൻ പാട്ടുകളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം വിനീത് ശ്രീനിവാസം, പ്രണവം ശശി എന്നിവർ പാടിയത് ചിത്രം ആനന്ദ പരമാനന്ദം. മനോമഞ്ജത്തിന്റെ വരികൾ അക്കരെ നിൽക്കണ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാഫിയാണ്. ഷറഫുദ്ദീൻ, ഇന്ദ്രൻസ്, അജു വർഗീസ്, ബൈജു സന്തോഷ്, അനഘ നാരായണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2022.

ഷാൻ റഹ്മാന്റെ സ്പെഷ്യൽ ഒരു മണിക്കൂർ ഇവിടെ പൂർത്തിയാകുകയാണ്. പ്രണയവും വിരഹവും ആഘോഷവും ആവേശവും ഒക്കെ നമ്മൾ ഈ ഒരു മണിക്കൂറിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഷാൻ റഹ്മാൻ എന്ന പേര് മലയാള സിനിമയുടെ സംഗീത ചരിത്രത്തിൽ എക്കാലവും തിളങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ നമുക്ക് ഷാൻ റഹ്മാന്റെ ഏറ്റവും പുതിയൊരു ഹിറ്റ് സോങ്ങോടുകൂടി നമുക്ക് പുത്തൻ പാട്ടുകളിൽ നിന്ന് ഇവിടെ പറയാം. നന്ദി, നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ശാസ്ത്രവീഥി, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് വളയം, ഇതിൽ ശ്രീകുമാർ മുകുന്ദൻ എന്നിവർ പങ്കെടുക്കുന്നു, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 9 മണിക്ക് താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് 1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
2: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
3: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
2: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
3: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
5: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര

0: ഓട്ടമത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിനും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 14, മേടം 31, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. മാരത്തോൺ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം കേരള മുഖ്യമന്ത്രി ആരെന്നതിൽ ഇന്ന് തീരുമാനമായേക്കും. പ്രഖ്യാപനം വ്യാഴാഴ്ചയുണ്ടാകുമെന്ന് മാധ്യമ വിഭാഗം ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി പങ്കെടുക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ തീരുവ 6% നിന്ന് 15% ഉയർത്തി. വെള്ളിയുടെ തീരുവ 15% പ്ലാറ്റിനത്തിന്റേത് 6.40 നിന്ന് 15.4% വർദ്ധിപ്പിച്ചു. മെയ് 13 മുതൽ അടിയന്തര പ്രാബല്യത്തോടെയാണ് വർധന നടപ്പിലാക്കിയത്. തീരുവ ഉയർത്തിയതോടെ കേരളത്തിൽ സ്വർണവില ഒറ്റ ദിവസം കൊണ്ട് പവന് 10,200 രൂപ കുതിച്ചുയർന്ന് 123,120 രൂപയിലെത്തി. ഗ്രാമിന് 1,275 രൂപ വർദ്ധിച്ച് 15,390 രൂപയുമായി. എന്നാൽ ഉപഭോക്താക്കൾക്ക് നേരിയ ആശ്വാസം പകർന്നുകൊണ്ട് ഉച്ചയോടെ പവന് വില 118,800 രൂപയായി കുറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്ത CBI വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. രാജസ്ഥാന് പുറമെ മഹാരാഷ്ട്ര, കേരളം, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിലാണ് അന്വേഷണം. ചോർച്ചയുമായി ബന്ധപ്പെട്ട് നാസിക് ക്രൈംബ്രാഞ്ച് പിടികൂടിയ മെഡിക്കൽ വിദ്യാർത്ഥി ശുഭം ഗൈർനാറിനെ CBIക്ക് കൈമാറും. തമിഴ്നാട്ടിൽ 62 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തിയ ദ്രാവിഡ ഇതര പാർട്ടിയായ TVK നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ ജോസഫ് വിജയ് നയിക്കുന്ന സർക്കാരിനെ 144 അംഗങ്ങൾ പിന്തുണച്ചു. 234 അംഗ സഭയിൽ 118 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി തന്റെ സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വണ്ടികൾ പകുതിയായി കുറക്കാനാണ് നിർദ്ദേശം. ഇന്ധന ഉപയോഗം കുറക്കണമെന്നും 1 വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലും വഡോദരയിലും മോദി പ്രസംഗിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആരോഗ്യമന്ത്രി JP നദ്ദയും അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറച്ചു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ പര്യടനം റദ്ദാക്കി. കേന്ദ്രമന്ത്രിമാരടക്കം ചെലവ് ചുരുക്കലിലേക്ക് നീങ്ങുകയാണെന്നും എല്ലാവരും തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്ത്യയിലെത്തി. ഇന്ന് തുടങ്ങുന്ന ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കാനാണ് അരാഗ്ചി എത്തിയത്. ഇതിനൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി വിശദമായ ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷവും ചർച്ചയാകും. ബ്രിക്സ് യോഗം വെള്ളിയാഴ്ച സമാപിക്കും. ഇറാനെതിരെ US-ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഇറാന്റെ ഉന്നത പ്രതിനിധിയായി ഇന്ത്യയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് അരാഗ്ചി. തീരുവ പ്രതിസന്ധിക്കും ഇറാൻ യുദ്ധത്തിനുമിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നിർണായക കൂടിക്കാഴ്ച നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ബീജിംഗിലെത്തി. സർക്കാരിലെ പ്രമുഖരും ടെസ്ല CEO ഇലോൺ മസ്ക്, ആപ്പിൾ CEO ടീം കുക്ക്, എവിൻഡിയ മേധാവി

ജെൻസൻ ഹ്വാങ് തുടങ്ങിയവരും ട്രംപിനൊപ്പമുണ്ട്. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയിലെ വിജയശതമാനത്തിൽ രാജ്യത്ത് തിരുവനന്തപുരം മേഖല ഒന്നാമത്. കഴിഞ്ഞ വർഷം 2-ാം സ്ഥാനത്തായിരുന്ന തിരുവനന്തപുരം മേഖല ഇക്കുറി 95.62% വിജയത്തോടെയാണ് ഒന്നാമതെത്തിയത്. ചെന്നൈ മേഖല 2-ാമതും ബാംഗ്ലൂരു 3-ാമതുമാണ്. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും സി ബി എസ് ഇ സ്കൂളുകളിൽ നടന്ന പരീക്ഷയിൽ 85.2% ഇക്കുറി വിജയം. കഴിഞ്ഞ വർഷം 88.39% എസ് എസ് എൽ സി പരീക്ഷാഫലം നാളെ വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും. സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ഫലമറിയാം. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിന് സമീപമുള്ള ലോക് നിവാസിൽ ബുധനാഴ്ച രാവിലെ 9:36 വന്ദേമാതരം ആലപിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ. കാങ്പോങ്പി ജില്ലയിൽ അജ്ഞാത സായുധ സംഘം വാഹനങ്ങൾക്ക് നേരെ നടത്തിയ വെടിവയ്പ്പിൽ 3 ക്രിസ്ത്യൻ സഭാ നേതാക്കൾ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേറ്റു. ഒരാൾ ഹിന്ദുവായി തുടരാൻ ക്ഷേത്രത്തിൽ പോകണമെന്നോ ആചാരം അനുഷ്ഠിക്കണമെന്നോ നിർബന്ധമില്ലെന്ന് സുപ്രീംകോടതി. സ്വന്തം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നതുപോലും ഒരാളുടെ വിശ്വാസം തെളിയിക്കാൻ മതിയായ കാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. ഹിന്ദുമതം ഒരു ജീവിത രീതിയാണെന്നും ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 15-ാം ദിവസത്തെ വാദത്തിനിടെ കോടതി പറഞ്ഞു. മതസമുദായങ്ങൾക്ക് അകത്തുനിന്ന് തന്നെ സാമൂഹിക നീതിക്കായി ആവശ്യമുയരുന്നുണ്ടെന്ന് കേരളത്തിലെ ശ്രീനാരായണ മാനവധർമ്മ ട്രസ്റ്റിനു വേണ്ടി പ്രൊഫസർ ജി മോഹൻ ഗോപാൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ വാദത്തോട് പ്രതികരിച്ചാണ് ഹിന്ദുമതം ഒരു ജീവിത രീതിയാണെന്ന് ബെഞ്ചിലെ ജസ്റ്റിസ് ബി വി നാഗരത്ന വാക്കാൽ പരാമർശിച്ചത്. കാട് വെട്ടിത്തെളിക്കുന്ന കൃഷിയിടത്തിലെത്തിയ അധ്യാപകൻ പെരുന്തേനീച്ചയുടെ കുത്തേറ്റു മരിച്ചു. പനത്തടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വളാന്തോട് ചാമുണ്ടിക്കുന്നിലെ സി വിജയകുമാറാണ് മരിച്ചത്. പ്രമുഖ ജ്യോത്സ്യൻ റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ച നടപടി സർക്കാർ പിൻവലിച്ചു. പ്രതിപക്ഷത്തു നിന്നും സർക്കാരിനെ പിന്തുണക്കുന്ന കക്ഷികളിൽ നിന്നും രൂക്ഷ വിമർശനമുയർന്നതിനെ തുടർന്നാണ് പിന്മാറ്റം. അധ്യയന വർഷം തുടങ്ങും മുൻപ് സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ മുൻവർഷങ്ങളിലെ രീതി മതിയെന്ന് ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിലുള്ള ഉന്നതതല യോഗത്തിൽ തീരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർ പരിശോധിച്ച് ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതാണ് ഈ രീതി. പൊതുഗതാഗത സർവീസ് വാഹനങ്ങളിൽ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനവും പാനിക് ബട്ടണും നിർബന്ധമാക്കണമെന്ന് സുപ്രീംകോടതി. ബസ്സുകൾ, ടാക്സികൾ, ഓട്ടോറിക്ഷകൾ തുടങ്ങിയവയിലെ യാത്ര സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ട് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് മാർഗരേഖ പുറത്തിറക്കി. റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി ഇടപെടൽ. സംസ്ഥാനത്തെ അംഗണവാടികളിൽ ഇത്തവണ പ്രവേശനോത്സവം 3 മെയ്ന്. ആകെയുള്ള 33,120 അംഗണവാടികളിലും സംസ്ഥാന തലത്തിലും പ്രവേശനോത്സവം നടത്താനാണ് തീരുമാനം. അംഗണവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികളുടെ എണ്ണം കൂട്ടുക, ഇവയുടെ പ്രാധാന്യത്തെയും ലഭ്യമാകുന്ന സേവനത്തെയും കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സ്കൂൾ പ്രവേശനോത്സവം പോലെ അംഗണവാടികളിലും പ്രവേശനോത്സവം നടത്തുന്നത്. പ്രവേശനോത്സവം സംഘടിപ്പിക്കാനായി ഒരംഗണവാടിക്ക് 500 രൂപ എന്ന തോതിൽ സംസ്ഥാനത്തെ അംഗണവാടികൾക്കായി 1.66 കോടി രൂപ അനുവദിച്ചു. നോറോ വൈറസ് ബാധിച്ച് യാത്രക്കാരൻ മരിച്ചെന്ന സംശയത്തെ തുടർന്ന് ആഡംബര കപ്പൽ ഫ്രാൻസിലെ ബർദോയിൽ അടുപ്പിച്ചു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 1,700 പേരെ കപ്പൽ വിടാൻ അനുവദിച്ചിട്ടില്ല. ഡച്ച് പതാകയുള്ള ആഡംബര കപ്പലിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടാവുകയും 3 പേർ മരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവം. കോളയാട് പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിനു പിന്നാലെ കാട്ടാനകളും. പഞ്ചായത്തിലെ പെരുവ തെറ്റുമൽ ഭാഗത്താണ് കാട്ടുപോത്തുകളുടെ നിരന്തര സാന്നിധ്യത്തിന് പിന്നാലെ കാട്ടാനകളും കൂട്ടമായെത്തിയത്. വൈശാഖോത്സവ സമയത്ത് വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്തും. കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പൊയിൽ പേരിയാചുരം വഴി തിരികെ പോകണമെന്നും പോലീസ് അധികൃതർ നിർദ്ദേശിച്ചു. വൈശാഖോത്സവത്തിന്റെ മുന്നോടിയായി പോലീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കണ്ണൂർ വിമാനത്താവളത്തിലെ 10 നാൾ നീണ്ട ഹജ്ജ് ക്യാമ്പ് ഇന്ന് സമാപിക്കും. പകൽ 11:30 348 തീർത്ഥാടകരുമായി അവസാന ഹജ്ജ് വിമാനം പുറപ്പെടും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൗത്ത് സ്റ്റേഷനുകൾക്കിടയിലെ ചൊവ്വ ലെവൽ ക്രോസ് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 17-ാം തീയതി രാത്രി 11 മണി വരെ അടച്ചിടും. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് നജീബിനെയും

0: ഭാര്യ റഷീദയെയും കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് മുഹമ്മദ് രഞ്ജീബിനെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുറക്കും. വെള്ളിയാഴ്ച രാവിലെ 5 മണി മുതലാണ് ദർശനം. 19 രാത്രി 10 മണിക്ക് നട അടക്കും. ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും നാളെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. കോഹ്ലിക്ക് സെഞ്ചുറി. ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ ടെസ്റ്റ് ക്രിക്കറ്റിലെ നമ്പർ 1 ബൌളർ എന്ന സ്ഥാനം നിലനിർത്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ റാങ്കിങ്ങിൽ 879 പോയിന്റുമായാണ് ബുംറ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. മികച്ച നേട്ടമുണ്ടാക്കിയിട്ടും ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഹോക്കി ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി PR ശ്രീജേഷ്. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് മുൻ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനും മലയാളിയുമായ ശ്രീജേഷ് ഹോക്കി ഇന്ത്യയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, PV സിന്ധു എന്നിവർ പ്രീ ക്വാർട്ടറിൽ കടന്നു. ആയുഷ് ഷെട്ടി 1-ാം റൗണ്ടിൽ പുറത്തായി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാർ. നിദ ഫുട്ബോൾ അക്കാദമിയെ തോൽപ്പിച്ചാണ് 2 കളികൾ ശേഷിക്കെ കൊൽക്കത്ത ടീം കിരീടം സ്വന്തമാക്കിയത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 14 ബലരാമൻ, മെയ് 15 നാളെ ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഏദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
4: മോനെ
5: വിഷമിക്കരുത്. ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
6: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
7: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാര്യന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
8: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങു തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ 2-ാം പകുതിയിലേക്ക്.
9: പാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
10: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
11: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ പതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം

0: കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
1: മനസ്സ് കീറുന്ന വാക്ശരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
2: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരനെയും പണയം വെക്കുക. അച്ചിലൊരവകാശം മാത്രമുള്ള അങ്ങേ എന്ത് അധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
3: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായുള്ള അച്ഛൻ.
4: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
3: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
4: അതേടാ,
1: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
0: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോട് എന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
5: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
1: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
6: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

ജീവിതത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17 വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 15 ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം. 16 കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ. 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490234630.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ടോപ്കോ ജില്ലസ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: റേഡിയോ മലബാർ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: ഏവർക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ആടുകളെ കുറിച്ച് കേൾക്കാം. സംസാരിക്കുന്നു ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ.
2: ആട്ടിടയിൽ നിന്ന് കേൾക്കുമ്പോൾ നിസ്വനായിട്ടുള്ള ഒരു സാധു മനുഷ്യന്റെ രൂപമാണല്ലോ മനസ്സിൽ വരിക. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനായ ഗുഡ് ഷെപ്പേർഡിന്റെ ഒരു ക്രൈസ്തവ ബിംബം കൂടി. ചുരുണ്ട വെള്ളരോമം നിറഞ്ഞ സാധുവായ കൂട്ടം വിടാതെ ചെമ്മരിയാടും ചോര രുചിക്കാനായി കാത്തുനിന്ന കുറുക്കന്റെ മുമ്പിൽ കൊമ്പുകോർത്ത് പരസ്പരം മാഞ്ഞുകുത്തിയ കൊറ്റനാടും ഒന്നല്ല. ആദ്യത്തേത് ചെമ്മരിയാട്, ഇംഗ്ലീഷിൽ ഷീപ്പ്. രണ്ടാമത്തേത് കോലാട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഗോട്ട്. രണ്ടും തമ്മിൽ ബന്ധുക്കളാണെങ്കിലും രണ്ടും രണ്ട് സ്പീഷീസുകളാണ്, വ്യത്യസ്ത ക്രോമോസോം നമ്പറുകളുള്ള വ്യത്യസ്ത ജീവികൾ. കോലാടുകൾക്ക് 60 ക്രോമോസോമുകൾ ഉള്ളപ്പോൾ ചെമ്മരിയാടുകൾക്ക് 54 ക്രോമോസോമുകൾ മാത്രമേ ഉള്ളൂ. ഇവ തമ്മിൽ സ്വാഭാവികമായി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക പോലുമില്ല. എങ്കിലും നമ്മൾ ഇവ രണ്ടിനെയും ആട് എന്ന് മാത്രമാണ് വിളിക്കുന്നത്. പശുവും പോത്തും ആന്റിലോപ്പുകളും ഒക്കെ ഉൾപ്പെടുന്ന ബൊവിഡെ കുടുംബത്തിലെ കാപ്രിനെ ഉപകുടുംബത്തിലാണ് ഈ രണ്ടു തരം ആടുകളും ഉൾപ്പെടുക. ഇവ തമ്മിൽ സ്വാഭാവികമായി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാറ്. എങ്കിലും കൃത്രിമ ബീജസങ്കലനം നടത്തി ഗീപ്പ് എന്ന പേരിൽ ഷീപ്പ് ഗോട്ട് ഹൈബ്രിഡ് ഇനത്തെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഗീപ്പുകൾ സാധാരണഗതിയിൽ വന്ധ്യരായിരിക്കും, അതായത് അവർക്ക് പ്രജനനശേഷി ഉണ്ടാവില്ല. എങ്കിലും ന്യൂസിലാൻഡിലും ഫ്രാൻസിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ചില കേസുകളുണ്ട് ഗീപ്പുകൾ ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായതായിട്ട്. എങ്കിലും അത് സാധാരണമല്ല. ഷീപ്പുകളുടെയും ഗോട്ടുകളുടെയും മെരുക്കൽ ഡൊമസ്റ്റിക്കേഷൻ മുതൽ അവ മനുഷ്യരാശിയുടെ വികാസത്തിനൊപ്പം സംസ്കാരങ്ങളുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച പരിണാമ വഴികളും അവയുടെ പ്രത്യേകതകളും അറിയാം. സ്വാഗതം ആടുകളുടെ ലോകത്തിലേക്ക്. ആടെന്തറിഞ്ഞു അങ്ങാടി വാണിഭം എന്ന ഒരു ഭാഷാശൈലി ഉണ്ടല്ലോ. വരാൻ പോകുന്ന വലിയ അപകടം, ചതി തിരിച്ചറിയാനാകാതെ വർത്തമാന കൗതുകങ്ങളിൽ പെട്ടുപോകുന്നവരെ സൂചിപ്പിക്കാനാണല്ലോ ഈ ശൈലി ഉപയോഗിക്കുന്നത്. അർക്കം കൊണ്ടുപോകുന്ന ആട് ചുറ്റുമുള്ള ബഹളവും അങ്ങാടിയിലെ ആരവവും ഒക്കെ കേട്ട് സന്തോഷത്തോടെ ആസ്വദിച്ച് നടക്കുന്നതായിട്ടാണല്ലോ കഥ. ആട്ടിൻതോലണിഞ്ഞ് ചെന്നായ എന്ന പ്രയോഗത്തിലും കൂട്ടത്തിലെ എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു നിഷ്കളങ്കന്റെ രൂപമാണല്ലോ ആടിനുള്ളത്. എന്തായാലും ചെന്നായ വരുന്നേ, ചെന്നായ വരുന്നേ എന്ന് എപ്പോഴും വെറുതെ കളിയാക്കി വിളിച്ചു പറയുമായിരുന്ന ഒരു ആട്ടിടയും പയ്യൻ മാത്രമാണ് ഈ കഥകളിലെയൊക്കെ ഒരു അപവാദം. പൊതുവെ ആട്ടിടയന്മാരും ഈ ആടുകളെ പോലെ തന്നെ സാധുക്കളും നിഷ്കളങ്കരുമായിട്ടൊക്കെയാണ് കഥകളിൽ വരാറ്. കാനനച്ചോലയിൽ ആടുമേക്കാൻ പോകുമ്പോൾ എന്നെയും കൂട്ടണം എന്ന് പറയുന്ന ചന്ദ്രികയോട് നമ്മെ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് വിലക്കുന്ന രമണന്റെ നന്മ ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ടല്ലോ. ആട് ചവക്കുന്നത് പോലെ എന്ന ഒരു പ്രയോഗം കൂടി മലയാളത്തിലുണ്ട്. കോലാടുകൾ ഏതെങ്കിലും പറമ്പ് കയറി അവിടെ കണ്ട എല്ലാ ഇലകളും ചവച്ചു നോക്കും. ഏത് ഇലയും തിന്നാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചു നോക്കും. കാർഡ്ബോർഡും തുണിയും പ്ലാസ്റ്റിക്കും വരെ അവ ചവച്ചു നോക്കും. ഈ രണ്ടു തരം ആടുകളും പല കാര്യങ്ങളിലും പ്രത്യേകമായിട്ടുള്ള സ്വഭാവമുള്ളവയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് അവയുടെ ജീവിത രീതിയാണ്. അനുസരണയോടെ കൂട്ടമായി മാത്രം എപ്പോഴും പറ്റിക്കൂടി നിന്ന് പുല്ല് മേഞ്ഞു നടക്കുന്നവരാണ് ചെമ്മരിയാടുകൾ, എന്നാൽ ഷീപ്പുകൾ. എന്നാൽ അനുസരണയില്ലാത്തതുപോലെ തെക്ക് വടക്ക് ഒറ്റക്കൊറ്റക്കായിട്ടും പരക്കെയും ഒക്കെ നടക്കുന്ന സ്വഭാവമുള്ളവരാണ് ഗോട്ടുകൾ. മരത്തിന്റെ മുകളിൽ കയറി ഇലത്ത് നിന്ന കുളമ്പുള്ള ഏകജീവി ഇവരായിരിക്കും. കുഴിയിലേക്ക് ഇറങ്ങും, പറയിലേക്ക് കയറും, കണ്ടതെല്ലാം കടിച്ചു തിന്നും. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കൊറ്റനാടുകൾ നമ്മളെയൊക്കെ കുത്തുകയും ചെയ്യും. ഭൂമിയിൽ മനുഷ്യരാദ്യമായിട്ട് മെരുക്കി ഉണ്ടാക്കിയ മൃഗം നായയാണെന്നറിയാമല്ലോ. വേട്ട സഹായിയായും കാവൽക്കാരായും കൂട്ടായും ഒക്കെയാണ് യൂറേഷ്യൻ ചാരച്ചെന്നായ്ക്കളിൽ നിന്നും മനുഷ്യർ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ഇന്നത്തെ വളർത്തു നായകളെ സൃഷ്ടിച്ചത്. എന്നാൽ പൂർണ്ണമായിട്ടും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരു വളർത്തു ജീവി ചെമ്മരിയാടുകളാണ്. പാലിനും മാംസത്തിനും രോമത്തിനും ഒക്കെ വേണ്ടിയാണ് ആടുകളെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. ഏത് കാലത്ത് എവിടെ വെച്ചായിരിക്കും മനുഷ്യർ ആദ്യമായി ആടുകളെ മെരുക്കിയത് എന്ന കാര്യത്തിൽ അത്ര പൂർണ്ണമായിട്ടുള്ള അറിവുകൾ നമുക്കില്ല. നായകളുടെ മെരുക്കൽ നടന്ന കാലത്ത് തന്നെയായിരിക്കും ആടുകളുടെയും മെരുക്കൽ നടന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 10,000 മുതൽ 11,000 വർഷങ്ങൾക്ക് മുമ്പ് നിയോലിത്തിക് കാലഘട്ടത്തിൽ പശ്ചിമേഷ്യയിലെ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന മേഖലയിലായിരിക്കും ഇത് ആരംഭിച്ചത് എന്നാണ് കണക്കാക്കുന്നത്. ഇറാനിലെ സാഗ്രോസ് പർവ്വത നിരകൾ, തുർക്കിയിലെ അനറ്റോളിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇതിന്റെ ആദ്യകാല തെളിവുകൾ ലഭിച്ചത്. ഒവിസ് ഗംലിനി എന്ന ശാസ്ത്രനാമമുള്ള ഏഷ്യാറ്റിക് മൗഫ്ലൺ എന്ന് വിളിക്കുന്ന കാട്ടാടുകളെ മെരുക്കിയാണ് നമ്മുടെ ഈ ഷീപ്പ് ചെമ്മരിയാടുകൾ വളർത്താടുകൾ ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാംസത്തിനും പാലിനും തുകലിനും വേണ്ടിയായിരുന്നു ഇവയെ ആദ്യമായിട്ട് നമ്മൾ മെരിക്കാൻ ആരംഭിച്ചത്. വൈകിയായിരിക്കും ഇവയെ രോമത്തിന് വേണ്ടി വളർത്താൻ തുടങ്ങിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനുള്ള തെളിവുകൾ പിന്നീട് ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ്. 6000 BC കാലഘട്ടം മുതൽ എങ്കിലും മനുഷ്യർ ഇവയുടെ രോമം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അതിനുശേഷം 2000 വർഷങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യർ രോമം കൊണ്ടുള്ള കമ്പിളി തുണികൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്തായാലും വ്യാപക

മായിട്ടുള്ള ആട് വളർത്തൽ ആരംഭിക്കുന്നത് യൂറോപ്പിലാണ്. പൗരാണിക ഗ്രീസിൽ ആളുകൾ കാര്യമായിട്ട് കൂട്ടമായിട്ട് വളർത്തിയ ജീവി ആടാണ്. കോളനിവൽക്കരണത്തോടെ 1490s ശേഷം യൂറോപ്യരുടെ ആട് വളർത്തൽ പുതുതായി കണ്ടെത്തിയ ന്യൂ വേൾഡ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്കും കൂടി എത്തി. പടിഞ്ഞാറൻ ഏഷ്യയിലെ പർവ്വത പ്രദേശങ്ങളിൽ അനറ്റോളിയ പ്രദേശത്ത് ഒരു കാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ ഇറാൻ, വടക്കൻ ഇറാഖ്, തെക്കു കിഴക്കൻ തുർക്കി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സാഗ്രോസ് മലപ്രദേശങ്ങളിൽ കാണുന്ന ബെസോർ ഐബെക്സ് കാട്ടാടുകളെ മിരിക്കിയാണ് കോലാടുകൾ എന്ന് വിളിക്കുന്ന നമ്മുടെ ഗോട്ടുകൾ ഉണ്ടായത്. അതും ചെമ്മരിയാടുകളുടെ മെരിക്കൽ കാലത്ത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവിച്ചതാണ്. ഒറ്റൊരിടത്തല്ല, പല പല പ്രദേശങ്ങളിൽ പല പല കാലങ്ങളിലായിട്ടാണ് അത് സംഭവിച്ചത്. അതായത് പല കാലങ്ങളിൽ പല ഗോത്രജന വിഭാഗങ്ങൾ അവരുടെ വ്യത്യസ്ത ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളവയെ തിരഞ്ഞെടുത്ത് ഇണചേർത്ത് പലതരം ആടുകളെ ഉണ്ടാക്കി. അവയുടെ വലിപ്പം, അനുസരണ, പ്രജനനശേഷി, രോമത്തിന്റെ നിറം, നീളം, ആകൃതി, കൊമ്പുകൾ ഉള്ളതും ഇല്ലാത്തവയോടുമുള്ള താല്പര്യങ്ങൾ, അകിടിന്റെ വലിപ്പം, ഇവയൊക്കെ പരിഗണിച്ചാണ് അവർ ആടുകളെ ഇണചേർത്ത് മെരുക്കി പുതിയ ബ്രീഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന്, പൗരാണിക ഈജിപ്തുകാർ ഒടിഞ്ഞ ചെവിയുള്ള, തൂങ്ങി നിൽക്കുന്ന ചെവികളുള്ള, കൊമ്പില്ലാത്ത ആടുകളോടായിരുന്നു കൂടുതൽ ഇഷ്ടം കാണിച്ചിരുന്നത്. അവയെ വളർത്താനായിരുന്നു അവർക്ക് താല്പര്യം. കോലാടുകളെ അവയുടെ മാംസത്തിനും പാലിനും വേണ്ടിയാണ് മനുഷ്യർ വളർത്താൻ ആരംഭിച്ചതെങ്കിലും വേട്ടയാടലുകളിൽ നിന്നും ആരംഭിച്ച് അവയെ പിന്നീട് കൂടുകളിൽ കൂടുതലായിട്ട് വളർത്താനും തിരഞ്ഞെടുത്തവ തമ്മിൽ പരസ്പരം ഇണചേർത്ത് ഏറ്റവും മികച്ചവയെ അവർക്ക് ആവശ്യമുള്ള തരത്തിന് ആടുകളെ ഉണ്ടാക്കാനും ഒക്കെ മനുഷ്യർ പരിശീലിച്ചുകൊണ്ടേയിരുന്നു. ഡൊമസ്റ്റിക്കേഷന്റെ ഭാഗമായിട്ട് ഇവയുടെ ശാരീരിക വലിപ്പത്തിലും മസ്തിഷ്കത്തിന്റെ തലച്ചോറിന്റെ ഘടനയിലും മാറ്റങ്ങൾ സംഭവിക്കുകയും മനുഷ്യരുമായിട്ട് ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആടുകളുടെ കാഷ്ടം കത്തിക്കാനും അവയുടെ രോമവും എല്ലും ടെൻഡനുകളും ഒക്കെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെ മനുഷ്യർ തുടങ്ങി. ആടിന്റെ തുകൽ കൊണ്ട് നിർമ്മിച്ചിരുന്ന പാത്രങ്ങളിൽ യാത്രകളിൽ വെള്ളവും വീഞ്ഞും ഒക്കെ ശേഖരിച്ചു വെക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ സഹായിച്ചു. വീഞ്ഞ് വിൽപ്പനയുടെ കാലമായപ്പോൾ ഈ വീഞ്ഞ് ശേഖരിച്ചു വെക്കാനും വിൽപ്പന നടത്താനും ഒക്കെ ഈ ആടിന്റെ തുകൽ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളാണ് ഉപയോഗിച്ചത്. ഇതുകൂടാതെ പലതരത്തിലുള്ള എഴുത്തുകൾ, രേഖകൾ ഒക്കെ കൈമാറ്റം ചെയ്യാനും സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഈ തുകലിൽ ആണ് ഉപയോഗിച്ചിരുന്നത്. 7,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആടുകൾ ഈജിപ്തിലെ നൈൽ നദീതടങ്ങളിൽ എത്തിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. അവിടെ നിന്നും ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലേക്കും അവ പതുക്കെ എത്തി. കോലാടിന്റെ ശാസ്ത്രനാമമായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് കാപ്ര ഹിർക്കസ് എന്നും ചെമ്മരിയാടിന്റെ ദൂവീസ് ആരീസ് എന്നുമാണ്. കോലാടുകളിൽ വളരെ വലിപ്പമുള്ള ബ്രീഡുകളുണ്ട്. 140 കിലോഗ്രാം ഭാരമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ദക്ഷിണാഫ്രിക്കൻ ഇറച്ചി ആടിനമായ ബോർ അല്ലെങ്കിൽ ബോർബൊക്കൊക്കെ 1 മീറ്ററിനടുത്തൊക്കെ ഉയരവും ഉണ്ടാവും അവ. എന്നാലും എത്ര വലിപ്പം ഉണ്ടെങ്കിലും ആടുകൾ വളരുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. പലരും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അജഗജാന്തര വ്യത്യാസം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതൊരു തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. അജഗജാന്തരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചേർത്ത് പറയാൻ പറ്റാത്തത്ര വ്യത്യാസമുള്ളവർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അജം എന്നാൽ ആട് എന്നും ഗജം എന്നാൽ ആന എന്നും. എന്തായാലും ആട് എത്ര വളർന്നാലും ആനയുടെ അത്ര ആകില്ലല്ലോ. അപ്പോൾ അജഗജാന്തര വ്യത്യാസം എന്ന് പറയേണ്ട കാര്യമില്ല. അജഗജാന്തരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആടുകൾ അയവെട്ട് സ്വഭാവമുള്ള മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അയവെട്ടുന്ന മറ്റ് മൃഗങ്ങളുടെ പല പ്രത്യേകതകളും ഇവർക്കുമുണ്ട്. ആടുകളുടെ അകിട് വ്യത്യസ്ത സ്തനഗ്രന്ഥികൾ ചേർന്നതാണ്. ഓരോ ഗ്രന്ഥിക്കും ഓരോ മുലക്കണ്ണുകൾ ഉണ്ടാവും. പശുക്കൾക്ക് 4 മുലക്കണ്ണുകൾ ഉള്ളപ്പോൾ ആടുകൾക്ക് 2 മുലക്കണ്ണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിലും ബോർ ഇനം ആടുകളിലൊക്കെ 8 മുലക്കണ്ണുകൾ വരെ ചിലപ്പോൾ ഉണ്ടാവാറുമുണ്ട്. അകിടിന്റെ 2 പകുതികളെയും വേർതിരിക്കുന്ന ഒരു വിടവുണ്ട്, വിള്ളുണ്ട്. അതിനെ ഇന്റർമാമറി ഗ്രൂവ് എന്നാണ് വിളിക്കുക. ആടുകൾ സാധാരണയായിട്ട് 7 മുതൽ 12 മാസം വരെ കാലം കൊണ്ട് തന്നെ പ്രായപൂർത്തിയെത്തും. എങ്കിലും ആരോഗ്യകരമായിട്ടുള്ള പ്രജനനത്തിന് പെണ്ണാടുകൾക്ക് 9 മുതൽ 10 മാസം വരെ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. പെണ്ണാടുകളുടെ മതിചക്രം, എസ്ട്രസ് സൈക്കിൾ, 18 മുതൽ 21 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. 12 മുതൽ 36 മണിക്കൂർ വരെയാണ് ഈ മതി അനുഭവപ്പെടുന്ന സമയമുണ്ടാകുക, അല്ലെങ്കിൽ ഹീറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് അമിതമായിട്ട് വാലാട്ടുക, ഇടക്കിടക്ക് മൂത്രമൊഴിക്കുക, തീറ്റ കഴിക്കുന്നത് കുറയുക, ജനനേന്ദ്രിയത്തിൽ വീക്കമുണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ അവ കാണിക്കും. കൂടെ അമിതമായിട്ടുള്ള കരച്ചിലും. മുട്ടനാടുകളുടെ തലയിലുള്ള കൊമ്പിനോട് ചേർന്നിട്ടുള്ള ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗന്ധമുണ്ട്. 4-ഈഥൈലോക്ടനോൾ പോലുള്ള ഫെറമോണുകളാണ് അതിലെ പ്രധാന ഘടകമായിട്ടുണ്ടാവുക. ഈ ഗന്ധം അണ്ടോത്പാദനത്തിനെ ട്രിഗർ ചെയ്യിക്കുന്നതാണ്, ത്വരിതപ്പെടുത്തുന്നതാണ്, മതിലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനും സഹായിക്കും. ആടുകളുടെ ഗർഭകാലം 150 ദിവസമാണ്, ഏകദേശം 5 മാസം. പ്രസവത്തിന് മുന്നോടിയായിട്ട് അകിട് വീർക്കുകയും ആട് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ മലബാറി ആടുകൾ ഉയർന്ന പ്രത്യുത്പാദന ശേഷിക്ക് വളരെ പ്രസിദ്ധമാണ്. ഇവയിൽ 50% പ്രസവങ്ങളിലും ഇരട്ടക്കുട്ടികൾ ഉണ്ടാവും. 25% പ്രസവങ്ങളിലും 3 കുട്ടികൾ ഉണ്ടാവും. എന്നാൽ അട്ടപ്പാടി ബ്ലാക്ക് ആടുകളിൽ സാധാരണയായിട്ട് 1 കുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഒരു പ്രസവത്തിൽ ഏറ്റവും കൂടുതൽ 7 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുള്ളത്

ഒരു നൈജീരിയൻ ഡ്വാർഫ് ആടാണ്. മിക്ക ആട് ബ്രീഡുകളും 14 മുതൽ 20 വർഷം വരെ ആയുസ്സുള്ളവരാണ്. എന്നാൽ ആടുകൾക്ക് ലഭിക്കുന്ന പോഷകാഹാരം, കാലാവസ്ഥ, ആരോഗ്യ പരിപാലനം ഇവയൊക്കെ അവയുടെ ആയുസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം നമ്മുടെ കോലാടുകളുടെ, നമ്മുടെ സാധാരണ ആടുകളുടെ ഒക്കെ വാല് ഉയർന്നു നിൽക്കുന്നതാണ്. അതേസമയം ചെമ്മരയാടിൻ്റെ വാല് കീഴോട്ടാണ് ഉണ്ടാവുക. നമ്മുടെ കോലാടുകൾക്ക് ചിലപ്പോൾ ആണിനും പെണ്ണിനും ഒക്കെ താടി രോമങ്ങൾ ഉണ്ടാവും, നീളമുള്ളത്. ബ്രീഡുകൾ അനുസരിച്ചിട്ട് അതിൽ മാറ്റമുണ്ടാവും, ചിലതിനും ഉണ്ടാവാതിരിക്കും. എന്നാൽ ചെമ്മരിയാടുകൾക്ക് ആണിനും പെണ്ണിനും ഒന്നും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താടി രോമങ്ങളില്ല. ഇനി ഇതും കൂടാതെ നമ്മുടെ സാധാരണയുള്ള ആടുകൾ, കോലാടുകൾ എന്ന് വിളിക്കുന്ന ഈ ആടുകൾക്കൊക്കെ ആ പേര് വിളിക്കാൻ, കോലുള്ള ആട് എന്ന് വിളിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ള കഴുത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് വിരൽ പോലെ ഞാന് കിടക്കുന്ന ഒരവയവം ഉണ്ടാവും. ഇവ ശാസ്ത്രീയമായിട്ട് അപ്പൻഡിക്സ് കോളി അല്ലെങ്കിൽ വാട്ടിൽസ് എന്നാണ് വിളിക്കുന്നത്. ഇവ ചർമ്മം കൊണ്ട് നിർമ്മിച്ച തരുണാസ്ഥികളാണ്. ഇതിനുള്ളിൽ രക്തക്കുഴലുകളും നാടികളും പേശികളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. നിലവിൽ ഇവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ശാരീരിക ധർമ്മങ്ങൾ എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പരിണാമ പ്രക്രിയയിൽ ബാക്കിയായിട്ടുള്ള ഏതെങ്കിലും വെസ്റ്റീജിയൽ ഓർഗൻ ആയിരിക്കാം അതെന്നും, അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായ കൈകാലുകളുടെ അവശിഷ്ടങ്ങളായിരിക്കാം അവ എന്നുമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. വംശപാരമ്പര്യമായിട്ടാണ്, ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസ് ആയിട്ടാണ് ഈ കോലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്നത്. ചെമ്മരിയാടുകളുടെ മേൽച്ചുണ്ടിൻ്റെ നടുവിൽ ഒരു വിള്ളൽ, ഫിൽട്രം കാണാം. ഇത് കോലാടുകൾക്കില്ല. ഇനി ഇവയുടെ കൊമ്പുകൾക്കും പ്രത്യേകതയുണ്ട്. നമ്മുടെ കോലാടുകൾക്ക് ഗോട്ടുകളുടെ കൊമ്പുകൾ സാധാരണയായിട്ട് വാശങ്ങളിലേക്ക് പരന്നതും പിറകിലേക്ക് വളഞ്ഞതുമായിരിക്കും. എന്നാൽ ചെമ്മരിയാടുകളുടെ കൊമ്പുകൾ സർപ്പിളാകൃതിയിൽ ചുരുണ്ടതായിരിക്കും. എങ്കിലും പൊതുവേ ചെമ്മരിയാട് ബ്രീഡുകളിൽ ആണിനും പെണ്ണിനും പലപ്പോഴും കൊമ്പുണ്ടാവില്ല. ചിലപ്പോൾ പെണ്ണിന് മാത്രമായിട്ട് കൊമ്പില്ലാത്ത ബ്രീഡുകളും ഉണ്ട്. എന്നാൽ കോലാടുകളുടെ, ഗോട്ടുകളുടെ കൂട്ടത്തിൽ കൊമ്പുകൾ ഇല്ലാത്ത ബ്രീഡുകൾ വളരെ കുറവാണ്. സാധാരണയായിട്ട് ഈ ആടുകൾക്ക് ഒരു ജോഡി കൊമ്പുകളാണ് ഉണ്ടാവുക. എന്നാൽ അപൂർവമായിട്ട് 4-8 കൊമ്പുകളുള്ള ആടുകളുമുണ്ട്. എങ്കിലൊട്ടും കൊമ്പുകൾ ഇല്ലാത്ത ആടുകളുടെ, ഗോട്ടുകളുടെ ബ്രീഡുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത്ര വിജയിക്കാറില്ല. കാരണം ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്ന സെക്സ് തീരുമാനിക്കുന്ന ജീനും കൊമ്പിൻ്റെ ജീനും പരസ്പര ബന്ധിതമാണ്. അതായത് കൊമ്പുകളില്ലാത്ത ആടുകളെ ഇണചേർത്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവയുടെ സെക്സ് എന്നുള്ളത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവ പലപ്പോഴും പ്രജനനശേഷി ഇല്ലാത്തവരായി പോകാം. ആടുകളുടെ കൊമ്പുകൾ ജീവനുള്ള അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന് ചുറ്റുമായിട്ട് കെരാറ്റിനും ചില പ്രോട്ടീനുകളും ഒക്കെയുള്ള ആവരണമാണ് ഉണ്ടാവുക. പ്രതിരോധത്തിനും മേൽക്കൈക്കും ടെറിട്ടറി സംരക്ഷണത്തിനും ഒക്കെയാണ് ആടുകൾക്ക് ഈ കൊമ്പ് കൊണ്ടുള്ള ഉപയോഗം. കൂടെ ചെറിയ തോതിൽ താപനിയന്ത്രണത്തിനും ഈ കൊമ്പുകൾ ഇവയെ സഹായിക്കുന്നുണ്ട്. ഇനി രോമങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ ചെമ്മരിയാടുകൾക്ക് വളരെ ചുരുണ്ട കമ്പിളി രോമങ്ങളാണ് ഉണ്ടാവുക, വൂളാണ് ഉണ്ടാവുക. അങ്കോറ, കാശ്മീരി തുടങ്ങിയ പ്രത്യേക ബ്രീഡുകൾക്കൊഴികെ കോലാടുകൾക്ക് സാധാരണയായിട്ട് നീളത്തിലുള്ള രോമങ്ങളാണ് ഉണ്ടാവുക. ഇവയുടെ നിറവും ബ്രീഡുകൾക്കനുസരിച്ചിട്ട് മാറ്റമുള്ളതായിരിക്കും. ഡൊമസ്റ്റിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഇവയുടെ പൂർവിക വൈൽഡ് ഇനങ്ങളുടെയൊക്കെ രോമങ്ങൾ ബ്രൗൺ നിറത്തിലോ അല്ലെങ്കിൽ ബ്രൗണിൻ്റെ വ്യത്യസ്ത ഷെയ്ഡുകളിലുള്ളതോ ഒക്കെ ആയിരുന്നു. എന്നാൽ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി തൂവെള്ള രോമങ്ങൾ ഉള്ളത് തൊട്ടിട്ട് ചോക്ലേറ്റ് ബ്രൗൺ നിറമുള്ള രോമങ്ങൾ വരെയുള്ള ചെമ്മരിയാടുകൾ ഇപ്പോഴുണ്ട്. അപൂർവമായിട്ട് കുത്തുകളുള്ളതും ചിലപ്പോൾ പാടുകളുള്ളതുമായിട്ടുള്ള ചെമ്മരിയാടുകൾ വരെയുണ്ട്. വെള്ള രോമങ്ങൾ ഡൈ ചെയ്യാൻ എളുപ്പമുള്ളതിനാലും വെള്ളരോമ ജീൻ ഡോമിനൻ്റ് ട്രൈറ്റ് ആയതിനാലും ഒക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. കഠിനമായിട്ടുള്ള തണുപ്പുള്ള ഹിമാലയൻ പർവ്വതനിരകൾ, ചൈന, മംഗോളിയ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാശ്മീരി ആടുകളുള്ളത്. കടുത്ത തണുപ്പിൽ നിന്നും സംരക്ഷിക്കാൻ പുറമേയുള്ള കടുപ്പമേറിയ രോമങ്ങൾ, ഗാർഡ് ഹെയറുകൾ കൂടാതെ അതിന് താഴെ മൃദുവായതും കനം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ആവരണം കൂടിയുണ്ട്. ഇതാണ് കാശ്മീരി കമ്പിളിക്ക് വേണ്ടി ശേഖരിക്കുന്നത്. കാശ്മീരി കമ്പിളികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഇനമാണ് പഷ്മിന. ലഡാക്കിലെയും കാശ്മീരിലെ ഉയർന്ന പ്രദേശങ്ങളിലും മാത്രം വളരുന്ന ചാങ്താങ്ങി ആടുകളിൽ നിന്നാണ് ഇവ ശേഖരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മൃദുവായിട്ടുള്ള രോമമായിട്ടുള്ള പഷ്മിന കൈകൊണ്ട് നെയ്താണ് പഷ്മിന ഷാളുകൾ ഉണ്ടാക്കുന്നത്. വളരെ വിലപിടിച്ചതാണവ. സാധാരണ ചെമ്മടി ആടുകളുടേതുപോലെ രോമം വെട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വസന്തകാലത്ത് രോമം കൊഴിയുന്ന സമയത്ത് ചീപ്പ് ഉപയോഗിച്ച് ചീകി വേർതിരിക്കുകയാണ് ചെയ്യുക. ഈ കാശ്മീരി നാരുകൾ സാധാരണ രോമങ്ങളെ അപേക്ഷിച്ച് 3 മടങ്ങ് ചൂട് നൽകാൻ സഹായിക്കുന്നവയാണ്. ഇവയുടെ വ്യാസം 19 മൈക്രോണിലും കുറവാണ്. ഇതുപോലെ തുർക്കിയിലെ അങ്കോറ ആടുകളിൽ നിന്നാണ് മൊഹൈർ ലഭിക്കുന്നത്. ഇവയുടെ രോമം നീളമുള്ളതും തിളക്കമുള്ളതും പട്ടുപോലെ മൃദുവുമാണ്. ഇനി ആടുകളുടെ ഭക്ഷണം തേടലിനും വ്യത്യാസമുണ്ട്. നമ്മുടെ കോലാടുകൾ, ഗോട്ടുകൾ ബ്രൗസേഴ്സാണ്. അതായത് ചെടികളുടെ ഇലകളും തളിരുകളും മുൾച്ചെടികളും ഒക്കെ തിരഞ്ഞെടുത്ത് തിന്നുകയാണ് അവയുടെ രീതി. എന്നാൽ ചെമ്മരിയാടുകൾ ഗ്രേസേഴ്സാണ്. അതായത് അവ പ്രധാനമായിട്ടും നിലത്തെ പുല്ലുകൾ കടിച്ചു തിന്നാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആടുകൾക്ക് ദീർഘചതുരാകൃതിയില്ല, ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ആയിട്ടുള്ള പ്യൂപ്പിളുകളാണുള്ളത്. ഇത് അവർക്ക് 320 മുതൽ 340 ഡിഗ്രി വരെ പനോരമിക്കായിട്ടുള്ള കാഴ്ച സാധ്യമാക്കുന്നുണ്ട്. അതായത് അവർക്ക് തല തിരിക്കാതെ തന്നെ ചുറ്റുപാടുമുള്ള എല്ലാ കാഴ്ചകളും

0: ഏകദേശം കാണാൻ പറ്റും. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, ആടുകൾ തല താഴ്ത്തുമ്പോഴും ഉയർത്തുമ്പോഴും ഒക്കെ അവയുടെ പുഴുപ്പുളുകൾ ഭൂമിക്ക് സമാന്തരമായിട്ട് തന്നെ ഇരിക്കാനായി കണ്ണിനുള്ളിൽ കറങ്ങുന്നു എന്ന കാര്യമാണ്. ഇതിനെ സൈക്ലോവർജൻസ് എന്നാണ് വിളിക്കുന്നത്. കൂടാതെ ആനകളെപ്പോലെ തന്നെ ആടുകൾക്കും കണ്ണീർ ഗ്രന്ഥികളില്ല, ടിയർഡെക്സ് ഇല്ല. ചില ബാലസാഹിത്യ കഥകളിലൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളെ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത് കണ്ട് അമ്മ ആട് കരയുന്നതായിട്ടൊക്കെ കണ്ണുനീരൊഴിക്കുന്നതായിട്ടൊക്കെ കഥകളിൽ എഴുതി ചേർക്കാറുണ്ട് ചിലപ്പോഴും. അതിൽ കാര്യമില്ല, ആടുകൾക്ക് കരയാൻ കണ്ണീരില്ല. എന്തായാലും ആടുകൾക്ക് അവിശ്വസനീയമായിട്ടുള്ള ബുദ്ധിശക്തി ഉണ്ട് എന്നുള്ളത് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. സങ്കീർണമായിട്ടുള്ള ജോലികൾ പഠിക്കാനും അത് 10 മാസം വരെയൊക്കെ ഓർത്തു വെക്കാനും ഒക്കെ ഇവർക്ക് പറ്റും. വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർമ്മിച്ചെടുക്കാനും ഒക്കെ കോലാടുകൾക്കാണ് ചെമ്മരി ആടുകളെക്കാളും കൂടുതൽ കഴിവ്. കോലാടുകൾക്ക് മനുഷ്യരുടെ മുഖഭാവങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. സന്തോഷമുള്ളതും ചിരിക്കുന്നതുമായിട്ടുള്ള മുഖഭാവമുള്ള മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപെടാനാണ് ആടുകൾക്ക് ഇഷ്ടം. ദേഷ്യമുള്ള ഭാവങ്ങളെക്കാൾ ചിരിക്കുന്ന മുഖങ്ങളെ അവ മുൻഗണനയോടുകൂടിയിട്ട് തിരഞ്ഞെടുക്കുന്നതായിട്ട് ചില പഠനങ്ങളിൽ കാണുന്നുണ്ട്. സഹായം ആവശ്യമുള്ളപ്പോൾ ഇവർ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി ആശയവിനിമയം നടത്താറുണ്ട്. ചെമ്മരിയാടുകൾ എപ്പോഴും ഒരു കൂട്ടമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഫ്ലോക്ക് ഓറിയന്റഡ് ആയിട്ടുള്ളവരും പേടിയുള്ളവരുമൊക്കെയാണ്. ഡോമിനൻസ് ഹൈറാർക്കി ഉള്ളവരുമാണ്. കൂട്ടത്തിലെ ഒരു നേതാവ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്കൊപ്പം എല്ലാവരും കൂടി നീങ്ങുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. കൂട്ടം വിടാതെ അവർ ഒന്നിച്ചിങ്ങനെ സഞ്ചരിക്കും. ഇങ്ങനെ കൂട്ടം ചേർന്ന് ജീവിക്കുന്നതിനാൽ, കൂട്ടം വിട്ടു പോകാൻ ഇഷ്ടമില്ലാത്തതിനാലാവും ഇവരെ കൂടുതലായിട്ട് മനുഷ്യർ ഇണക്കി വളർത്താൻ കാരണമെന്നും കരുതപ്പെടുന്നുണ്ട്. ഒരു പുൽമൈതാനത്തേക്ക് തുറന്നു വിട്ടാൽ കോലാടുകൾ പല സ്ഥലത്തേക്ക് അലഞ്ഞ് മേഞ്ഞ് തിന്നുമ്പോൾ ചെമ്മരിയാടുകൾ പറ്റമായിട്ടേ മേഞ്ഞു നടക്കൂ. എന്നാൽ കോലാടുകൾ മികച്ച മലകയറ്റക്കാരാണ്. ഇവയുടെ കുളമ്പുകളുടെ പുറംഭാഗം കടുപ്പമേറിയതും ഉൾവശം മൃദുവായ പാഡുകൾ ഉള്ളതുമാണ്. ഈ മൃദുവായ ഭാഗം പാറകളിൽ സക്ഷൻ കപ്പുകൾ പോലെ പിടിച്ചു നിന്ന് ഗ്രിപ്പ് നൽകുന്നുണ്ട് ഇവർക്ക്. 60 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പാറകളിൽ പോലും പിടിച്ചു കയറാൻ ഇവർക്ക് പറ്റും. മൊറോക്കയിലെ ആടുകൾ അർഗൻ മരങ്ങളിൽ 10 മീറ്റർ മുകളിൽ വരെ കയറി ഇലകൾ തിന്നുന്നുണ്ടാവും. എന്നാൽ ചെമ്മരി ആടുകൾക്ക് ഈ കഴിവൊക്കെ കുറവാണ്. അവർ മരങ്കേറുകളല്ല. കോലാടുകൾക്ക് കടുത്ത ചൂടിനെ അതിജീവിക്കാനും വളരെ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ ജീവിക്കാനും ഒക്കെ പറ്റുമെങ്കിലും ചെമ്മരി ആടുകൾക്ക് അത്തരത്തിലുള്ള കഴിവുകൾ കുറവാണ്. ശരിക്കും ചെമ്മരിയാടിന്റെ ഇറച്ചിയാണ് മട്ടൺ അല്ലെങ്കിൽ ലാംബ് എന്ന് വിളിക്കുക. പക്ഷെ നമ്മളിവിടെ എല്ലാതരം ആടുകളുടെയും ഇറച്ചികൾക്കും മട്ടൺ എന്ന് തന്നെയാണ് പറയുന്നത്. ശരിക്കും കോലാടിന്റെ ഇറച്ചിയെ ഷെവോൺ എന്നാണ് വിളിക്കേണ്ടത്. ചെമ്മരിയാടിന്റെ ഇറച്ചിക്ക് കോലാടിന്റെ ഇറച്ചിയെ അപേക്ഷിച്ച് 7 മടങ്ങ് കൂടുതൽ കൊഴുപ്പും 2 മടങ്ങ് കലോറിയും കൂടുതലാണ്. കോലാടിന്റെ ഇറച്ചിയിൽ ഇരുമ്പ്, കോപ്പർ, പൊട്ടാസ്യം തുടങ്ങിയൊക്കെ ചെമ്മരിയാടിന്റെ ഇറച്ചിയേക്കാൾ കൂടുതലാണ്. ബേ ബേ ബേ എന്നുള്ള ഒരു കരച്ചിലാണല്ലോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മിമിക്രി അവതരിപ്പിക്കാൻ പറഞ്ഞാൽ സ്കൂളുകളിൽ ആദ്യം പരിശീലിക്കുന്നത്. അതായത് ആടിന്റെ കരച്ചിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്നത് കാക്കയുടെ ശബ്ദം കഴിഞ്ഞാൽ. എന്നാൽ ആടുകളുടെ കരച്ചിലുകൾ ഒരേപോലെയൊന്നും അല്ല. അവക്ക് വ്യത്യസ്തമായിട്ടുള്ള വൈകാരിക അവസ്ഥകൾ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഭക്ഷണം, ഏകാന്തത, ബന്ധങ്ങൾ ഇവയുടെ ഒക്കെ സൂചന നൽകാൻ പറ്റുന്ന വിധത്തിലുള്ള കരച്ചിലുകൾ ഇവ ചെയ്യും. നമ്മൾ മനുഷ്യർക്കൊക്കെ ഓരോ പ്രദേശത്തുള്ളവർക്കൊക്കെ പ്രത്യേക ആക്സെന്റുകളോ ശൈലികളോ ഒക്കെ ഉള്ളതുപോലെ തന്നെ ആടുകൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്വീൻ മേരി യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ ഒരേ ഗ്രൂപ്പിൽ വളരുന്ന ആട്ടിൻകുട്ടികൾ കാലക്രമേണ സമാനമായിട്ടുള്ള ശബ്ദശൈലി വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന് കണ്ടിട്ടുണ്ട്. അതായത് വ്യത്യസ്ത കൂട്ടങ്ങളിൽ വളരുന്ന ആടുകളുടെ ശബ്ദങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി ആടുകൾ ശബ്ദമുണ്ടാക്കുന്നതിനെയൊക്കെ നമ്മൾ കരച്ചിൽ എന്ന് വിളിക്കുന്നതാണ്. എല്ലാ ശബ്ദങ്ങളും കരച്ചിലല്ല, സങ്കടം വരുമ്പോഴുണ്ടാകുന്നതിനാണ് നമ്മൾ സാധാരണയായിട്ട് മനുഷ്യർ കരച്ചിൽ എന്ന് വിളിക്കുക. പക്ഷെ മറ്റു മൃഗങ്ങളുടെ എല്ലാ ശബ്ദങ്ങളെയും നമ്മൾ കരച്ചിൽ എന്ന് വിളിച്ചു കളയും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം വഴിയായിരിക്കും, ആ നോവൽ വായിച്ചിട്ടായിരിക്കും മലയാളികളിൽ പലരും ആടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളവരായി മാറിയത്. ഒരു ആട്ടിൻകുട്ടിയെ കണ്ടാൽ അതിനെ ഓമനിക്കാൻ തോന്നാത്തവർ വളരെ അപൂർവമായിരിക്കും. മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആട്ടിന്റെ കുട്ടികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അതിനെടുക്കാനും മടിയിലിരുത്താനും ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ മുതിർന്ന ആടുകളെ എല്ലാവർക്കും അത്ര കണ്ട് ഇഷ്ടമല്ലതാനും. അമേരിക്കയിലെ ഒരു പ്രത്യേകതരം ആടുകൾ മയോട്ടോണിക് ഗോഡ്സ് ഭയപ്പെടുകയോ അമിതമായിട്ട് ആവേശഭരിതരാകുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് മറിഞ്ഞു വീഴാറുണ്ട്. അതിനാൽ ഇതിനെ ഫെയിന്റിംഗ് ഗോഡ്സ് എന്നും വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവ ബോധം കെട്ട് വീഴുന്നതല്ല, മറിച്ച് മയോട്ടോണിയ കഞ്ചനിറ്റ എന്ന് പറയുന്ന ഒരു ജനിതക അവസ്ഥ മൂലം സംഭവിക്കുന്നതാണത്. അവയുടെ പേശികൾ പെട്ടെന്ന് സ്തംഭിച്ചു പോകും, സ്റ്റിഫ്നെസ്. അതുമൂലമാണ് ഇവ മറിഞ്ഞു കെട്ടി വീഴുന്നത്. ആടുകൾ വെറുതെ തുമ്മാറില്ല. കൂട്ടത്തിലുള്ള മറ്റു ആടുകൾക്ക് അപകട മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു അലാമായിട്ടാണ് ഇത്തരത്തിലുള്ള തുമ്മൽ ഇവ ഉപയോഗിക്കുന്നത്.
1: ആടുകളെ കുറിച്ചാണ് ശാസ്ത്രവീതിയിലൂടെ ഇതുവരെ കേട്ടത്. സംസാരിച്ചത് ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ.
2: ശാസ്ത്രവീതി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ CBI അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയശില്പി VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. ന്യൂഡൽഹിയിൽ ദിവസങ്ങളോളം നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. അല്പം മുൻപ് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഹൈക്കമാൻഡ് തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചത്. 11 ദിവസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ പല തലങ്ങളിലെ ചർച്ചകൾക്കും സമവായ നീക്കങ്ങൾക്കും ഒടുവിലാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരിൽ നിന്ന് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ന്യൂഡൽഹിയിൽ രാവിലെ ചേർന്ന അന്തിമ കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. AICC മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി KC വേണുഗോപാൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ് കേരളത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വേണുഗോപാൽ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും ശിരസാവഹിക്കുമെന്ന് മുമ്പ് പലവട്ടം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും AICC പിന്തുണ നൽകുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ SJയശങ്കർ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രിമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. 2025 നവംബർ 10 ചുവപ്പുകോട്ടയ്ക്ക് സമീപം ട്രാഫിക് ജംഗ്ഷനിൽ വൻ സ്ഫോടനമുണ്ടായത്. സംഭവത്തിലെ മുഖ്യ ആസൂത്രകനും പ്രതിയുമായ ഉമറുൽ നബി ചാവേർ സ്ഫോടനത്തിൽ മരിച്ചിരുന്നു. അൽഖയ്ദയുമായി ബന്ധപ്പെട്ട ഖസ്ബത്തുൽ ഹിന്ദ് എന്ന ഭീകര സംഘടനാ പ്രവർത്തകനായിരുന്നു ഇയാൾ. ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, ഡിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാര കയറ്റുമതിക്ക് സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരും. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതി നടത്താം. മറ്റ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഷിപ്പിംഗുകൾക്കും നിരോധനം ബാധകമല്ല. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം ഊർജിതമാക്കി. പ്രതികളായ യഷ് യാദവ്, വികാസ് എന്നിവർ സിക്കറിലെ കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ഇവിടെ നിന്നാണ് ഗൂഢാലോചന ആരംഭിച്ചതെന്നും കരുതുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. സിക്കറിലെത്തിയ CBI സംഘം കോച്ചിംഗ് സ്ഥാപനങ്ങളെയും ഇടനിലക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും തമിഴ്നാടിന്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് പോരാട്ടം തുടരുമെന്ന് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ 1.5 കോടിയിലധികം വോട്ടുകളും 72 സീറ്റുകളും നേടാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് DMK മുന്നണിയിലെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്റ്റാലിൻ അവകാശപ്പെട്ടു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയും പ്രസിഡന്റിനെ കാണുകയും ചെയ്തതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലും യുഎഇയും തമ്മിലെ ബന്ധത്തിൽ ചരിത്രപരമായ വഴിത്തിരിവിലേക്ക് നയിച്ച കൂടിക്കാഴ്ചയാണിതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6,80,00,000 രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അലിമുത്ത്.
1: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6,711 അയൽക്കൂട്ട അംഗങ്ങൾ വേനൽ മധുരത്തിന്റെ ഭാഗമായി. 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
0: സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 119,040 രൂപയായി. ഗ്രാമിന് 14,880 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
0: ഐപിഎൽ ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കുമായി വീക്കെൻഡ് ബാച്ചിനും 6 മുതൽ +2 വരെ വിദ്യാർത്ഥികൾക്ക് ടാലന്റ് ഡെവലപ്മെന്റ് ഫൌണ്ടേഷൻ ബാച്ചിനും രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സിവിൽ സർവീസ് അക്കാദമിയുമായി ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി പോകണം. പരിചയ സമ്പന്നരായ കന്നഡ സംസാരിക്കാൻ അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉത്സവ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. UDFന്റെ വിജയശില്പി VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. 2 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ CBI അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. ഇതിൽ ശ്രീകുമാർ, മുകുന്ദൻ എന്നിവർ പങ്കെടുക്കുന്നു. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ്.

0: മായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 4-ന് ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം വി ഡി സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മെയ് 7-ന് നിയുക്ത കോൺഗ്രസ് MLA മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രട്ട് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷമെന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
4: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात.
5: ये सम्मान എൻ ഡി ആർ എഫ് കെ

0: समस्त बल के सेवा साहस शौर्य और समर्पण के संचित गुणों का सम्मान है। आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम एनडीएमए और एनडीआरएफ ने किया है।
1: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6-വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിഡി സതീശൻ കേരള മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് സന്ദേശ ഗാനങ്ങളുടെ നേരമാണ്. ഏവരും സന്ദേശങ്ങളൊക്കെ അയച്ച് വായിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ കാത്തിരിക്കുന്നവരെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് വേഗം തന്നെ സന്ദേശങ്ങളിലേക്ക് പോവാം. അതിനു മുന്നേ വാട്സപ്പ് നമ്പർ പറയാം. 9037008960. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ട്, നിങ്ങളുടെ പേര്, സ്ഥലം, ആർക്കു വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദേശം അയക്കുക. ഞങ്ങളത് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വായിക്കുന്നതായിരിക്കും. ആദ്യം അഞ്ചരക്കണ്ടിയിൽ നിന്നും സുരേഷ് ബാബു ഏട്ടൻ അയച്ച സന്ദേശമാണ് വായിക്കുന്നത്. ചേട്ടന് ഗോവ എന്ന സിനിമയിലെ ഒരു ഗാനമാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാനത്തിന് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്. അത് വൈഫ് വനിജയ്ക്ക് വേണ്ടിയിട്ടാണ്. വെറൈറ്റി നെയിം ആണല്ലോ വനിജ, വനജ എന്നൊക്കെ കേൾക്കാറുണ്ട്. വനിജ എന്തായാലും വെറൈറ്റിയാണ്. ചേച്ചിയോട് പറയണം കേട്ടോ, ചേച്ചിക്ക് വേണ്ടിയിട്ട് ചോദിച്ചത്. ഗോവയിലെ സുജാതയും യേശുദാസും ചേർന്ന് പാടിയ ആകാശമേഘജാലകം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഒരു അടിച്ചുപൊളി മൂടുള്ള പാട്ടാണ്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് പ്രേംകുമാർ ഈണം കൊടുത്ത അതിമനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. വനിജ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് ബാബുരാജേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ സന്ദേശഗാനങ്ങളിലൂടെ നമ്മൾ അടുത്തതായി വായിക്കാൻ പോകുന്നത് അനിയേട്ടന്റെ സന്ദേശമാണ്. പഴശ്ശിയില് ചായക്കട നടത്തുന്ന അനിയേട്ടനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അനിയേട്ടൻ മുന്നേ ഒരു തവണ വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കേ, അനിയേട്ടനെ കേൾക്കേണ്ടത് 1990 പുറത്തിറങ്ങിയ താഴ്വാരം എന്ന സിനിമയിലെ കണ്ണെത്താ ദൂരെയും മറുതീരം എന്ന പാട്ടാണ്. ഈ പാട്ടിന്റെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ അനിയേട്ടന്റെ കടയിൽ വരുന്ന കുറച്ച് ചങ്ങാതിമാരുണ്ട്. അവര് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എപ്പോഴും റേഡിയോ മലബാർ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഇഷ്ടഗാനങ്ങൾ ിലേക്ക് വിളിക്കാറുണ്ടെങ്കിലും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കൂടെ അനിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല അനിയേട്ട, വിളിച്ചോണ്ടേയിരിക്കും, എന്തായാലും കോള് കിട്ടുന്നതായിരിക്കും. അപ്പൊ അനിയേട്ടനും അനിയേട്ടന്റെ ഫ്രണ്ട്സിനും കടയിൽ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് താഴ്വാരം എന്ന് പറഞ്ഞ സിനിമയിലെ അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. യേശുദാസാണ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ കീണം കൊടുത്തത് ഭരതൻ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
0: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0409024736300.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. സന്ദേശഗാനങ്ങളിലൂടെ നമുക്ക് അടുത്ത സന്ദേശം വായിക്കാം. അയച്ചത് മറ്റാരുമല്ല, ഇരിട്ടിയിൽ നിന്നും മാതിരിയാണ്. ആതിര പൊതുവെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കാറുള്ളത്. ഇന്നും ദേ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഒരടിപൊളി പാട്ട് ചോദിച്ചത്. ചിത്രം തക്ഷശിലയാണ്. തക്ഷശിലയിലെ നെഞ്ചിനുള്ളിൽ കൂടുവെക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പ്രിയപ്പെട്ട ആതിരയുടെ മനോജേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പാട്ട് എഴുതിയിട്ടുള്ളത് KJ കുമാർ, MG രാധാകൃഷ്ണൻ ഈണം കൊടുത്ത് ചിത്രയും മാൽഗുടി ശുഭയും ചേർന്നാണ് പാടിയത്. കേട്ടോളൂ, ആസ്വദിച്ചോളൂ റേഡിയോ മലബാറിലൂടെ.

പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശഗാനങ്ങളിലേക്ക് ഉളിയിൽ നിന്നും കവിത ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ സോങ് വെച്ചേരണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വെച്ചേരാം. ആൾ ആരാണെന്ന് വെച്ചാല് കവിതയുടെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ കുഞ്ഞ്. വിഹാൻ എന്നാണ് പേര്. ആള് 2-3 ആഴ്ച മുന്നേ വീട്ടിലുണ്ടായിരുന്നു. ശേഷം ചേട്ടൻ ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുഞ്ഞിനെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നു. കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചത് ക്ഷണികം എന്ന സിനിമയിലെ പനിനീർ പൂക്കൾ വിടരും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അടിപൊളി പാട്ടാണ്. എന്തായാലും വിഹാൻ കുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കേൾപ്പിച്ചു തരാം. ഡോക്ടർ ഷീജ വക്കം വരികളെഴുതി, ഡോക്ടർ വി ടി സുനിൽ ഈണം കൊടുത്ത് ചിത്രയാണ് പാടിയത്. കേൾക്കാം അതിമനോഹര ഗാനം പനിനീർ പൂക്കൾ വിടരും വിഹാൻ കുട്ടിന് വേണ്ടി.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
4: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
3: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
4: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
3: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
4: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശഗാനങ്ങളിലൂടെ നമ്മൾ അതിമനോഹരമായ പാട്ടുകൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സന്ദേശം അയച്ചത് കൃഷ്ണൻ കാഞ്ഞലേരിയാണ്. ഇക്കഴിഞ്ഞ 13-ാം തീയതി വിവാഹ വാർഷികം ആഘോഷിച്ച ബാബുവാണിക്കും ഭാര്യ സന്ധ്യയ്ക്കും വേണ്ടിയിട്ട് മധുരവാണി ഗ്രൂപ്പിന്റെ വകയും കൃഷ്ണേട്ടന്റെ പേരിലും 1000 ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് പാട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. ബാബുവേട്ടൻ റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാവാണ്, അതുകൊണ്ട് ഞങ്ങൾ റേഡിയോ മലബാറിന്റെ യും ബിലേറ്റഡ് ആയി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. ഒപ്പം ഇനിയും ഒരുപാട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോകട്ടെ. അതിനൊരു ഇത്തിരി മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണേട്ടൻ ചോദിച്ച പാട്ടുകൂടെ കേൾക്കാം. മുടിപ്പൂക്കൾ വാടിയാൽ എന്തോ മുനെ.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

സന്ദേശഗാനങ്ങളിലേക്ക് അടുത്ത മെസ്സേജ് അയച്ചത് ഒരാളല്ല, പകരം ഒന്നിലധികം ആൾക്കാർ ചേർന്നിട്ടാണ്. രമേശൻ, കവിത, ജിസ്ന, അഭിജിത്ത് എന്നിവർ മൊഡോളിയിൽ നിന്നും. അപ്പോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആധാരം എന്ന സിനിമയിലെ മഞ്ചാടി മണികൊണ്ട് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഇവർ നാലു പേർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാവും എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലെ? എന്തായാലും ചോദിച്ചത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം കൊടുത്ത് യേശുദാസും സംഘവും ചേർന്നിട്ടാണ് പാടിയത്. കേൾക്കാം മധുരമനോഹര ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 14 ബലരാമൻ, മെയ് 15 നാളെ ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. സന്ദേശഗാനങ്ങൾ ഇതേ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സന്ദേശം നമ്മൾ വായിക്കുന്നത് സഞ്ജീവേട്ടന്റെയാണ്. സഞ്ജീവ് അക്കാനിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഇപ്പോ പ്രതികരണത്തിലേക്കൊക്കെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ആള്. സന്ദേശഗാനങ്ങളിൽ ആവശ്യപ്പെട്ടത് രാജശില്പി എന്ന സിനിമയിലെ പൊയ്കയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അധികം വൈകിപ്പിക്കുന്നില്ല, കേൾക്കാം സഞ്ജീവേട്ടൻ ഇഷ്ടഗാനം റേഡിയോ മലബാറിലൂടെ.

റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും വീണ്ടും സ്വാഗതം. ദേ പാട്ടുകൾ ചോദിച്ച് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഉഷച്ചേച്ചിയുടെ മെസ്സേജ് വായിക്കാം. ഇരിട്ടി വിളമനയിൽ നിന്നും. May 19 ചേച്ചിയുടെ മോന്റെ വിവാഹ വാർഷികമാണ്. മോനും മോൾക്കും കുഞ്ഞുമോനും എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേർന്നുകൊണ്ട് ഒരു നല്ല പാട്ട് വെച്ചുതരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. ഒപ്പം ഇന്നലെ വിവാഹ വാർഷികം ആഘോഷിച്ച ബാബു ആണിക്കരിക്കും കുടുംബത്തിനും കൂടി ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ കൃഷ്ണേട്ടൻ അതുപോലെ മധുരവാണി ഗ്രൂപ്പ് അംഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് ചോദിച്ചിരുന്നു. ഇപ്പതേ ഉഷച്ചേച്ചിയും ബാബുവേട്ടനും വിഷസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ചേച്ചിയുടെ മോനും മോൾക്കും കുഞ്ഞുമോനും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഇതാ നിങ്ങൾക്കായി കേൾപ്പിച്ചു തരാം.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. അടുത്തതായി നമ്മൾ തൊടിക്കളത്ത് നിന്നും രൂപേഷ് ഏട്ടന്റെ സന്ദേശമാണ് വായിക്കുന്നത്. സന്ദേശമല്ല, വോയിസ് മെസ്സേജാണ് കേൾക്കേണ്ടത്. നരസിംഹം എന്ന സിനിമയിലെ പളനിമല എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ. പറശ്ശിനി കലാകുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന 17-ാം തീയതി പറശ്ശിനി കലാകുടുംബത്തിന്റെ 4-ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒപ്പം പറശ്ശിനി കലാകുടുംബത്തിന് വേണ്ടിയിട്ട് രൂപേഷ് ഏട്ടൻ ചോദിച്ച അതിമനോഹര ഗാനവും ഇതാ നിങ്ങൾക്കായി.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സന്ദേശഗാനങ്ങൾ തുടരുന്നു. അടുത്ത സന്ദേശം അയച്ചത് അഭിലാഷ് കെ പി പരിപ്പായി. സന്ദേശം ഇങ്ങനെയാണ്: ദി റിപ്പോർട്ടർ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാധരനും ഒരുക്കി പ്രദീപ് സോമസുന്ദരം ആലപിച്ച പുലർവേൽ പൊന്നണിഞ്ഞും പുതുമോടി ചാന്തണിഞ്ഞും എന്ന ഗാനം കേൾപ്പിക്കണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയ് 11 തീയതി വിവാഹ വാർഷികം ആഘോഷിച്ച ജേഷ്മ പ്രകാശ് നായാട്ടുപാറയ്ക്ക് വേണ്ടിയിട്ടാണ് ദേ ജേഷ്മ ചേച്ചിയും റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാവാണ് ചേച്ചിക്കും കഴിഞ്ഞു പോയെങ്കിലും റേഡിയോ മലബാറിന്റെ വക ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുന്നു. ഒപ്പം 12 തീയതി പിറന്നാൾ ആഘോഷിച്ച കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിലെ അനിൽചേട്ടൻ, അനിൽചേട്ടന്റെ ബർത്ത്ഡേയും കഴിഞ്ഞുപോയി എങ്കിലും ദേ അനിൽചേട്ടനും ഞങ്ങളുടെ വക വിഷസ് അറിയിക്കുന്നു. വീണ്ടും ഒരു വിഷു കൂടിയുണ്ട്. 12 തീയതി പിറന്നാൾ ആഘോഷിച്ച റേഡിയോ മലബാർ ശ്രോതാവ് കൂടിയായ അഭിലാഷേട്ടന്റെ വല്യമ്മയുടെ മകൻ ഫൽഗുനൻ നടുവിൽ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും ദേ മൂന്ന് വിഷസ് ആണ് അഭിലാഷേട്ടൻ ഒറ്റ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്ന് പേർക്കും റേഡിയോ മലബാറിന്റെ വക ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾക്കൊക്കെ വേണ്ടി ചോദിച്ച അതിമനോഹര ഗാനവും കേൾക്കാം ഇപ്പോൾ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ സി ബി എസ് ഇ വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490423630.
3: റേഡിയോ മലബാർ സന്ദേശഗാനങ്ങളിലേക്ക് അടുത്തതായി മെസ്സേജ് അയച്ചത് വിജിഷ്ണയാണ്. മാലൂരിൽ നിന്നും കഴിഞ്ഞ മാതൃദിനത്തിൽ സന്ദേശം അയക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പല പല തിരക്കുകളുകൊണ്ട് പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, അമ്മക്കിളിക്കൂട് എന്ന സിനിമയിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള അമ്മക്കിളിക്കൂടുതൽ നന്മക്കിളിക്കൂടുതൽ എന്ന ഗാനം വെച്ചുതരൂ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. അമ്മയുടെ പേര് പ്രമീള എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രമീള ചേച്ചിക്ക് വേണ്ടിയിട്ട് മോള് വിജിഷ്ണതെ നല്ല അടിപൊളി മനോഹര ഗാനം ചോദിച്ചു. മാതൃദിനത്തിന് കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ് വിജിഷ്ണയ്ക്ക് മെസ്സേജ് അയക്കാൻ പറ്റാഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചല്ലോ, അത് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മകളുടെയും സംഗീതത്തിന്റെയും മനോഹരമായ ഒരു മണിക്കൂർ നമ്മളിതേ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്ദേശങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അവയെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ തുടർന്നും ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കെട്ടുമുട്ടാം. അതുവരെ സ്നേഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് റേഡിയോ മലബാർ 89.6 FM, മലബാറിന്റെ മധുരസ്വരം.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സൗമ്യം.

0: ചലച്ചിത്രഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490

0: 4736330. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
3: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
3: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
3: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും ഹജ്ജുമ്മമാരുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.
5: ഞാൻ ഡോക്ടർ ജുനൈദ്. 24 hours ഇവിടെ സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പുറമെ ഇവിടെ ഫാർമസിസ്റ്റ് ഉണ്ട്, പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്. ഇത് കഴിയുന്നതുവരെ ഏതാണ്ട് 14-ാം തീയതി വരെ എല്ലാ ദിവസവും 24 hours സർവീസ് കൊടുക്കുന്നുണ്ടാവും. ബേസിക്കായിട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഇസിജി എടുക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ട്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉണ്ട് ഇവിടെ. മെഡിസിൻസൊക്കെ എല്ലാം ഓൺ ദ ടൈം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ പിൽഗ്രിംസ് ആണല്ലോ, അത് വലിയതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. വളരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടൊക്കെ വരുന്നവരേ ഉള്ളൂ. ചെറിയ പെയിനോ മുട്ടുവേദന ഒക്കെ ഇപ്പോൾ പ്രായമുള്ളവരാണല്ലോ അധികം പോകുന്നത്. അവരുടെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. എല്ലാ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഹെൽത്ത് 2 തവണ പൂർണ്ണമായിട്ട് ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിരിക്കില്ല. പൂർണ്ണമായിട്ട് അവരെല്ലാം കൃത്യമായ മെഡിസിൻസൊക്കെ കഴിക്കും. എല്ലാ അസുഖങ്ങൾക്ക് കൃത്യമായ മെഡിസിൻസൊക്കെ കഴിച്ചു. ഞാൻ ഈ ഫീൽഡിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ചെക്കപ്പ് ഉണ്ടല്ലോ, ഇതെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ വരുന്ന എല്ലാ പിൽഗ്രിംസും ഞാൻ തന്നെയാണ് എൻ്റെ സ്ഥാപനത്തിൽ നിന്നൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തവണ അവർ എന്നിലൂടെ തന്നെ പാസ് ചെയ്തവരാണ്. അധികം ആൾക്കാർക്കും അറിയാം, ആൾക്കാർക്കും എനിക്കറിയാം, എല്ലാം അറിയാം.
6: ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഹജ്ജ് മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ട അത്യാവശ്യം മരുന്നുകൾ, അവരെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് അവർക്ക് പോകുമ്പോൾ ആവശ്യമായ മരുന്നുകൾ കൊടുത്തയക്കുവാൻ വേണ്ടി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് സജ്ജീകരിച്ച സ്റ്റാളാണിത്. ഇവിടെ ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്കാണ് മെയിൻലി നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സിനും കൂടെ എല്ലാ അലർജിക് റൈനൈറ്റിസ് അങ്ങനത്തെ എല്ലാ കേസുകൾക്കും, ഇപ്പം സ്കിൻ കംപ്ലയിൻസ് അങ്ങനത്തെ എല്ലാ കംപ്ലയിൻസിനും നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്.
7: തളിപ്പറമ്പ് ആദ്യം ഉംറക്കും, ഇനി 50 വർഷം മുമ്പ്
8: ഉംറക്കും.
7: ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉംറക്ക് എന്ന് വെച്ചാൽ നമുക്ക് സദാ അത് മാത്രല്ലോ. ഇത് പിന്നെ നമുക്ക് പെരുന്നാളിന്റെ അടുത്ത്, അപ്പൊ പെരുന്നാൾ വരുന്ന 6 ദിവസം നമുക്ക് അവിടെ പോയിട്ട് ത്യാഗം അതന്നെ. ആ ഇതാ 5-6 ദിവസത്തെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഇത്. നമ്മള് പാവങ്ങൾ പൊറുക്കുന്ന നാളെ കുറെ പ്രാർത്ഥന സ്ഥലവും ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ 6 ദിവസം നമുക്ക് കഠിനമായ ഇത് അത് നമുക്ക് സഹിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനത്തെ ഇതില്ലത് അതുകൊണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് അത് കാണണമെന്ന്. അപ്പൊ ഉംറക്ക് പോയാലേ പിന്നെ ഒരാഗ്രഹം പോണം പോണം പോണമെന്ന്. എല്ലാവർക്കും ആഗ്രഹം തന്നെ, പോകാത്തൊക്കെ വെറുതെ പോയാൽ വീണ്ടും പോകാൻ ആഗ്രഹം തന്നെ. അങ്ങനെ ഇൻഷാല്ലാ പർശോനി ഇത്ര ഇങ്ങനെ ഒരാഗ്രഹം പൂർത്തിയാച്ച് ഇൻഷാല്ലാ ഇത് ഇതെല്ലാം ചെയ്യാനും ഇതാ.

കെട്ടാനുള്ളത് ഓഫ് കഴിയട്ടെ, ഐശ്വരിൽ ആരോഗ്യട്ടിട്ടെത്തിട്ട് തന്നെ അവിടെ പോയിട്ട് ഇപ്പൊ പോയവാ നമ്മൾ ഇംപ്രൂവ് ചെയ്യും. ഇപ്പൊ ഇവിടുന്ന് ഇന്ന് രാത്രി ഹിറാൻ കെട്ടി ശുദ്ധിയായിട്ട് പോയാൽ 3:30 ഫ്ലൈറ്റ്, 3:30 5:30 അവിടെ പോയിട്ട് നമുക്ക് എത്തും 5:30 അങ്ങനായിട്ട് അവിടെ എത്തിയാ പിന്നെ റൂമിൽ നിന്ന് വിശ്രമിച്ച് ഡ്രസ് മാറുന്ന അങ്ങ് മാറി വന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് റെഡി ആയിട്ടാ പിന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് പോകും. പള്ളിയിലേക്ക് പോകും, പള്ളിയിലല്ല പള്ളിയിലെ പോയി നിൽക്കുക, രാത്രി റൂമിലേക്ക് വരും. റൂമിലേക്ക് വന്നിട്ട് പിന്നെ രാത്രി തന്നെ ഒരു പകല് പകല് പള്ളിയിൽ തന്നെ അധികം ഉണ്ടാവും.

0: അതെ, മാങ്കടവ്
1: ആദ്യമായിട്ട് പോവാണോ?
0: ഞാൻ രണ്ട് പ്രാവശ്യം ഉംറക്ക് പോയിട്ടുണ്ട്. ഉംറക്ക് 15 ദിവസം, ഹജ്ജിന് 40 ദിവസം. പിന്നെ ഇതിപ്പോ 48 ദിവസമുണ്ട് യാത്രയടക്കം. 2 ദിവസം യാത്രയടക്കം, 48 ദിവസമുണ്ട്. മുസ്ലിമിന്റെ 5-ാമത്തെ ഘടകമാണ് ഹജ്ജ് ചെയ്യല്. ശരീരം കൊണ്ടും മുതലും കൊണ്ടും പറ്റുകയാണെങ്കിൽ ഹജ്ജ് ചെയ്താൽ മാത്രമേ ഒരു മുസ്ലിം പൂർണ്ണനാവുന്നുള്ളൂ. ഇതൊരു ത്യാഗമാണ്, ത്യാഗ സ്മരണ തന്നെയാണ്. 6 ദിവസം നല്ല ത്യാഗമാണ്. അപ്പം അതിൽ അതുപോലെ ശരിക്കും നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്ത്, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ നമ്മൾ തിരികെ വരുന്നതാണ്. ഒന്നും നമ്മളെ നാവോടും പറയാൻ പാടില്ല, നമ്മൾ കൈകൊണ്ട് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് ഇതും ഇത്രയും കൊല്ലം ജീവിച്ചാൽ എന്തെങ്കിലും പാപങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പൊറുക്കപ്പെടും. പിന്നെ നമ്മളെല്ലാവരോടും പുറത്ത് ഇങ്ങനെ മാപ്പ ചോദിച്ചാൽ വരുന്നത്, നമ്മളെ അടുത്ത് ഒരുപാട് മനുഷ്യന്മാരിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ പുറത്താണ് ഇങ്ങനെ വരുന്നത്. നമ്മളതന്നെയാണ് നമ്മൾ ത്യാഗം. നമ്മൾ ഇപ്പം നിങ്ങളിവരിപ്പോൾ സേവനം ചെയ്യുന്നത് അതുപോലെ നമ്മൾ അവിടുന്ന് ചെയ്യണം. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ കൂടെയുള്ളവർക്ക് നമ്മൾ സേവനം ചെയ്യണം. അല്ലാതെ ഞാൻ ഇത്രയും മുടക്കിയിട്ടില്ലേ ഞാൻ പോയിപ്പോൾ നമ്മൾ ആ തിരിഞ്ഞു നോക്കണമെന്ന് നമ്മൾ ഹജ്ജ് ശരിയാവില്ല. നമുക്ക് ആദ്യം വേണ്ടത് അതാ, എന്നിട്ട് മാത്രമേ ബാക്കി നിസ്കാരം നമ്മളെ ഖുറാനും മുതൽ എന്നെല്ലാം. ഒരു മനുഷ്യൻ പൂർണ്ണനാവണമെങ്കിൽ ഹജ്ജും കൂടി ചെയ്യണം എന്നാണ് ഒരു മുസ്ലിം ആവണമെങ്കിൽ. നമ്മൾ 5-ാമത്തെ ഘടകം, 5-ാമത്തതാണ് നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ. 5 ഘടകം, 5-ാമത്തെ ഹജ്ജ്. അത് കഴിവുണ്ടെങ്കിൽ ചെയ്തിരിക്കണം. രണ്ടുണ്ടെങ്കിൽ കഴിയും, ചോദിച്ചപ്പോൾ തടിക്കുകയും ഇല്ലെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആർക്കുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യണം. അത്രയെങ്കിലും ചെയ്യണം, അത്രയും നിർബന്ധമായ ഘടകമാണ്. പക്ഷെ കഴിവില്ലെങ്കിൽ അതിന് ഇളവുണ്ട്, ആവണമെന്നില്ല. പിന്നെ ഇപ്പം പിന്നെ സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയിലും കൂടിയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും സൗകര്യമുണ്ട്. മുമ്പൊക്കെ അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ നല്ല പൈസക്കാർക്ക് പോലും ആഗ്രഹിച്ചാൽ കിട്ടണമെന്നില്ല എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ കുറവാണ്.

0: ഇനിയിപ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പും 5 വർഷം കണ്ടിന്യൂ കൊടുക്കണം. അപ്പൊ അതും പോയി ഇപ്പൊ ചെല്ലി ഞെർക്കടുപ്പിലേക്ക് കൂടെ കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മൾക്കല്ല ഇപ്രാവശ്യം കൊടുത്തിട്ട് ഞെർക്കടുപ്പിൽ തന്നെ കിട്ടി. ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പൊ അത് അങ്ങനെയാണ്. അത് അതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ എന്ന് പറയുന്നത് പഠിച്ചതിന്റെ ഒരു കാരുണ്യം. പിന്നെ അതുപോലെ നമ്മളെ പോകുന്നതല്ല, അവിടെ എത്തി എല്ലാ ചെയ്യാനുള്ള ആരോഗ്യം നമ്മൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറയും എനിക്ക് അജിന് പോകണം, അജിന് പോകണമെന്ന്. ഇപ്പൊ മുമ്പേ പോയി. അപ്പൊ ഞാൻ ഇന്നലെ എല്ലാവർക്കും വിളിക്കുമ്പോൾ അവർ പറഞ്ഞു സൗദിച്ച് മുമ്പേ പറഞ്ഞ കാര്യമാണല്ലോ അജിന് പോകണം. അപ്പൊ അത് ഏതായാലും സഫലീകരിക്കട്ടെ, ആരോഗ്യ ആയുസ്സിലുണ്ടാവട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കുക, നമ്മളും പ്രാർത്ഥിക്കുക.
1: താഹിറ മഞ്ജേശ്വര,
2: എത്ര കാലമായി ഇതിങ്ങനൊരു ഹജ്ജിന് പോകണമെന്നുള്ള ആഗ്രഹം?
1: ചെറുപ്പത്തിലേ ഉള്ളൊരു ആഗ്രഹം. പ്രാർത്ഥിച്ചോട് ഒരുപാട് ഞങ്ങൾ അനുഗ്രഹിച്ചു. അല്ല പ്രാർത്ഥിക്കണം, അത്ര പ്രാർത്ഥന. എനക്ക് ചെറുപ്പത്തിലേ ഞാൻ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനത്തിന് ഉത്തരം കിട്ടി, അതേ ഉള്ളു.
3: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും ഹജ്ജുമ്മമാരുമാണ് ഇപ്പോൾ സംസാരിച്ചത്.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച മൂന്നര പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ യാത്ര.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ, 4:00 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ ഒരു സ്വപ്നം എന്ന കവിത, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ടോപ്കോ ചുലരി മട്ടന്നൂർ അവതരിപ്പിക്കുന്നു വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 കാവ്യസൗരഭം, 7:50 ടീ ടൈം ടോക്ക്, 8:00 മധുരഗീതങ്ങൾ, 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, തുടർന്ന് നാട്ടിലെ പാട്ട് ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 കായികം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 12:40 അറിയിപ്പുകൾ, 12:45 നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ടോപ്കോ ചുലരി മട്ടന്നൂർ അവതരിപ്പിക്കുന്നു വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ, 9:00 ഗാനലയം, 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 14 ബലരാമൻ, മെയ് 15 നാളെ ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ
3: ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വൈശ്വിക അനിശ്ചിതതായാഃ ആർത്ഥിക സമാഹ്വാനാനാം ച മധ്യേ ബ്രിക്സ് ദേശാഃ രചനാത്മികാം ഭൂമികാം നിർവഹന്തീതി ഭാരതേന ദൃഢതയാ പ്രതിപാദിതം. നവദില്യാം അദ്യ ദ്വിദിവസീയ ബ്രിക്സ് വിദേശമന്ത്രിണാം സമ്മേളനസ്യ ആരംഭഃ അഭവത്. ശ്വഃ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ അബുദാബി യാത്രായാഃ സമയേ ഭാരത UAE ദേശൌ ദ്വൈപാക്ഷിക സംബന്ധാന് അഗ്രിമസ്തരേ നയിതും സജ്ജതേ സ്തഃ. കോൺഗ്രസ് ദലസ്യ നേതാ VD സതീശൻ വര്യഃ കേരളം രാജ്യസ്യ മുഖ്യമന്ത്രീ ഭവിഷ്യതി. ഭാരതസ്യ നിർവാചനായോഗേന സ്പഷ്ടം യഥാർത്ഥം ച മതദാതൃസൂചീം സുനിശ്ചേതും ഷോഡശ രാജ്യേഷു ത്രിഷു കേന്ദ്രശാസിത പ്രദേശേഷു ച SIR ഇത്യസ്യ തൃതീയ ചരണസ്യ ഘോഷണാ കൃതാ. അപി ച അമേരിക്കാദേശസ്യ രാഷ്ട്രപതിഃ ഡൊണാൾഡ് ട്രംപഃ തഥാ ചീനദേശസ്യ രാഷ്ട്രപതിഃ ഷീ ജിൻഫിംഗ് ഇത്യേഷഃ ച ബീജിംഗ് നഗരേ മഹത്വപൂർണം വാർത്താലാപം കൃതവന്തൗ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ നവദില്യാം ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ വിദേശമന്ത്രിഭിഃ സഹ മേളനം കൃതം. റൂസദേശസ്യ വിദേശമന്ത്രീ സെർഗേയ് ലാവറോവഃ, ഇറാനദേശസ്യ വിദേശമന്ത്രീ അബ്ബാസ് അറാഘചി, ദക്ഷിണാഫ്രിക്കാദേശസ്യ വിദേശമന്ത്രീ റൊണാൾഡ് ലാമോല, ബ്രാസീലദേശസ്യ വിദേശമന്ത്രി മൌറോ വിയേര ഇത്യാദയഃ അദ്യ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ മേളനം കൃതവന്തഃ. ഇദമുപവേശനം നവദില്യാം പ്രചലിതെ ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ സമ്മേളനാനന്തരം അഭവത്. തതഃ പൂർവം വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ സ്വസ്യ പ്രാരംഭികേ ഭാഷണേ ഉക്തവാൻ യത് വൈശ്വികവ്യവസ്ഥായാഃ കേന്ദ്രസ്ഥാനെ ശാന്തിഃ സുരക്ഷാ ചാസ്തി. സഹ അവദത് യത് അദ്യതനീയാഃ സംഘർഷാഃ കേവലം സംവാദസ്യ കൂട്ടനീതേഃ ച മഹത്വം പ്രദർശയന്തി. സഹ അവധാനം ദത്തവാൻ യത് വർത്തമാനസംഘർഷാഃ ആർത്ഥിക അനിശ്ചിതതാഃ വ്യാപാരസ്യ തന്ത്രജ്ഞാനസ്യ ഋതുദശാ സമാഹ്വാനാനി ച വൈശ്വിക പരിദൃശ്യം നിർമീയന്തേ. तथा च अस्मिन् विषये ब्रिक्स देशाः रचनात्मक स्थिरतां च आनेतुं महत्वपूर्णां भूमिकां निर्वहन्ति। डॉक्टर जयशंकरः सहभागी देशानां तेषां उपस्थित्यै ब्रिक्स संरचनायाः अन्तः सहकारं सुदृढीकरणाय निरन्तरं प्रतिबद्धतायै च धन्यवादं प्रददात्। ऊर्जायाः, आहारस्य, उर्वरकस्य, स्वास्थ्य सुरक्षायाः च विषये नैके देशाः निरन्तरं समाह्वानानां सम्मुखीकरणं कुर्वन्तः सन्ति इति मन्त्रिणा उक्तम्। श्वः शुक्रवासरे अबुधाबी नगरे यदा प्रधानमन्त्रिणः नरेन्द्र मोदिनः यूएई देशस्य राष्ट्रपतिना शेख मोहम्मद बिन जायद अल नाह्यान इत्यनेन सह मेलनं भविष्यति तदा भारत यूएई देशयोः मध्ये दृढं सहभागित्वम् अग्रिमस्तरे नयितुं सज्जता अस्ति। उभौ नेतारौ समग्र सामरिक सहभागित्वस्य पूर्णव्याप्तिः समीक्षितवन्तौ तथा च अनेकेषां महत्वपूर्णानां सन्धेः आदान प्रदानस्य साक्षीभूतौ। औपचारिक सामरिक रक्षा सहभागितायाः कृते कार्यं कर्तुम् आशयपत्रम् एव सर्वाधिकं परिणामात्मकम् आसीत् इति द्वैपाक्षिक सुरक्षा सम्बन्धेषु प्रमुखं सोपानमासीत्। दशदिनानि यावत् प्रचलितम् उच्च नाटकीयताम् उत्कण्ठां च समाप्य कांग्रेस दलेन अद्य वी डी सतीशन इत्यस्य नाम केरलं राज्यस्य नूतन मुख्यमन्त्रिरूपेण घोषितम्। एषा घोषणा नवदिल्ल्यां वार्ताहर सम्मेलने कांग्रेस नेतारः अजय माकनः, मुकुल वासनिकः, दीपादास मुंशी इत्येताः कृतवन्तः। घोषणया सह कांग्रेस नेतृत्वे यूडीएफ राज्ये सर्वकारस्य निर्माणं कर्तुं प्रवर्तयिष्यति येन पक्षद्वन्द्वः समाप्तः। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषी यतन्त्रांशे अपि उपलब्धो भविष्यति। केन्द्रीय गृहमन्त्री अमितशाहः अद्य अवदत् यत् एनडीआरएफ इति राष्ट्रियापत प्रतिक्रियाबलेन विंशतिवर्षाणाम् अल्पावधौ सम्पूर्णे देशे चत्वारिंशोत्तरैकशतकोटिजनानां विश्वासम् अर्जितम्।
4: एनडीआरएफ को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात। ये सम्मान एनडीआरएफ के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है। 20 साल के कम अंतराल के अंदर आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम एनडीएमए और एनडीआरएफ ने किया है।
3: गृहमन्त्रिणा अधोरेखितं यत् यत्र यत्र एनडीआरएफ दलस्य कर्मचारिणः सम्पूर्णे विश्वे गतवन्तः तत्र तत्र ते जनानां प्रेमं विश्वासञ्चार्जितवन्तः। भारतस्य निर्वाचनायोगेन विशेष पुनरीक्षण संशोधनस्य एसआईआर इत्यस्य तृतीयचरणस्य घोषणा कृता यत् 16 राज्येषु त्रिषु केन्द्रशासित प्रदेशेषु च चरणबद्धरूपेण सञ्चालितं भविष्यति। अस्मिन् चरणे आन्ध्रप्रदेशः, अरुणाचलप्रदेशः, हरियाणा, झारखण्डः, कर्णाटकः, महाराष्ट्रः, मणिपुरः, मेघालयः, मिजोरमः, नागालैण्डः, ओडिशा, पञ्जाबः, सिक्किमः, त्रिपुरा, तेलंगाना, उत्तराखण्डेति सम्मिलितानि सन्ति। दिल्ली, चण्डीगढ़, दादरा नगर हवेली, दमन दीव इत्येताः केन्द्रशासितप्रदेशाः अपि सन्ति। मतदातृसूची संशोधन प्रक्रियायाम् एतत् महत्वपूर्णं सोपानमस्ति यस्योद्देश्यं सम्पूर्णे देशे स्पष्टं यथार्थञ्च मतदातृसूचीं सुनिश्चेतुं भवति। अमेरिकादेशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन चीनदेशस्य राष्ट्रपतिना शी चिनफिङ इत्यनेन सह अद्य बीजिंग नगरे वार्तालापः कृतः। व्यापारस्य, तन्त्रज्ञानस्य, क्षेत्रीय सुरक्षायाः च विषये उद्विग्नतायाः मध्येऽपि उभौ नेतारौ परस्पर विरोधस्य विषये सहकारस्य विषये अवधानं दत्तवन्तौ। द्वितीय राष्ट्रपति कार्यकाले ट्रम्पस्य चीनदेशस्य एतत् प्रथमं भ्रमणमस्ति। व्हाइट हाउस इत्यस्यानुसारं ऊर्जा मुक्त प्रवाहस्य समर्थनाय होर्मुज जलसंधि अवश्यमेव उद्घाटिता भवेत् इति उभौ पक्षौ स्वीकृतवन्तौ। अस्मिन् उक्तं यत् राष्ट्रपतिना शी वर्येण सह ट्रम्पस्य मेलनम् उत्तमम् आसीत्। उपवेशनानन्तरं जनसमूहं सम्बोधयन् चीनदेशस्य राष्ट्रपतिः शी चिनफिङ्ग् वर्यः चीन अमेरिका देशौ प्रतिद्वन्द्विनौ न भूत्वा सहभागिनौ भवेताम् इति उक्त्वा संघर्षस्य उपरि सहकारस्य पोषणस्य विषये अवधानं प्रदत्तवान्। सः उभयोः राष्ट्रयोः मतभिन्नतायाः अपेक्षया सामान्याभिलाषाः अधिकाः सन्तीति अवोचत्, तथा च द्वैपाक्षिक सम्बन्धेषु नूतनस्य अध्यायस्य आह्वानम् अपि अकरोत्। भारत ऋतु विभागेन अद्य पश्चिम मध्य प्रदेशस्य, पश्चिम पूर्व राजस्थानस्य, गुजरातस्य, महाराष्ट्रस्य च केषुचित् भागेषु तीव्र उष्णतरंगस्य पूर्वानुमानं प्रकटितम्। दिने कोंकण गोवा प्रदेशयोः उष्णार्द ऋतुः भवितुम् अर्हति। अद्य उत्तर पूर्व भारतस्य केषुचित् भागेषु, अण्डमान निकोबार द्वीप समूहेषु, केरलम राज्ये, माहे प्रदेशे, पश्चिम बंग प्रदेशे, सिक्किमे, तमिलनाडु राज्ये, पुद्दुचेरी प्रदेशे, करैक्कल प्रदेशे च प्रचण्ड वृष्टिः भविष्यति इति विभागेन पूर्वानुमानितम्। तटीय कर्नाटकस्य, झारखण्डस्य, उत्तरान्तरिक कर्नाटकस्य च केषुचित् स्थानेषु अद्य वृष्टेः सम्भावनापि विद्यते। आईपीएल इति इंडियन प्रीमियर लीग क्रिकेट क्रीडायाम् अद्य सायंकाले धर्मशाला नगरस्य हिमाचल प्रदेश क्रिकेट एसोसिएशन क्रीडांगणे पंजाब किंग्स दलम् अद्य मुंबई इंडियंस दलम् सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। अन्ते मुख्य वार्ताः पुनः एकवारम्। वैश्विक अनिश्चितताया, आर्थिक समाह्वानानां च मध्ये वृक्षदेशाः रचनात्मिकां भूमिकां निर्वहन्तीति भारतेन दृढतया प्रतिपादितम्। श्वः प्रधानमन्त्रिणः नरेन्द्र मोदिनः आबुधाबी यात्रायाः समये भारत यूएई देशौ द्वैपाक्षिक सम्बन्धान् अग्रिमस्तरे नयितुं सज्जते स्तः। कांग्रेस दलस्य नेता वी डी सतीशन वर्यः केरलम राज्यस्य मुख्यमन्त्री भविष्यति इति वार्ताः।
5: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുഎഇ ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
7: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
6: 61-ാം വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
8: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 May 31 വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് PD സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
9: May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി VD സതീശനെ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
6: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
6: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയുടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
11: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
6: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. മൂന്നാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മൂന്നാംഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രനഗർ ഹവേലി ആൻഡ് ഡാമൻ ഡിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399, നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3:00. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി.

0: മട്ടന്നൂർ
1: ടോപ്കോ ജില്ലസ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് സംസാരിക്കുന്നു മുയ്യം പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീ കെ പി മുഹമ്മദ് കുഞ്ഞി.
1: മാതൃകാ പഞ്ചായത്തിൽ 14 പാടശേഖരമാണുള്ളത്. അതിലൊരു പാടശേഖരമാണ് മുയ്യം പാടശേഖരം. പഞ്ചായത്തിനകത്ത് 6 ക്ലസ്റ്റർ ഉണ്ട്, പച്ചക്കറി ക്ലസ്റ്റർ. 4 വർഷകാലം, 2 വേനൽക്കാലം. ആ 2 വേനൽക്കാല ക്ലസ്റ്ററാണ് മുയ്യം ഏഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്റർ. ഇതിൽ 100 കൃഷിക്കാരാണ് ഈ മേഖലയിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷിക്കാർ കർഷക ഉൽപ്പന്നങ്ങൾ കൃഷിക്കാർ തന്നെ നേരിട്ട് ഇടനിലവക്കാരില്ലാതെ തന്നെ വിപണിയിൽ എത്തിച്ചുകൊണ്ട് പിന്നെ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നുള്ള ഒരു വേറിട്ട ഒരു സംവിധാനമാണ് ഈ ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് മുയ്യം വഴിയോര വിപണന കേന്ദ്രം എന്ന നിലക്ക് നടത്തി വരുന്നത്. നല്ലൊരു വരുമാനം ഈ മേഖലയിൽ കൃഷിക്കാർക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ വന്യമൃഗശല്യം, ഇങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാർഷിക മേഖലയിൽ മുയ്യത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും നഷ്ടങ്ങൾ മാത്രം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കൃഷിക്കാർ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് കാർഷിക മേഖലയിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാം, അഗ്രികൾച്ചർ മാറ്റി അഗ്രി ബിസിനസ്സാക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും എന്നൊരു വേറിട്ട സംവിധാനമാണ് ഈ മുയ്യം ഏഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 ഈ മേഖലയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിജയമാണ് ആ മേഖലക്കകത്ത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ടൺ കണക്കിന് വ്യത്യസ്ത നിലയിലുള്ള പച്ചക്കറികൾ ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. വർഷകാലത്ത് 1 നെൽകൃഷി ചെയ്യും. ആ 1 നെൽകൃഷിയുടെ കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉഴുന്ന വിത്തുകളും അതുപോലെ തന്നെ പച്ചക്കറി മേഖലയിലേക്കും കൃഷിക്കാരാകെ തന്നെ ഇറങ്ങിത്തിരിക്കുക. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഇന്നിപ്പം പിന്നെ പുതിയ തലമുറ ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളതിൽ വലിയ വിമർശനങ്ങൾ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം ഇല്ലെങ്കിലും ഈ മേഖലക്കകത്ത് കുറേയും കൂടെ യുവാക്കളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ ഈ വ്യത്യസ്ത ഈ വഴിയോര കച്ചവടം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം വരുമാനം തന്നെയാണ്. കാരണം ഇന്ന് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ഉള്ള തൊഴിൽ തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിർമ്മാണ മേഖലയിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർവീസിംഗ് മേഖലയിലും വലിയ പ്രതീക്ഷകളൊക്കെയൊന്നും പലപ്പോഴും ഉണ്ടാകി യുവാക്കളെ സംബന്ധിച്ചാലും ഉണ്ടാകുന്നില്ല. ഇന്നെല്ലാം തന്നെ ഓൺലൈൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പോകുന്നത്. തുച്ഛമായ വേതനത്തിനാണ് ഇന്ന് യുവതി യുവാക്കൾ പല സ്വകാര്യ മേഖലയിലും ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി 300 മുതൽ 500 വരെയാണ് മാക്സിമം ഒരു തൊഴിലാളി ഒരു യുവാവിനെ സംബന്ധിച്ച് യുവതിയെ സംബന്ധിച്ച് ഇന്ന് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്താൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ആളുകൾ അതിൽ നിന്ന് എത്രയോ ഇരട്ടിയാണ് ഈ കാർഷിക മേഖലയിൽ ഇറങ്ങി തിരിച്ചവർക്ക് മുയ്യത്തെ കൃഷിക്കാരെ സംബന്ധിച്ചിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ധൈര്യത്തോടുകൂടെ പറയാൻ വേണ്ടി സാധിക്കും ഈ മേഖലയിൽ ഒരു പരിധിവരെ പുതിയ തലമുറ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പൂർണ്ണമല്ലെങ്കിലും പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഒരു ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ കമ്മിറ്റികൾക്ക് സാധിച്ചിട്ടുണ്ട്.
0: ഇങ്ങനെയൊരു മേഖല ആരാണ് ആദ്യമായിട്ട് ആസൂത്രണം ചെയ്തത്?
1: മുയ്യം എന്ന് ശരിക്കുന്ന ഒരു കാർഷിക മേഖല തന്നെയാണ്. പൂർണ്ണമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ സർവീസ് രംഗത്തേക്ക് ജോലി ആളുകൾ ഈ മേഖലയിൽ കുറവായിരുന്നു. പാവപ്പെട്ട കൃഷിക്കാരാണ്, കർഷക തൊഴിലാളികളാണ് കൂടുതലും ഈ മേഖലയിൽ താമസിച്ചു വന്നത്. അവരൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഈ കാർഷിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് അന്ന് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ പഴയ കാലഘട്ടത്തിലൊക്കെ തന്നെ കുടുംബം മുന്നോട്ട് പോയിട്ടുള്ളത്. തുടർന്ന് ഇപ്പോൾ പുതിയ പുതിയ സാഹചര്യങ്ങൾ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ വന്നെങ്കിലും തികച്ചും ഒരു പഴയ തലമുറ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കാർഷിക മേഖലയിൽ തന്നെയാണ്. അവരുടെ വരുമാനം തികച്ചും കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ട് കാർഷിക മേഖലയിലെ വരുമാനമാണ്. അങ്ങനെ വരുമാനം കണ്ടാകുമ്പോൾ പുതിയ തലമുറ പുതിയ കാലഘട്ടത്തിലെ മറ്റുള്ള ഉൽപ്പന്നങ്ങളെ വില വർധന ജീവിത നിലവാരം വളർന്നു സാഹചര്യങ്ങൾ വളർന്നു. അങ്ങനെ സാഹചര്യം വളരുമ്പം നിലവിലെ ആ മേഖലയിലെ വരുമാനം കൊണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയായി. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ തളിപ്പറമ്പ് മാർക്കറ്റിലേക്കാണ് മാർക്കറ്റ്. ഇപ്പോൾ ഏറ്റവും തൊട്ടടുത്ത ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് തളിപ്പറമ്പ് മാർക്കറ്റാണ്. അന്ന് പഴയകത്തെ തലമുറക്കൊന്നും വാഹന സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. വെച്ചാൽ തലയിൽ ചുമടിലായിട്ടാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും, ഇത് വെള്ളരി ആയാലും കുമ്പളായാലും മറ്റ് എല്ലാ പച്ചക്കറി സാധനങ്ങളും തളിപ്പറമ്പ് മാർക്കറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ പലപ്പോഴും കർഷകർ വഞ്ചിക്കപ്പെടുകയാണ്. കഷ്ടപ്പെടുന്ന കൃഷിക്കാരന് പിന്നെ ന്യായമായ വിലവ് കിട്ടുന്നില്ല. ആ വിലകളൊക്കെ തന്നെ കച്ചവടക്കാർ, ഇടനിലക്കാർ തട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും വളരെ വേദനാജനകമായ അവസ്ഥയാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് തുച്ഛമായ വിലകൾക്ക് മാർക്കറ്റിൽ വിറ്റഴിച്ച് വരണ്ട ഒരവസ്ഥ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെയാണ് ഓരോ കൃഷിക്കാരനും മനസ്സിൽ സ്വന്തം സ്വയം തോന്നിയതാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതേ രീതിയിൽ നമുക്ക് ബിസിനസ് രംഗത്തേക്ക് പോയിക്കൂടെ, നമുക്ക് നേരിട്ട് വിൽപ്പന നടത്തിക്കൂടെ എന്നുള്ള ഒരു ആശയം ചില കൃഷിക്കാരുടെ മനസ്സിൽ നിന്നകത്ത് ഉണ്ടായി. അങ്ങനെയാണ് 10 വർഷം മുമ്പ് ചില ആളുകൾ, പിന്നെ കൃഷിക്കാർ, 2-3 കൃഷിക്കാർ ഈ റോഡരികിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് വിൽപ്പന തുടങ്ങിയത്. അങ്ങനെ വിൽപ്പന തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ പല കൃഷിക്കാരും അത് വെച്ചിട്ട് അതിൻ്റെ കൂടെ കൂടിച്ചേരാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലക്ക് നമുക്ക് വിതരണം ചെയ്യപ്പെടാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് കുറേ അനുഭവത്തിൻ്റെ വിളിച്ചിട്ട് ഇത് തുടർന്ന് പോകണം എന്ന നിലയിലേക്കുള്ള ഒരു ആലോചന നടന്നു. അങ്ങനെ പിന്നെ കൃഷിക്കാരുടെ എണ്ണം കൂടി, വിപണന കേന്ദ്രത്തിൽ കൃഷിക്കാരുടെ എണ്ണം കൂടി വന്നു. അങ്ങനെ ക്ലസ്റ്റർ കമ്മിറ്റി ചേർന്നുകൊണ്ട് ഒരു വലിയ സംവിധാനം ഏർപ്പാടാക്കി. അങ്ങനെ കൂടുതൽ കൃഷിക്കാർ ഈ രംഗത്തേക്ക് വരാൻ തുടങ്ങി. അത് വരാൻ തുടങ്ങിയപ്പം ഉൽപ്പാദനം വർദ്ധിച്ചു, വിപണനം മാർക്കറ്റിംഗ് പിന്നെ വർദ്ധിച്ചതോടുകൂടി സാധനം കിട്ടാതെ ഒരവസ്ഥ വന്നു. അപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ ആളുകളുടെ വരുമാനം, കൃഷിക്കാരൻ്റെ വരുമാനം കൂടുതൽ കൂടുതൽ പിന്നെ വർദ്ധിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഒരു മേഖലയ്ക്ക് കടന്നു വരാൻ വേണ്ടി പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാർക്കറ്റിനകത്തുള്ള കച്ചവടക്കാർ, ഇടനിലക്കാർ ഈ കൃഷിക്കാരെ, കർഷകരെ വഞ്ചിച്ചുകൊണ്ട് തുച്ഛമായ നിലക്ക് വാങ്ങിച്ച് വലിയ വിലക്ക് മറിച്ചു വിൽക്കുന്ന ഒരവസ്ഥയിലെ വേദനാജനകമായ ഒരവസ്ഥയിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ കൃഷിക്കാരുടെ മനസ്സിൽ നിന്ന് ഉയർന്നത്.
0: ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏതാണ്, ചീരയാണോ വെള്ളരിയാണോ?
1: എല്ലാ വർഗ്ഗങ്ങളുണ്ട്, ചീരയുണ്ട്, വെള്ളരി, കക്കിരി, കുമ്പളം, ഈ വർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ഈ വിധത്തിലെ എല്ലാ വർഗ്ഗങ്ങളും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. 100 കൃഷിക്കാരാണ് ഈ മേഖലയിൽ ചെയ്യുന്നത്. അതിൽ പിന്നെ വലിയ നിലയിൽ വിപണനം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, ചെറുകിടമായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട്. വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴും ആ സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് കഴിഞ്ഞിട്ട് ഈ പ്രദേശത്തെ വിൽപ്പനക്ക് പുറമെ മറ്റു മാർക്കറ്റുകളെ, സർക്കാരിൻ്റെ ഹോർട്ടികോർപ്പ്, അതുപോലെ തന്നെ കുടുംബശ്രീൻ്റെ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇത്തരം വലിയ മേഖലയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൊക്കെ തന്നെ ആ സാധനം നമുക്ക് മേഖലയിലേക്ക് പിന്നെ വിതരണം ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരൊറ്റ സാധനവും അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല.
0: അതുമാത്രമല്ല, നമുക്ക് ഓരോ ദിവസം വിപണനം നടത്തുമ്പോൾ അത് കുറച്ച് ബാക്കി വരുന്നുണ്ടോ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ അന്നന്നത്തേക്ക് വിറ്റ് കൊണ്ടുവരാറുണ്ടോ? അവര്
1: വഴിയോര വിപണന കേന്ദ്രം നടത്തുന്നത് ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞല്ല ചെറുകിട കൃഷിക്കാരാണ്, നാമമാത്ര കർഷകരാണ്. അവർ അതാത് ദിവസത്തെ ഉൽപ്പന്നങ്ങൾ മാത്രമേ, അല്ലെ വിപണനം നടത്താൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ മാത്രമേ പറിച്ചെടുക്കുകയുള്ളൂ, ഒരു ദിവസത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം. അതാത് ദിവസം എല്ലാ ദിവസവും രാവിലെ പിന്നെ കൃഷിക്കാർ രാവിലെ വയലിൽ പോവും, അതിന് വെള്ളം ഒഴിക്കും, അന്നത്തെ പിന്നെ ഒരു ദിവസം ചെയ്യേണ്ട പിന്നെ കച്ചവടം ചെയ്യേണ്ട സാധനം മാത്രം വിളവെടുക്കും, അത് അന്ന് വിൽപ്പന നടത്തും, ആവശ്യം വന്നാൽ വീണ്ടും വയലിൽ പോയിട്ട് വീടെടുക്കും. അങ്ങനെ ആ രീതിയിലാണ്. അതുകൊണ്ട് ബാക്കിയാകുന്ന ഒരു വിഷയം വരുന്നില്ല.
0: മുയ്യം പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീ കെ പി മുഹമ്മദ് കുഞ്ഞി സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിൽ.

മൂപ്പന്റെ മോളൊരു കന്നി, മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി. മൂപ്പന്റെ മോളൊരു കന്നി, മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി. ഹേയ്, മുല്ലയ്ക്കവൾ മൂളൻ തണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ടു നിന്നെ. മുല്ലയ്ക്കവൾ മൂളൻ തണ്ട

ഹേയ് മുട്ടു മറയ്ക്കാത്ത മുണ്ടൻ മുന്താണി മുത്തുക്കൂടങ്ങൾക്കുമീതേ മൂടിയവൻ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ ഹേയ് മൂടിയവൻ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ മൂടി പുതച്ചോണ്ടു നിന്നെ.

ഹേയ് മുണ്ടകൻ പാടത്തു പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിലുറങ്ങി മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഹേയ് മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പനു വെച്ചി

0: കാർഷിക മേഖലയിൽ നല്ല ഉൽപ്പാദനത്തിനായി ഏവരും രാസവളം വ്യാപകമായി ഉപയോഗിക്കുന്നു. ഉൽപ്പാദനം വർദ്ധിപ്പിച്ചെങ്കിലും അവ മണ്ണിന്റെ സ്വാഭാവിക ഘടന തകർക്കുകയും അങ്ങനെ കാലങ്ങളായി ആർജിച്ചെടുത്ത സ്വാഭാവിക ഉൽപ്പാദനക്ഷമതയില്ലാതായി മണ്ണിന്റെ യഥാർത്ഥ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ജൈവകൃഷിയിൽ മാത്രമല്ല, ഏതുതരം കൃഷിക്കും നല്ല വളക്കൂറുള്ള മണ്ണ് ആവശ്യമാണ്. പരമ്പരാഗത കർഷകരെല്ലാം വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിച്ചെടുക്കാനാണ് ശ്രമിക്കാറ്. പച്ചിലകളും ഉണങ്ങിയ ഇലകളും മറ്റ് ജൈവവസ്തുക്കളും സ്വാഭാവികമായി മണ്ണിൽ അലിഞ്ഞുചേരാൻ അനുവദിച്ചും ആയിരക്കണക്കിന് സൂക്ഷ്മജൈവാണുക്കൾ നിറഞ്ഞ ചാണകമെന്ന ജൈവ വിഘടന സഹായി ചേർത്തുമാണ് ഇത്തരം പ്രക്രിയകൾ കർഷകർ വിജയകരമായി പൂർത്തീകരിച്ചത്. ജൈവകൃഷി പ്രധാനമായും ലക്ഷ്യമിടുന്നതും ഇതുതന്നെയാണ്. ഊഷരമായ മണ്ണിനെ സ്വാഭാവിക ജൈവകണങ്ങളുടെ തിരിച്ചെടുക്കലിലൂടെ വീണ്ടും ഉൽപ്പാദനത്തിനുതകുന്ന മാധ്യമമാക്കി മാറ്റുക. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് അത്രമേൽ പരിചിതമാണ് കരിയിലയും മണ്ണിരയും. കരിയിലകൾ ഒരുമിച്ച് കൂട്ടി കത്തിച്ചോ സ്വാഭാവികമായി ചീയാനനുവദിച്ചോ ജൈവ വിഘടന സഹായികളായ ചാണകം, കുമ്മായം, മണ്ണിര എന്നിവ കൊണ്ടോ മണ്ണിലാവശ്യമായ പോഷകങ്ങൾ നിലനിർത്താം. ഭൂമിയുടെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന മണ്ണിര കർഷകന്റെ മിത്രം മാത്രമല്ല, പ്രധാനമായും മണ്ണിലേക്ക് ജലമൂർന്നിറങ്ങാൻ മേൽമണ്ണിൽ അശ്രാന്തം പണിയെടുക്കുന്ന പ്രാകൃതിക ഉഴവുകാർ കൂടിയാണ്. ഏകദേശം 3 അടി താഴ്ചയിലുള്ള മണ്ണുവരെ ഇളക്കി മുകളിലെത്തിക്കാൻ കഴിവുള്ളവരാണ് മണ്ണിരകൾ. നമ്മുടെ നാട്ടിലെ കരിമണ്ണിലും പൂഴിപ്പറ്റു മണ്ണിലും ചെമ്മണ്ണിലും കാണപ്പെടുന്ന മണ്ണിരകളെ വർദ്ധിപ്പിക്കൽ തന്നെയാണ് ജൈവകൃഷിയിടമൊരുക്കാൻ അത്യന്താപേക്ഷിതമായ ആദ്യ ജൈവഘടകം. മണ്ണിരകൾ സാധാരണയായി 3000 സ്പീഷീസുകളിൽ കണ്ടുവരുന്നുണ്ട്. സാധാരണയായി നമ്മുടെ നാട്ടിൽ മണ്ണിര കമ്പോസ്റ്റിന് നിർദ്ദേശിക്കുന്നത് ആഫ്രിക്കൻ മണ്ണിരയിനമായ യൂഡ്രിലസ് യുജീനിയ എന്ന ഇനമാണ്. വലിയ തോതിൽ ഭക്ഷണം ഉപയോഗിക്കുമെന്നതിനാലും വളരെ പെട്ടെന്ന് തന്നെ ദഹനം നടന്ന് അവയെ വളമാക്കി മാറ്റുമെന്നതുമാണ് ഈ വിഭാഗത്തെ നിർദ്ദേശിക്കാൻ കാരണമായി പറയുന്നത്. ഇവ വംശവർദ്ധന നടത്തുന്നതും വർദ്ധിച്ച തോതിലാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നാടൻ മണ്ണിരകൾ വംശവർദ്ധന നടത്തുന്നത് വളരെ കുറഞ്ഞ തോതിലാണ്. അവ ആഹാരം ഉപയോഗിച്ച് കരുപ്പ് നിർമ്മിക്കുന്നതിന്റെ അളവ് കുറവാണ്. നമ്മുടെ നാടൻ മണ്ണിരയും കരിയിലയുടെ ജൈവികമായ ജീർണിക്കലും ചേർന്ന് തയ്യാറായി വരുന്ന ജൈവ പുതപ്പാണ് ഓർഗാനിക് ഫാമിംഗിന് ആവശ്യം. അപ്പോൾ എന്താണ് ഈ കരുപ്പ? മണ്ണിരകൾ ജൈവ വസ്തുക്കൾ ആഹാരമാക്കി അവയുടെ ദഹനപ്രക്രിയയായ ഓക്സിഡേഷൻ പ്രക്രിയയിലൂടെ പുറന്തള്ളുന്ന ജൈവാവശിഷ്ടമാണ് കരുപ്പ. ലോകത്ത് ഏതൊരു ഫാക്ടറിയും നിർമ്മിക്കുന്നതിനേക്കാളും നല്ല ജൈവവളമാണ് ഇത്. മണ്ണിരയുടെ ദേഹത്തിന്റെ വശങ്ങളിലൂടെയുള്ള സുഷിരങ്ങളിലൂടെ ഓക്സിജൻ ഉപയോഗിച്ചുള്ള ദഹനമാണ് അവ നടത്തുന്നത്. ഓക്സിഡേഷൻ പ്രക്രിയയിലൂടെ വിഘടനം നടക്കുന്നതിനാലാണ് അവയുടെ വിസർജ്യത്തിന് ദുർഗന്ധമില്ലാത്തത്. ഇങ്ങനെ വിസർജനത്തിലൂടെ ലഭ്യമാകുന്ന കരുപ്പയിൽ എൻസൈമുകളും നിരവധി രാസഘടകങ്ങളുമുണ്ട്. അവ ചെടികൾക്ക് നല്ല വളമായും പോഷകമായും മാറുന്നു. അതുകൊണ്ടുതന്നെ മേൽമണ്ണിൽ ജൈവപുതപ്പിൽ മണ്ണിരയെ നിലനിർത്തി അവയെ വംശവർദ്ധന നടത്തി നമുക്ക് ജൈവകൃഷിയായും ഉൽപ്പാദനക്ഷമമാക്കാം. പറമ്പിനും പാടത്തിനുമരികിൽ എളുപ്പം മണ്ണുമായി ചേരുന്ന തരം ചെടികൾ വെച്ചുപിടിപ്പിച്ച് അവയുടെ ഇലകളും ഇളം തണ്ടുകളും മണ്ണിൽ പച്ചയ്ക്കും ഉണക്കിയും ചേർത്ത് നമുക്ക് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താം. പറമ്പിലും മറ്റും ഉണങ്ങി വീഴുന്ന ഇലകൾ പലയിടത്തും കൂട്ടിയിട്ട് കത്തിക്കുന്ന ശീലമാണ് നമുക്കുള്ളത്. ഇതൊഴിവാക്കിക്കൊണ്ട് ഇവയെ കൃഷിയിടത്തിലെ പുതയാക്കി മാറ്റി ജൈവ പരിസ്ഥിതി സൃഷ്ടിക്കാം. ഇലകളും ചപ്പുചവറുകളും ജൈവാവശിഷ്ടങ്ങളും മണ്ണുമായി പെട്ടെന്ന് യോജിക്കാൻ കരിയിലകൾക്ക് മീതെ പച്ചച്ചാണകം ചേർക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് കുമ്മായവും ചേർക്കാവുന്നതാണ്. പരമ്പരാഗതമായ ചേന, ചേമ്പ്, വാഴ എന്നിവ നടുമ്പോൾ കുഴിയിൽ നാം ചപ്പിലകളും ചാണകപ്പൊടിയും വെണ്ണീരും ചേർക്കാറുണ്ട്. പാരിസ്ഥിതികമായും ജൈവപരമായും മണ്ണിനെ സംരക്ഷിക്കുന്നതാണ് ജൈവകൃഷിയുടെ അടിസ്ഥാനഘട്ടം. കരിയില കൊണ്ട് നന്നായി പുതയിട്ടും മണ്ണിരകളുടെ വംശവർദ്ധനവിനാവശ്യമായ പരിസ്ഥിതിയൊരുക്കിയും അവയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ കൃഷിരീതികൾ അവലംബിച്ചും നമുക്ക് ജൈവകൃഷിയെ നിലനിർത്താം. ജൈവകൃഷിയിൽ ജൈവവേലിയും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ശീമക്കൊന്ന, മഞ്ചാടി, വേലിത്തറി എന്നിങ്ങനെ വിവിധയിനം ചെടികൾ കൊണ്ട് അതിർവരമ്പിടുന്ന ശീലം പണ്ടത്തെ കർഷകർക്കുണ്ടായിരുന്നു. നല്ല ജൈവവളങ്ങളായ ഇവ മണ്ണുമായി പെട്ടെന്ന് ചേരുന്നതും അതുപോലെ തന്നെ നല്ല വളം പ്രദാനം ചെയ്യുന്നതുമാണ്. ഇന്ന് പല കൃഷിയിടങ്ങളിലെയും അതിരുകളിൽ നിന്ന് ജൈവവേലി നഷ്ടമായിരിക്കുന്നു. ജൈവകൃഷിക്ക് ഒരാവശ്യഘടകമായ ജൈവവേലി പുനഃസൃഷ്ടിക്കുന്നതിലൂടെ നമുക്ക് കരിയിലകളുടെ ഉൽപ്പാദനത്തിലും കരിയില, ചാണകം, മണ്ണിര, കുമ്മായം എന്നിവയുടെ സംയോജനത്തിലൂടെ വളക്കൂറുള്ള മണ്ണും സൃഷ്ടിക്കാം. ജൈവകൃഷിയിൽ വളരെ സൂക്ഷ്മ ശരീരികളും എന്നാൽ ഉപദ്രവകാരികളുമായ ധാരാളം കീടങ്ങളെ കണ്ടുവരാറുണ്ട്. ഇവയെ കൃഷിയിടത്തിൽ തന്നെ കൊടുക്കാനുള്ള എളുപ്പമാർഗമാണ് മഞ്ഞക്കെണി അഥവാ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ്. മഞ്ഞ നിറം കണ്ടാൽ ചെറിയ പ്രാണികൾക്ക് കണ്ണു മഞ്ഞളിക്കും. അവ മഞ്ഞ നിറത്തിൽ ആകൃഷ്ടരാകും. പറന്നെത്തി തൊടുമ്പോഴേക്കും മഞ്ഞച്ചായം പുരട്ടിയ പ്രതലത്തിൽ പശയിൽ രക്ഷപ്പെടാനാവാത്ത വിധം കുടുങ്ങുകയും ചെയ്യും. വളരെ സൂക്ഷ്മ ശരീരികളും എന്നാൽ ഉപദ്രവകാരികളുമായ കീടങ്ങളെ കൃഷിയിടത്തിൽ തന്നെ കൊടുക്കാനുള്ള എളുപ്പമാർഗമാണ് മഞ്ഞക്കെണി അഥവാ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ്. കീടനാശിനി തളിച്ചാലും നശിക്കാത്ത കീടങ്ങളെ നിഷ്പ്രയാസം മഞ്ഞക്കെണിയിൽ കൊടുക്കാം. മഞ്ഞക്കെണിയിൽ കൊടുക്കാവുന്ന ശത്രുകീടങ്ങൾ ഏറെയുണ്ട്. വെള്ളീച്ച, മുഞ്ഞ, തുള്ളൻ, ഇലപ്പേൻ, ഉള്ളിയീച്ച, പഴയീച്ച, വെള്ളരിവണ്ട്, മത്തൻവണ്ട്, ഇലച്ചാടി, പുൽച്ചാടി, നിശാശലഭം, അരിച്ചെള്ള്, ഇലതുരപ്പൻ, കാബേജ് ശലഭം, കൊതുക്, കടന്നൽ തുടങ്ങി ഈ നിര അങ്ങനെ നീളുന്നു. പച്ചക്കറിത്തോട്ടത്തിലും പൂന്തോട്ടത്തിലുമാണ് ഇതിന് ഉപയോഗം കൂടുതൽ. ഇപ്പോഴാകട്ടെ പോളിഹൌസിലും മഞ്ഞക്കെണിക്ക് പ്രചാരമേറി വരുന്നു. ഇലകൾ പച്ച നിറമായി കാണുന്നതിനു പകരം ചെറുപ്രാണികൾ പലപ്പോഴും ഇലയുടെ പ്രതലത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന തരംഗദൈർഘ്യം കൂടിയ മഞ്ഞയും നീലയും നിറങ്ങളാണ് കാണുക. അതുകൊണ്ടുതന്നെ മഞ്ഞക്കെണി കണ്ടാലും അത് ഒരു കൂട്ടം പുതിയ പച്ചിലകളാണെന്നാണ് പാവം പ്രാണികൾക്ക് തോന്നുക. അതുകൊണ്ടാണ് മഞ്ഞക്കെണിയിലേക്ക് ഇവ ആർത്തിയോടെ പറന്നെത്തുന്നത്. ഇനി ഇതിന്റെ തന്നെ ചില വകഭേദങ്ങളും കൃഷിയിടങ്ങളിൽ നിലവിലുണ്ട്. ഇതിലൊന്നാണ് മഞ്ഞ നിറമുള്ള വെള്ളക്കെണി. മുഞ്ഞകളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. മഞ്ഞ പെയിന്റടിച്ച പാത്രം കണ്ട് സന്തോഷത്തോടെ എത്തുന്ന മുഞ്ഞകൾ പാത്രത്തിൽ പാതി നിറച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് വീണ് മുങ്ങിച്ചാവുകയാണ് പതിവ്. മഞ്ഞ നിറം പോലെ പ്രാണികളെ മഞ്ഞ വെളിച്ചവും ഏറെ ആകർഷിക്കുന്നതായി കാണുന്നു. സാധാരണ മഞ്ഞ ബൾബോ മഞ്ഞ വെളിച്ചം പൊഴിക്കുന്ന LED ബൾബോ കൊണ്ട് തന്നെ തയ്യാറാക്കുന്ന വെളിച്ചക്കെണികൾ നിലവിൽ ലഭ്യമാണ്. പച്ചക്കറിത്തോട്ടത്തിനു പുറമെ പഴത്തോട്ടത്തിലും തെങ്ങിൻ തോപ്പിലും ഇതുപയോഗിക്കാം. വലിയൊരു പ്രാണിയെ കൊടുക്കി നശിപ്പിച്ചാൽ തുടർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയുമെന്ന നിലയ്ക്കാണ് ഇതിന്റെ ഉപയോഗം കണക്കാക്കിയിരുന്നത്. 1/2 ഏക്കറിന് ഒരു വിളക്കുകെണി എന്നതാണ് കണക്ക്. പണ്ടുകാലത്ത് ഒരു വലിയ പാത്രം നിറച്ച് വെള്ളവും അതിനുമീതെ മണ്ണെണ്ണ വിളക്കും കത്തിച്ചുവെച്ച് തയ്യാറാക്കിയിരുന്ന പുരാതന കെണിയുടെ പരിഷ്കൃത രൂപമാണ് ഇന്നത്തെ കെണികൾ. ഇന്ന് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന വിളക്കുകെണികളും നിലവിലുണ്ട്. തുടർച്ചയായി 8 മണിക്കൂർ ഇവ കത്തിനിൽക്കും. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ പ്രാണികൾ വളരെ സജീവമാകുന്ന സമയത്താണ് കെണികൾ കത്തിച്ചുവെക്കുക. പുതിയ പുതിയ കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി SJയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: വളയം

0: റേഡിയോ മലബാറിൽ ഇന്നത്തെ വളയത്തിൽ ഒരല്പം ദൂരെ നിന്നുള്ള അതിഥിയാണ് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം ആരാണെന്നും കുടുംബവിശേഷങ്ങളും ഒക്കെ നമുക്കിപ്പോൾ ചോദിച്ചറിയാം. ഇത് റേഡിയോ മലബാറിൽ വളയം എന്ന പ്രോഗ്രാമാണ്. നമ്മുടെ ഡ്രൈവർമാർക്ക് അവരവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന പ്രോഗ്രാം. ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? പേരൊക്കെ പറഞ്ഞ്.
1: എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ വന്നിട്ട് അവിടെ നിന്ന് ജോലി മതിയാക്കി വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി. ഇപ്പം ഇവിടെ വണ്ടി ഓടുന്നുണ്ട്. ട്രാവൽസിലാണ്. അരുൺ ട്രാവൽസ് പറഞ്ഞു. മരുതൻകുഴി ട്രാവൽസാണ്.
0: എവിടെയാണ്?
1: അരുൺ ട്രാവൽസ്, മരുതൻകുഴി.
0: മരുതൻകുഴി
1: വട്ടിയൂർക്കാവെന്ന് പറയും.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മയുണ്ട്, അനിയുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, അനിയൻ്റെ മോളുണ്ട്, എൻ്റെ വൈഫ്, രണ്ട് കുട്ടികൾ.
0: അവരുടെയൊക്കെ പേരെന്ന് പറയും.
1: വൈഫിൻ്റെ പേര് മോനിഷ, മോളുടെ പേര് ശ്രേയ എം എസ്, രണ്ടാത്ത ആള് ശ്രദ്ധ എം എസ്. മൂത്താക്ക് 9 വയസ്സും രണ്ടാത്താക്ക് 1 വയസ്സും.
0: എത്ര വർഷത്തെ പ്രവാസ?
1: പ്രവാസം ഞാനിപ്പം ഖത്തറിൽ പോയിട്ട് 5 വർഷമായി. ഇപ്പം അവിടെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ആയിട്ട് വന്നു. അവിടെ ജോലി പൊതുവെ കുറവാണ്. കുറേ പേര് ടെർമിനേഷൻ ചെയ്യുന്നുണ്ട് അവിടുന്ന് കമ്പനിയിൽ നിന്ന്. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് മതിയാക്കി കൂടെ വന്നു.
0: അവിടെയും ഡ്രൈവർ ജോലി തന്നെ?
1: അല്ല, അവിടെ ഞാൻ മെക്കാനിക്കാണ്.
0: മെക്കാനിക്കാണ്. നാട്ടില് മെക്കാനിക് ആയിരിക്കുമ്പോഴാണ് ഗൾഫ് പോയത്?
1: ആ, നാട്ടിൽ ഞാനൊരു 96 മുതൽ 2000 വരെ മെക്കാനിക് ആയിരുന്നു. പിന്നെ അതിനുശേഷം വണ്ടി ഫീൽഡിലേക്ക് കയറി. പിന്നെ വണ്ടിയായിട്ടൊക്കെ പോയി. ആദ്യം വീടുകളിലായിരുന്നു വണ്ടി ഓടിക്കുന്നത്. പിന്നെ മെല്ലെ മെല്ലെ ട്രാവൽസിലേക്ക് കയറി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ് ഞാൻ ആദ്യം സൗദിയിൽ പോയത്. അവിടെ മെക്കാനിക്.
0: മെക്കാനിക് എന്ന് പറയുമ്പോൾ വാഹനത്തിന്റെ മെക്കാനിക്?
1: മെർസിഡീസിന്റെ ലാംഗോസിന്റെ ഒക്കെ മെക്കാനിക് പണിയാണ്.
0: പിന്നെന്തുണ്ട് ആ ഒരു ജോലി വേണ്ടെന്ന് വെച്ചത്?
1: ആ ജോലി വേണ്ടെന്ന് വെച്ചതല്ല, അവിടെ സൗദിയിൽ കുറച്ചു കാലം നിന്നായിരുന്നു. ഒരു 3 വർഷം 4 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം നടത്തുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് മതിയാക്കി പോകുന്നു. ഇവിടെ ഒന്ന് കുറച്ചേരം ഇവിടെ കൂടി കല്യാണമായി. ഒന്ന് തിരിച്ചു പോയി. അപ്പം അവിടെ ജോലി ചെറിയ ഇഷ്യൂ കാര്യമുണ്ട്. പണി കുറവാണ് ഖത്തറിൽ പൊതുവെ. അതുകൊണ്ട് ഇങ്ങ് പോകുന്നു. ഇപ്പം വണ്ടി ഓടുന്നുണ്ട് ഇവിടെ.
0: അപ്പോൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ആ വർക്ക്ഷോപ്പ് മേഖലയിലേക്ക് തിരിച്ചു പോകാൻ?
1: ഇല്ല, പോകുന്നില്ല. അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ഭയങ്കര പാടില്ല.
0: അതല്ല, നാട്ടിൽ
1: ഞാൻ ഈ ഫീൽഡാണ്, വണ്ടി ഫീൽഡാണ്. വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് പോയത്.
0: ഇപ്പം എത്ര വർഷമായി?
1: ഞാൻ വണ്ടി ഫീൽഡിൽ ഇപ്പോൾ എന്തായാലും ഒരു 25-20 വർഷം വരും. എന്തായാലും
0: 20 വർഷം.
1: ഞാൻ 2000 കയറിയത് വണ്ടി വിടാൻ വേണ്ടി.
0: ശരി.
1: അപ്പം 2025 ഇടയ്ക്ക് വന്നും പോയി നിൽക്കും. വണ്ടി ഓടും. ഗൾഫിൽ കുറച്ചു നേരം ഗൾഫിലുണ്ടായിരുന്നു.
0: ഓക്കെ.
1: പ്രവാസം മതിയാക്കി വീണ്ടും ഈ ഫീൽഡിലേക്ക് കയറി.
0: നമ്മളത് കണ്ണൂരിലാണ് ഈ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലബാർ. കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടോ?
1: കണ്ണൂരൊക്കെ വരാറുണ്ട്. ഞങ്ങൾ മൂവാമ്പിയൊക്കെ പോകുമ്പോൾ കണ്ണൂർ വഴിയാണ് പോകുന്നത്. പിന്നെ കണ്ണൂർ നമ്മുടെ അമ്പലം ഉണ്ടല്ലോ, ബുധന ശൈലേശ്വരി അമ്പലം, പറശ്ശിനിക്കടവ്, പിന്നെ നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലം, അവിടെയൊക്കെ വരാറുണ്ട്.
0: മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിന്റെ ആ വഴിയിലാണ് നമ്മുടെ ഈ റേഡിയോ മലബാർ ഉള്ളത്.
1: അതെ, അതെനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ അതുവഴി പോയിട്ടുണ്ട്. ഞങ്ങൾ ആ പാർക്കിങ്ങിനോട് ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കയറാനുള്ള ടൈം ഉണ്ടല്ലോ. ആ ഒരു വിഷയമാണ്.
0: കണ്ണൂരുകാരുമായൊക്കെ നല്ല ബന്ധമാണല്ലേ?
1: തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഒരുപാട് പേര് ഇപ്പൊ ട്രെയിനിൽ വരുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വരാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയിൽ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നു. 12 മണിക്കൂറുള്ള ഒരു
0: ബുദ്ധിമുട്ട്. റോഡ്
1: പണിയാണെങ്കിലും അത് തീരുന്നില്ല. അതുകൊണ്ട് ഒട്ടുമിക്കവരും ഇപ്പൊ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ട്രെയിനിൽ ഒന്ന് ഇറങ്ങിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് 2 ദിവസം ട്രിപ്പിനൊന്ന് സിറ്റിയും ഒരു കന്യാകുമാരി പോയിട്ട് തിരിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് പരിപാടി കഴിഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട് നിന്നൊക്കെ, കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ ആൾക്കാർ ട്രാവലിംഗ് എന്നൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒരുപാട് മണിക്കൂർ ഇരിക്കുന്നുണ്ട് വണ്ടിയിലെ. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാണ്ട് എല്ലാവരും ഇപ്പം ട്രെയിനിൽ വരുന്നു.
0: അപ്പൊ ഈ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകണം.
1: എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം. മെക്കാനിക്കിനെക്കാളും നല്ല എനിക്ക് വണ്ടി ഓടുക എന്നുള്ളതാണ്.
0: പുതിയ പുതിയ കുറെ ബന്ധങ്ങളും
1: ഇഷ്ടം പോലുണ്ട്. ഒരുപാട് നാട്ടുകാരായിട്ട് ബന്ധമുണ്ട്. ഒരുപാട് ഈ പല ജില്ലകളിലായിട്ട് പല രീതിയിലുള്ള ആൾക്കാരായിട്ട് ബന്ധമുണ്ട്.
0: മറ്റ് കലാപരിപാടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
1: കലാപരിപാടികളൊന്നുമില്ല.
0: സിനിമ കാണാൻ പോവാ?
1: സിനിമ കാണാൻ പോവും.
0: വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചാണോ?
1: പാട്ട് വെക്കാറുണ്ട്. കസ്റ്റമർ പറയാണെന്നുണ്ടെങ്കിൽ പാട്ട് വെക്കും.
0: നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചതായിരിക്കും പറയാ.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടത് അമ്മയെ കുറിച്ചുള്ള പാട്ട്.
0: ഏത് പാട്ട്?
1: അമ്മ മഴക്കാർ.
0: അമ്മ മഴക്കാർ. രണ്ടുപേരും പാടി നോക്കിയാലോ?
1: പാടാനോ?
0: ശ്രമിച്ചു നോക്ക്.
1: ഇല്ല, പാടാൻ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: അമ്മ മഴക്കാർ എന്റെ അമ്മയ്ക്ക് വേണ്ടി.
0: അമ്മയ്ക്ക് വേണ്ടി. അപ്പോ നിങ്ങളുടെ അമ്മയ്ക്കും ഏറെ ഇഷ്ടപ്പെട്ട ഈ പാട്ട്, അമ്മയുടെ ഏറെ പ്രിയപ്പെട്ട മകൻ ആവശ്യപ്പെടുകയാണ്. ഈ പാട്ട് നമുക്ക് ശ്രോതാക്കളോടൊപ്പം കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ഇന്നത്തെ വളയത്തിൽ
1: മറ്റൊരു ഡ്രൈവറെ കൂടി പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തൂ.
2: എന്റെ പേര് മുകുന്ദൻ പാറാടി എന്ന് പറയും. മുകുന്ദൻ പാറാടി.
1: മുകുന്ദൻ പാറാടി. തറവാട്ട് പേര്?
2: തറവാട് സ്ഥലത്തിന്റെ പേരാണ്.
1: സ്ഥലത്തിന്റെ പേരാണ് പാറാടി.
2: ആലച്ചേരി പാറാടി കുന്നൻ.
1: ശരി. ആഹാ. ഇപ്പൊ പാറാടിയിലാണ്
2: ജനനം.
1: ഇപ്പൊ താമസിക്കുന്നത് അവിടെ തന്നെയാണ്?
2: തൊടിക്കളം.
1: തൊടിക്കളം. തൊടിക്കളത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ ഭാര്യയും രണ്ട് മക്കളുമാണ്.
1: അവരൊന്ന് പരിചയപ്പെടുത്തൂ.
2: ഭാര്യയുടെ പേര് രാധാലക്ഷ്മി.
1: രാധാലക്ഷ്മി.
2: മകൻ, മൂത്ത മകൻ മുകേഷ് എഞ്ചിനീയറാണ്. രണ്ടാമത്തെ മകൻ രമിത്ലാൽ, അവൻ ആർമിയിലാണ്.
1: രണ്ടാം മക്കൾ?
2: രണ്ടാം മക്കൾ.
1: അപ്പൊ നിങ്ങൾ നാല് പേരടങ്ങുന്ന കുടുംബം?
2: കുടുംബം.
1: നേരത്തെ പറഞ്ഞ പാറാടിയിൽ ആരൊക്കെയുള്ളത്?
2: ആരുമില്ല. ഇപ്പൊ അവിടെ ആരുമില്ല.
1: ആഹാ. നിങ്ങൾ ഇപ്പോ ഓട്ടോ ഡ്രൈവറാണ്?
2: ഇപ്പൊ ഓട്ടോറിക്ഷയാണ്. 15 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഫീൽഡിലാണ്.
1: ഈ പ്രായത്തിനിടയിൽ ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്?
2: ചെറിയ പ്രായങ്ങളിൽ നമ്മൾ കവുങ്ങൽ കയറി, അടക്ക വറി,
1: ശരി,
2: തേങ്ങ വറി. ആ ചെറിയ പ്രായം സ്കൂൾ പോകുന്ന സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ
1: ആ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ കഴുങ്ങുള്ള സമയമായിരിക്കും അല്ലേ? ഒരു കവുങ്ങിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി പോയി അടക്കോ?
2: ആ മാറി മാറി
1: അങ്ങനെ ചെയ്തിട്ടുണ്ട്.
2: ഒരു ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ പറമ്പിന്റെ അങ്ങേ സ്ഥലക്കാണ് പോയിട്ട് ഇറങ്ങുക.
1: അങ്ങനെ ഇറങ്ങും? ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി മാറി. ആ ഒരു കാഴ്ച ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രതീക്ഷയായി അല്ലേ?
2: ഇപ്പൊ അതില്ല,
1: കവുങ്ങില്ല.
2: അതുതന്നെ
1: വളരെ അപൂർവല്ലേ ഉള്ളൂ കഴിഞ്ഞപ്പോ. പിന്നെ അതിനുശേഷം?
2: അതിനുശേഷം ചെങ്കൽ മേഖലയിൽ കല്ല് കൊത്തി, കൈക്കൊത്തി കൊത്തി. അത് കഴിഞ്ഞ് പിന്നെ മിഷൻ വന്നതിന് ശേഷം ഇവിടെ ശിവപുരം ഭൂതാനത്ത് ഒരു 3-4 വർഷം അവിടെ ഉണ്ടായിരുന്നു.
1: പിന്നെ കല്ല് തട്ടൽ?
2: കല്ല്, ആ കല്ല് തട്ടൽ, മിഷൻ കല്ല് തട്ടൽ.
1: ആ
2: ലോഡിംഗ് പണി, ലോഡിങ്ങിന്റെ പണിക്കും പോയിട്ടുണ്ട്
1: കാലം. അതിനുശേഷമാണ്?
2: അതിനുശേഷം ആണ് നമ്മൾ ഈ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്.
1: അങ്ങനെയുള്ള മാറ്റത്തിന് കാരണം കല്ല് മേഖലയിലുള്ള
2: മിഷൻ വന്നതിന് ശേഷം പിന്നെ ഈ ഭയങ്കരമായ പൊടി, അത് നമ്മൾ ശരീരത്തിന് അലർജി ആയതുകൊണ്ട് ആ ഫീൽഡിൽ നിന്ന് മാറി പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ എടുക്കുകയാണ്.
1: ഇത് രണ്ടും തമ്മിൽ വരുമാനത്തിലുള്ള മാറ്റം എങ്ങനെയാണ്?
2: വരുമാനത്തിൽ മാറ്റമുണ്ട്. മിഷൻ കല്ലിന്റെ പണിക്ക് നല്ല പൈസ ഉണ്ടാവും. വണ്ടി ഫീൽഡിൽ, ഓട്ടോ ഫീൽഡിൽ അങ്ങനെ ഉണ്ടാവില്ല. എങ്കിലും നമുക്ക് വലിയൊരു അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ ജീവിതം നല്ല നിലക്ക് അങ്ങനെ പോകും.
1: ഈ കല്ലിന്റെ ഫീൽഡിൽ പൈസ ഉണ്ടെങ്കിലും കഠിനമായ അധ്വാനമാണ്.
2: കഠിനമായ അധ്വാനമാണ്. ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല, രാവിലെ എണീച്ച് വരണം. അപ്പൊ നമുക്ക് ജീവിതത്തിന് കൃത്യനിഷ്ഠ
1: ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോ മിക്കവാറും ആളുകള് വീട്ടിൻ്റെ മുറ്റത്ത് കല്ല് കൊണ്ട് ഇറക്കി കഴിഞ്ഞാലുള്ള ആ കാഴ്ച മാത്രമേ കല്ലിനെ കാണുന്നുള്ളൂ. അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണിത്, ഏതൊക്കെ കടമ്പകൾ താണ്ടിയാണ് ഇത്
2: വരുന്നത്? നമ്മൾ ആ ഫീൽഡിൽ പണിയെടുക്കുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. ഒന്നാമത്തിലും ഈ യന്ത്രത്തിൻ്റെ ശബ്ദങ്ങൾ, പിന്നെ അതിൻ്റെ പൊടി, അപ്പൊ അതൊക്കെ നമ്മളെ ശരീരത്തിന് വലിയൊരു ദോഷം ചെയ്യുന്നതുകൊണ്ട്.
1: പിന്നെ ഈ വണ്ടിയൊക്കെ പണയിൽ കൊണ്ടുവച്ചതിന് ശേഷമുള്ള ഒരു ചെറിയ ഏരിയ എന്നല്ലേ നിങ്ങൾ ഒരു ഭാഗത്തുനിന്ന് മിഷൻ വർക്ക് ചെയ്യുന്നു, ഇപ്പുറത്ത് കല്ല് തട്ടിയെടുക്കുന്നു, അതിന്റെ ഇടയിൽ കല്ലെടുത്തിട്ട് ലോഡ് ചെയ്യുന്നു, എല്ലാം കൂടി ഒരു ഒരു മത്സരം, ഒരു യുദ്ധാന്തരീക്ഷല്ലേ?
2: അതെ അതെ. അതുകൊണ്ടാണ് ആ ഫീൽഡ് അങ്ങനെ നമ്മളത് ഒഴിവാക്കിയത്.
1: ഇപ്പൊ സ്വസ്ഥതയായി?
2: ഇപ്പൊ സ്വസ്ഥാണ് വണ്ടി. ഓട്ടോർഷ നല്ല സൈലന്റ് ആണ്, നല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോ പോകാം, ആവശ്യമുള്ളപ്പോ വരാം. പിന്നെ വരുമാന ലക്ഷം കുറവുണ്ടാവുന്നേ ഉള്ളൂ, ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. സമ്പാദ്യം ഒന്നുമില്ലെങ്കിലും നല്ല നിലക്ക് ജീവിക്കാം.
1: ജീവിച്ചു
2: ജീവിച്ചു അതെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്.
1: ഏത് സ്റ്റാൻഡാണ് അവിടുന്ന്?
2: ഇപ്പൊ ചിറ്റാരിപ്പറമ്പ്.
1: ചിറ്റാരിപ്പറമ്പ്. നിങ്ങളെ വീട് തൊടിക്കളം?
2: വീട് തൊടിക്കളാണ്, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്താണ്. അപ്പോ ചിറ്റാരിപ്പറമ്പ് നിന്നാണ് വണ്ടി എടുക്കും.
1: അവിടെ വണ്ടി വെക്കുന്നതിന് നമ്പറൊക്കെ വേണോ?
2: നമ്പർ
1: സ്റ്റാൻഡിൽ
2: വേണ്ട, നമ്പറൊന്നും വേണ്ട.
1: അതൊന്നും വേണ്ട. എത്ര വണ്ടി ഉണ്ട് നിങ്ങളെ സ്റ്റാൻഡില്?
2: അവിടെ ഒരു 75-ഓളം വണ്ടികൾ.
1: 75
2: ചിറ്റാരിപ്പറമ്പിൽ 75-ഓളം വണ്ടികളുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് വരുന്നവർ ഒരു 10-25 ആള്, ബാക്കിയുള്ളവർ ഓരോ പല മേഖലയിലും പണിയെടുത്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുന്നവർ, അങ്ങനെ ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ തേങ്ങ പറിക്കാൻ പോകുന്നവരുണ്ട്, അങ്ങനെ ആ ഫീൽഡെല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്.
1: സ്ഥിരമായി ഈ പണിയെടുക്കുന്നവര്
2: ഒരു 10-25 ആള്
1: അത്രേ ഉള്ളൂ. അപ്പോ ബാക്കിയുള്ളവര് ഇങ്ങനെ അവരെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ സ്ഥിരമായി വെക്കുന്നവർക്ക് അതൊരു
2: ഒന്നുമില്ല.
1: ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട ഒരു ആളുകൾ ഉണ്ടാവും അല്ലെ? ഫോണിൽ കൂടിയല്ലേ
2: കൂടുതൽ?
1: നല്ല ബന്ധങ്ങൾ വേണം,
2: നല്ല ബന്ധങ്ങൾ വേണം, നല്ല പെരുമാറ്റങ്ങൾ വേണം, നല്ല സ്വഭാവം. ഇന്ന് വിളിച്ചവർ നാളെ വിളിക്കും.
1: അതെ അതെ. ഇപ്പൊ ഒരു 15 വർഷത്തോളം ആയി അല്ലേ?
2: 15 വർഷമായി ചിറ്റാരിപ്പറമ്പ്.
1: എത്രാമത്തെ വണ്ടിയായി ഇപ്പൊ ഉപയോഗിക്കുന്നത്?
2: രണ്ടാമത്തെ. ആദ്യം ഒരു ആപ്പേ എടുത്തിരുന്നു, ഒരു 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് മാറ്റി അൽഫയാക്കി. ഇപ്പോൾ അത് തന്നെ ഇപ്പോൾ ഒരു 9 വർഷത്തെ.
1: എത്ര മണിക്ക് വരും വീട്ടിൽ
2: നിന്ന്? ഇപ്പോൾ കുറച്ച് ഒരു 9 മണിയാവും. ആദ്യമൊക്കെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ പോക്കുന്നുണ്ട്.
1: തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്?
2: വീട്ടിൽ അത് നമ്മൾ വൈകുന്നേരം എവിടെയെങ്കിലും ലോങ് പണിയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണി 12 മണി 1 മണിയെല്ലാം ആവും. ഇപ്പം അങ്ങനെയുള്ള പണിയൊന്നും ഇല്ല, സ്റ്റാൻഡിൽ തന്നെ ഓടുന്നതാണെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ വീടും.
1: അധികം ഇരുട്ടാവാൻ കാത്തു നിൽക്കില്ല. അങ്ങനെയാണ്. ഈ മേഖലയോട് കൂടുതൽ തൃപ്തനാണ്?
2: ആ അതെ, നല്ല പണിയാണ്, നല്ല ജനങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ പറ്റും, നല്ല സ്നേഹം ഉണ്ടാവും, പലയാളെയും നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഈ ഈ മേഖലയിൽ. ഈ ഓട്ടർഷ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഉള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പൈസ ഉള്ളവർ ചിലപ്പോൾ നമുക്ക് ഒരു ഉറുപ്പ്യക്കെല്ലാം അടി ചെയ്യുന്നവരുണ്ടാവും, വാടക ഇല്ലാത്തവര് നമുക്ക് 5 rupees ജാസ്തി തന്നിട്ട്
1: പോകുന്നവരുണ്ടാവും. ശരിക്കും നേരെ തിരിച്ചാണ് വേണ്ടത്,
2: വേണ്ടത് അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെയാണ്
1: സംഭവിക്കുന്നത്. മാറ്റമാണ്. ഈ ചിറ്റാരിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഓഫീസുകളൊക്കെ അങ്ങനെ കൂടുതലുള്ള സ്ഥലമൊന്നും അല്ലല്ലോ.
2: സർക്കാർ ഓഫീസ്,
1: പഞ്ചായത്ത് ഓഫീസും,
2: കൃഷിഭവൻ, മൃഗാശുപത്രി.
1: മൃഗാശുപത്രി കഴിഞ്ഞു. വില്ലേജ് ഓഫീസ്,
2: കണ്ണവ,
1: കണ്ണവത്ത്. ഈ 3 സർക്കാർ ഓഫീസുകളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ സ്കൂള്,
2: സ്കൂളുണ്ട്
1: അല്ലേ. അപ്പൊ പുറമേ നിന്ന് അങ്ങനെ അപരിചിതരായ ആളുകൾ കൂടുതൽ വരേണ്ട ഒരു പ്രദേശമല്ല. അപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെ ഏതൊക്കെ സമയത്ത് വരുന്നു എന്നുള്ളതിന്റെ ഏതാണ്ട് ഒരു ചിത്രം ഉണ്ട് അല്ലേ. ഈ ഫോൺ പണി ആയതുകൊണ്ട് വീട്ടിലിരുന്നാലും പണി കിട്ടും. ഇപ്പോ പണ്ടത്തെ പോലെ ക്യൂ അങ്ങനെ ഒരു നിർബന്ധം?
2: നമ്മള് സ്റ്റാൻഡിൽ പോയാലും ക്യൂ സിസ്റ്റമാണ്. മുമ്പിലുള്ള വണ്ടി പോകണം.
1: അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ആള് വന്ന് വിളിച്ചാൽ
2: പോകില്ല,
1: മുമ്പിലുള്ള ആള് തന്നെ പോകണം, നിർബന്ധമാണ്. ഇപ്പൊ നല്ല പരിചയക്കാരെ വന്നാൽ എന്ത് ചെയ്യും?
2: നല്ല പരിചയക്കാരാണെങ്കിൽ അവർ മുമ്പിലത്തെ വണ്ടി പോകുന്നവരെ നിൽക്കും, അല്ലെങ്കിൽ അവരോട് അങ്ങോപ്പീടിയൊക്കെ മാറി നിന്നിട്ട് വിളിക്കാൻ പറയും.
1: അങ്ങനെ
2: പോവാം. അതൊരു
1: ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ, നിങ്ങൾ ഈ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയ ഈ കാലത്തിന്റെ അനുഭവത്തിനിടയിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം ചോദിച്ചാൽ പറയാൻ പറ്റും?
2: അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. നമ്മള് ഒരു വണ്ടി പിടിച്ചു പോയിട്ട് വാടകയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു 15 days എന്റെ പെർമിറ്റ് കട്ടാക്കിയിട്ടുണ്ട്.
1: എന്തായിരുന്നു അത് വിഷയം?
2: അത് ചിറ്റാരിപ്പറമ്പ് ചെള്ളത്ത് വയൽ ഭാഗത്ത് ഒരു വണ്ടി പിടിച്ചു പോയി ഒരാൾ. അവിടെ അന്ന് റോഡ് വളരെ മോശമായ റോഡായിരുന്നു, കല്ലും കൂടലായിട്ട് ഉള്ള ഒരു. അപ്പൊ അവിടെ കിലോമീറ്റർ കൂട്ടിയാൽ പിന്നെ ആ വാടക ഉണ്ടാവില്ല. ഒരു 5 rupees പ്രശ്നം ജാസ്തി ഉണ്ടായിരുന്നു. അത് നമ്മള് എല്ലാവരും കൂടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വാടകയാണ്, 5 rupees ജാസ്തി. ആ ഭാഗത്ത് റോഡ് മോശമായത് ഒരു 3 years. അപ്പൊ അവിടെ പോയിട്ട് സാധാരണ കിലോമീറ്ററിന്റെ വാടകയിൽ 5 rupees ജാസ്തി. അത് എല്ലാരും നിശ്ചയിച്ച വാടകയാണ്, ഞാൻ ഒറ്റക്ക് വാങ്ങിക്കുന്നില്ല, എല്ലാരും
1: വാങ്ങിക്കുന്ന.
2: റോഡ് മോശമായതുകൊണ്ട് അയാൾ വീട് വരെ പോയിട്ട് അപ്പോ 5 rupees ജാസ്തി വാടക പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു അത് തരാൻ പറ്റില്ല, കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ, പിന്നെ അപ്പൊ അത് അത്രേ തരും, അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റക്ക് എടുത്ത തീരുമാനമല്ല, ഇതൊരു നമ്മളെല്ലാരും കൂടി എടുത്ത തീരുമാനമാണ്. അപ്പൊ അത് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുറച്ച് മേടിച്ചാലും പ്രശ്നമാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ തരണം എന്ന് പറഞ്ഞപ്പോ അയാൾ തരൂലെന്ന് പറഞ്ഞു, വയ്യ വർത്തനായി. അങ്ങനെ ഒരു ഇതിൽ അയാൾ പൈസ തന്നു. അപ്പൊ അയാൾ RTO പരാതി കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു RTO എന്നെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു അപ്പൊ മേലയിൽ നിന്നുള്ള ഓർഡറാണ്, അപ്പൊ നമുക്ക് നിങ്ങളെ ഇതിൽ ഇതുണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു 1 month പെർമിറ്റ് കട്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ പ്രശ്നമില്ല. അപ്പൊ എനിക്ക് ആ സമയത്ത് വലിയൊരു അനുഗ്രഹമായി മാറി ആ പെർമിറ്റ് കട്ടാക്കിയത്. എന്റെ അച്ഛൻ വളരെ പിന്നെ പ്രായാധിക്യം വായിച്ച് കടുപ്പിലായിരുന്നു. ആ സമയത്ത് എനിക്ക് അച്ഛനെ നോക്കി ഇരിക്കാനുള്ള ഒരു അവസരം കൂടിയായി. അതുകൊണ്ട് എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല.
1: എനിക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടാകുന്ന
2: സമയമായിരുന്നു, പക്ഷെ എനിക്ക് അതൊരു വിഷയമായിട്ട് മാറിയിട്ടില്ല. ഞാൻ അല്ലെങ്കിലും എനിക്ക് ആ വീട്ടിൽ ഇരിക്കേണ്ടായിരുന്നു, അല്ലെങ്കിലും ഇപ്പൊ പെർമിറ്റ് കട്ടാക്കിയില്ലെങ്കിലും എനിക്ക് ആ സമയത്ത് എനിക്ക് വീട്ടിൽ
1: ഇതൊരു കാരണമായിരുന്നു.
2: മാത്രം അത്രയേ ഉള്ളൂ, അതൊരു പ്രശ്നമല്ല.
1: അച്ഛനിപ്പോ
2: മരണപ്പെട്ടു.
1: അച്ഛന്റെ ആ ഒരു പ്രായാധിക്യത്തിൽ നിൽക്കുന്ന അവസാന കാലത്ത് അച്ഛനെ നന്നായി പരിചരിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ ഉപയോഗിച്ചു.
2: അങ്ങനെ ഞാൻ അത് ആ ഒരു വൈരാഗ്യ ബുദ്ധിയോടൊന്നും കണ്ടിട്ടില്ല.
1: ഒന്നും പറഞ്ഞില്ല. പിന്നെ വീണ്ടും ആ വാടക തരുന്നുണ്ടോ?
2: പിന്നെ ഇപ്പൊ പിന്നെ പിടിച്ചു പോയപ്പോ നമ്മള് പറഞ്ഞാലും ജാസ്തി തരുന്നുണ്ട്.
1: അപ്പൊ ആ ഒരു പ്രയാസം ആൾക്കും ഉണ്ടാവും.
2: ഏറ്റവും
1: പ്രധാനം ഓരോ പ്രദേശത്തുള്ള ആളുകളെ തിരിച്ചറിയാനും അവർക്കിടയിൽ ഇടപഴകാനും പരിചയം പുതുക്കാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞ് വന്ന അടുത്ത ഓട്ടത്തിനിടയിലുള്ള ഒരു ഇടവേള ഉണ്ടല്ലോ, ഈ സമയത്ത് എന്താ ചെയ്യാ?
2: ആ സമയത്ത് നമ്മൾ എല്ലാവരും വട്ടത്തിലിരുന്നു
1: കഥ പറയും. പാട്ട് കേൾക്കുമോ?
2: പാട്ടും കേൾക്കും.
1: കേൾക്കും. പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒന്ന് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും?
2: എനിക്കറിയില്ല, എങ്കിലും ഞാൻ പണ്ട് പാടിയൊരു പാട്ടുണ്ട്, ചുംബനപ്പൂ കൊണ്ട് മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം എന്ന് പറഞ്ഞ പാട്ട്.
1: ആ പാട്ട് പാടാൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നു?
2: കാരണം അതൊരു പ്രണയമായിരുന്നു. ആ പ്രണയം പാട്ട് പാടിയിട്ടാണ് പ്രണയിച്ചിട്ടുള്ളത്.
1: ആ പ്രണയം പൂവണിഞ്ഞോ?
2: ഓ, അതാണ് കല്യാണം കഴിച്ചത്.
1: ജീവിത പങ്കാളിയാണ്.
2: അതെ.
1: ആഹാ. അപ്പൊ അങ്ങനെ പ്രണയ പരവേശനായി പാടിയ ഒരു പാട്ടാണ്. ഒന്നുകൂടി ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ. ആ പാട്ട് ഇപ്പൊ വീണ്ടും കേൾക്കുമ്പോ നിങ്ങളെ ആ പഴയകാലം നിങ്ങളുടെ പ്രിയ സഖി കൂടി ഓർമ്മ വരട്ടെ. അപ്പൊ ഈ പാട്ട് നമുക്ക് ഒന്നുകൂടി കേൾക്കാം.
2: ഓക്കെ.
1: അന്ന് നിങ്ങള് ആ പാട്ട് പാടുന്ന സന്ദർഭവും ആ ഒരു അന്തരീക്ഷം അതൊക്കെ ഇന്ന് മാറിയിട്ടുണ്ടാവുമല്ലോ. ആ നാട്ടിലെ ചുറ്റുപാടൊക്കെ മാറി, നമ്മളെ പശ്ചാത്തലമൊക്കെ മാറി, ഇപ്പം പുതിയ രീതിയിലേക്കല്ലേ ആ നാട് മാറിയിട്ടുള്ളത്. അപ്പം ആ ഒരു പഴയകാലത്തിൻ്റെ ഓർമ്മയിലേക്ക് തിരിച്ചു പോകാനൊരു അവസരം സൃഷ്ടിക്കുകയാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം.
2: ഓക്കെ, താങ്ക് യു.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
2: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
2: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
2: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
3: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകിവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ നടൻ സുധീഷിന്റെ വിശേഷങ്ങളാണ്.
2: അതെ, 10 ജട്ടി വേഗം താഴെ എത്തിക്കും കേട്ടോ. കോൺട്രാക്ടില്ലേ ബാലു, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു.
3: കോൺട്രാക്ട് എന്താ വിളിച്ചിരിക്കാണോ?
4: ഏയ്, ഞാൻ ഈ പലവയ്ക്ക് എന്തോ കേട്ടെന്ന് കേട്ടപ്പോ എന്താണ് നോക്കായിരുന്നു. എന്താണ് വിശേഷിച്ച്?
5: ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ.
4: ഓ, സംഭാവന.
3: ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്ന 1000 രൂപയാണ്.
4: അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ, ആ കൂട്ടത്തിൽ ഏറ്റവും താഴെ കിടലുള്ള ഒരാളാണ്. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ.
5: പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളോട് കയറിയാ പിന്നെ പറയണ്ടല്ലോ.
4: അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ
5: ഇവിടെ നിങ്ങൾക്ക് മോളേക്ക് ആവശ്യം വരില്ലേ, ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ?
4: പിന്നെ
5: ആ അതിന് 10 രൂപ മുളയാളുണ്ടോ? കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്?
4: അയ്യോ, അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, തട്ടടിക്കുന്ന ടൈമായി.
5: എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല, തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ചയാ. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങൾ ഏറ്റും. എന്നാ വരും, വന്നാട്ടെ.
4: 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിവാരം എന്റെ അടുത്തേക്ക് അയക്കരുത്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു.
2: ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ?
4: അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊട്ടെ, സമ്മേളന സ്ഥലത്ത് കൊടിനാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിന്റെ അവിടെ നിന്ന് കൊണ്ടുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല.
2: എന്നാ പിന്നെ തരാൻ പറ്റില്ല ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ?
4: നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ട് ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ, അല്ലെങ്കിൽ നിന്നെ പോലൊരു മരമണ്ടനെ ഒരു മണിക്കൂർ നേരെ എന്റെ ഐസ്മിനാടി ഞാൻ നിർത്തുകയില്ല. ഞാൻ പോയി നെയ്യ് ചോദിച്ചാൽ

0: പെട്ടെന്നൊരു അത്യാവശ്യം നാട്ടിപ്പോയെന്ന് പറഞ്ഞേക്കും. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നതും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം.
1: എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ?
0: എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട.
1: കൊള്ളാം, എന്നെ കൊന്നാ ഞാൻ പറയൂ. നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം ഞാൻ മിണ്ടിയോ?
0: അല്ല, കുറെ നാളായാലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമുവിക്ക് ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചിട്ടുണ്ട്. കാമുകനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലെപ്പുറം നോടാണെന്നിട്ടില്ലോ.
1: 3 ദിവസം ലോക്കപ്പിന്റെ അഴി എന്നത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ, പുറത്തറിഞ്ഞാ മരണം വരെ നടക്കടാ.
0: പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും.
1: ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചെലവ് എവിടെ ചെന്ന് നിൽക്കും?
0: അതേക്കുറിച്ച് ഓർത്ത് നീ തലപുണ്ണാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പിറന്നവരാരും മാന്യമായിട്ട് കല്യാണം നടത്തരില്ല.
1: ചേട്ടനല്ലേ എന്റെ ഗുരു, യഥാരാജ തഥാ പ്രജ.
0: വാജ പഠിക്കാൻ നീ പോയി ചോറിളമ്പ്.
1: കുറച്ച് താമസമുണ്ട്, അരി വേവുന്നുള്ളു.
0: മണി രണ്ടായിട്ടോ?
1: ചേട്ടൻ ഇത്രയും മനുഷ്യപ്പറ്റില്ലാന്ന് ഞാൻ വിചാരിച്ചോ?
0: മനസ്സിലായില്ല.
1: തൊട്ടുമുറ്റത്ത് നല്ല ഒന്നാന്തര സദ്യ. വളരെ കാര്യമായിട്ട് അവരൊന്ന് വിളിച്ചതല്ലേ? പോകുന്നില്ലാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ട്.
0: കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ്. നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോവാതിരിക്കേണ്ടത് നമ്മുടെ.
1: പക്ഷെ ഞാനാണെങ്കിൽ പോയനെ.
0: നീ അല്ലല്ലോ ഞാൻ.
2: അതെ, ഇനി ഇവിടെ തരാൻ പറഞ്ഞു.
0: എന്താ ഇത്?
2: പായസം.
0: അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ.
1: എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചേട്ടൻ?
2: കുഴപ്പമൊന്നുമില്ല, എന്നാലും നിറം കുറച്ച് കുറവാണ്.
1: അത് സാരമില്ല. എവിടെ ജോലി?
2: എയർഫോഴ്സില്.
1: എന്നത്തേക്കാ നിശ്ചയിച്ചത്?
2: 18ാം തീയതി.
1: ഈ മാസം 18ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തല്ലോ. പാത്രം വേണ്ടേ?
2: അതിനെ പിന്നെ വാങ്ങിച്ചോ.
1: സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ.
3: വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന സിനിമയുടെ ഒരു സെറ്റ്. അതിൽ ഒരു പയ്യൻ മതിലിൽ നിന്ന് കുളത്തിലേക്ക് ചാടുന്ന സീനുണ്ട്. രാവിലെ 7 മുതൽ ചിത്രീകരണം ആരംഭിച്ചിട്ടും സീൻ എടുക്കാൻ പറ്റിയില്ല. കാരണം അഭിനയിക്കുന്ന പയ്യൻ ഓടി വന്ന് മതിലിന്റെ അറ്റത്തെത്തുമ്പോൾ മടിച്ചു നിൽക്കും. ഒടുവിൽ ഉച്ച കഴിഞ്ഞ് 3:30 കുളത്തിൽ ചാടാനുള്ള ധൈര്യം ആ പയ്യന് കിട്ടുന്നത്. അങ്ങനെ അവൻ എടുത്തു ചാടിയത് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയിലേക്കായിരുന്നു. തുടക്കത്തിൽ അനിയനായും അളിയനായും കൂട്ടുകാരനായും ഇപ്പോൾ അമ്മാവനായും വില്ലനുമായുമൊക്കെ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടക്കാരനായ നടൻ സുധീഷ് ആയിരുന്നു ആ പയ്യൻ.
4: ഇതാണ് ഈ തറവാട്ടിലെ ഏക അണുതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ
5: പഠിക്കും.
4: നല്ല അനുസരണയുള്ള ചക്കൻ.
5: വീണ്ടും വണ്ടി ബ്രേക്ക് ഡൗൺ ആണോ?
6: ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ
5: ആണെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം.
6: അല്ലെങ്കിലോ?
5: അല്ലെങ്കിലും ഞാൻ ലിഫ്റ്റ് തരാം.
6: ഓ, ഇയാളെങ്കിൽ ഒരുപാട് പേർക്ക് ലിഫ്റ്റ് കൊടുക്കും.
5: അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ലിഫ്റ്റ് കൊടുക്കില്ല. ഇത് പിന്നെ രാമൻകുട്ടി ചേട്ടനായതുകൊണ്ട് മാത്രം.
6: ഞാൻ രാമൻകുട്ടി ചേട്ടനാണെന്ന്.
5: അത് പിന്നെ മുഖം കണ്ടല്ലോ, അറിഞ്ഞൂടെ?
6: മുഖത്ത് എഴുതി വെച്ചു.
5: അല്ല, അത് രാമൻകുട്ടി ചേട്ടൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ അല്ലേ?
6: അല്ല അമ്മയാ. എന്താ നാട്ടുണ്ടോ? പിന്നെ പോടാ. അവിടുന്ന്
2: എനിക്കറിയില്ല.
3: സിനിമയിലെത്തിയിട്ട് 3.5 പതിറ്റാണ്ടോട് അടുക്കുന്നെങ്കിലും സുധീഷ് എന്ന് കേൾക്കുമ്പോൾ മണിചിത്ര താഴിലെ കിണ്ടിയാണ് എല്ലാവർക്കും ഓർമ്മ വരിക അല്ലേ? അതിനു മുമ്പും നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വൻ ഹിറ്റായി. ഡിഗ്രി കഴിഞ്ഞ സമയമായിരുന്നു അത്. സിനിമ ഒരു ജീവിതോപാധിയായി കൊണ്ടുപോകാനുള്ള ധൈര്യം വന്നത് അതോടെയാണ്. സിനിമയിലേക്ക് എടുത്തു ചാടിയത് ശരിക്കും അന്നാണ്.
7: എവിടെ കറങ്ങിടക്കുന്ന
8: മൂത്രം?
7: അല്ല,
8: മൂത്രം
7: കണ്ടപ്പോ
8: എന്തിനാ
7: ഓടിയ? അത് മുട്ടി എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി?
8: എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് ഞാൻ വരുന്ന.
7: ഇവിടെ മൂത്രം
8: ഒഴിക്കേ
7: ഒഴിക്കേ ഒഴിക്കേ. കിണ്ടി ഞാൻ കണ്ട്. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ. കിണ്ടി ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ. കിണ്ടി കിണ്ടി കിണ്ടി.
2: സണ്ണി,
7: ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ ഇങ്ങോട്ട് തരും, ഞാൻ താൻ അവിടെ ഉണ്ടല്ലോ. ഏ ഇങ്ങോട്ട് കയറിയല്ലേ.
8: എന്താ
7: താൻ എന്താ തന്നെ പഠിക്കുന്നത്?
8: ബി എ.
7: എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്?
8: ഹിന്ദി.
7: ഹിന്ദി
8: അല്ല ഹിന്ദി.
7: പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? എന്നോട് കളിക്കരുത്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ?
8: ഇല്ല.
7: പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതുക്കെ എപ്പോഴും തമിഴ് പേശാൻ. ഇടോ തന്നെ കണ്ടാ തന്നെ അറിയാം ഇവിടെ താനൊരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ താൻ രാത്രി പുറത്തുവിടെ അവിടെ കറങ്ങി നടക്കുന്നത് മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ അവിടെ ഇരിക്കും? ഞാൻ കൊന്നൂലല്ലോ. സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല.
8: എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ അറിയണം. എല്ലാരും കൂടെ എന്റെ സ്നേഹിതി വെച്ച് വേറെ പ്രാന്തിയാക്കുക. എനിക്കറിയാം.
7: ചന്തുകുട്ട, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവമാണെന്ന്. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക.
3: നാടക സിനിമ അഭിനേതാവായ സുധാകരൻ നായരുടെയും സൂര്യപ്രഭയുടെയും മകനായി കോഴിക്കോട് ജനിച്ച സുധീഷ് ചെറുപ്പത്തിൽ തന്നെ അഭിനയ രംഗത്തെത്തിയിരുന്നു. 1989 റിലീസ് ചെയ്ത മമ്മൂട്ടി നായകനായ മുദ്ര എന്ന സിനിമയിലെ കഥാപാത്രത്തോടെയാണ് സുധീഷ് സ്വീകാര്യനായി മാറിയത്.
1: എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നുണ്ടാവില്ലല്ലേ. സാരില്ല, ശീലാവുമ്പോ ഇതൊന്നൊരു വിഷമമായി തോന്നില്ല. വന്നപ്പോ എനിക്കും ഇങ്ങനെയായിരുന്നു. വേദനയുണ്ടോ?
9: ഇല്ല. എന്താ പേര്?
1: ഉണ്ണികൃഷ്ണൻ. ഉണ്ണീനെ എല്ലാവരും വിളിക്കുക. അച്ഛനും അമ്മയെ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കും. രമ കുട്ടേട്ടനാ വിളിക്കുക. പേര് ചോദിച്ചപ്പോ ഞാൻ വെറുതെ എന്തൊക്കെയാ പറയണേ. ഉണ്ണി. ഉണ്ണിതാ പേര്.
9: രമ. അനിയത്തിയ.
1: അവൾ ആരാ മോളെന്ന് അറിയോ തനിക്ക്? വലിയ കുറുമ്പാ. എന്റെ അടുത്ത് എള്ളുട്ടോ, എന്റെ അടുത്ത് എന്തും നടക്കുന്നറിയാം. തിരുവാതിരക്ക് പുളിയമ്മാവിന്റെ കൊമ്പില് ഊഞ്ഞാല് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിരുന്നതാ. ഇന്ന് തിരുവാതിരയാണോ?
9: അറിയില്ല,
1: ചെലപ്പോ ആയിരിക്കാം. നിലാവിന്റെ തെളിച്ചം കണ്ടോ? പാട്ട് വല്ലതും കേൾക്കുമെന്ന് ചെവിടോർത്ത് കിടക്കുകയായിരുന്നു ഞാൻ. ഉണ്ടെങ്കിലും ഈ നരകത്തിനുള്ളേ കേൾക്കില്ല ഒന്നും. ആ ചോദിക്കണമെന്ന് കരുതിയ കാര്യം മറന്നു. എല്ലാരും പറയണ് താൻ അച്ഛനെ വെട്ടിയെന്ന്. നേരാണോ അത്?
9: അതെ.
1: ഇല്ല, താൻ നുള പറയുക. പോലീസുകാരെല്ലാവരും തന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എനിക്കറിയാം. വാര്യത്തെ കുട്ടിയുടെ പൊന്നെറിഞ്ഞാണോ ഞാൻ കട്ടതല്ല. കൊളുത്തൂരി വീട് കിട്ടിയതാ. ഞാനത് ഒളിച്ചു വെച്ചെന്നുള്ള സത്യം അവസാനം കട്ടുന്ന പേര് അങ്ങനെ പറയിപ്പിച്ചു. അമ്പലത്തിൽ നിന്ന് ഉരുളി കെട്ടതും മേശ കുത്തി തുറന്ന് ഉത്സവ പിരിവിന്റെ പണം കെട്ടതും എല്ലാം എന്റെ തലയില് പറയേണ്ടി വന്നു. അതുപോലെ
9: അല്ല, ഞാൻ വെട്ടിയതാണ്. കൊല്ലണെന്ന് കരുതി തന്നെ. ചത്തില്ല, ചത്തില്ല അയാള്.
1: ഇന്ന് അവന്റെ ഇളയപ്പം വന്നിരുന്നു. ജോസ് എത്തുന്ന് കരുതി പിറ്റേ ദിവസം വരെ കാത്തുവത്രേ. നമ്മുടെയൊക്കെ ആരെങ്കിലും മരിച്ചാ ഒന്നും കാണാൻ പറ്റില്ല അല്ലേ?
10: എന്തിനാണെ? ആവശ്യമുള്ളവർ വേണ്ട സമയത്ത് കുഴിച്ചും കൂടിക്കോളും.
1: ബാബു എന്താ ഇങ്ങനെ?
10: എങ്ങനെ?
1: മറ്റാരോടും വേണ്ട, സ്വന്തം അമ്മയോടെങ്കിലും ഇത്തിരി സ്നേഹം വേണ്ടേ. എനിക്ക് വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ
10: കേക്കട്ടെ, എനിക്ക് എനിക്ക് മനസ്സിലാവില്ല. അച്ഛൻ അമ്മ സ്നേഹം എല്ലാം കള്ളത്തരാ. എല്ലാം പോണ്ടോ നീ?
11: നാളെ രാമഭദ്ര സാറ് വരുമ്പോ ഞാൻ പറയും.
12: പറഞ്ഞയാളും ഉണ്ടാകും. ഇവരെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയാ.
13: ഇതുകൊണ്ട് തല്ലിയ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ.
14: അത് തല്ലാനുള്ള ലാത്തിയല്ല പത്രോസേ.
11: ഞാൻ പറയാം, അത് ഉറക്കില്ല.
14: എന്താ എല്ലാരും ഓടിക്കളഞ്ഞത്?
11: പേടിച്ചിട്ടാ. സാറി ഇവിടെയാ താമസിക്കുന്നത്?
14: അതെ.
11: രാത്രി ഞങ്ങൾ ലോക്കപ്പ് ചെയ്യോ?
14: ഇല്ല, ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയതാ.
11: അപ്പോ ഞങ്ങൾക്ക് ഇഷ്ടം എടുത്ത് കിടക്കാവോ?
14: കിടക്കുന്നതൊക്കെ നമ്മുടെ ഹാളിൽ തന്നെ മതി. പുറത്ത് കിടന്നാൽ മഞ്ഞും മഴയും കൊള്ളും, ഇഴജന്തുക്കൾ വരും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കിടന്നാ മതി. വാതിലുകൾ അടയ്ക്കില്ല, സ്വതന്ത്രരായിരിക്കും. പോരെ.
13: അത്താഴം എപ്പോ കൊടുക്കണം?
14: പത്രോസിന്റെ കുട്ടികൾക്ക് എപ്പോഴാ അത്താഴം കൊടുക്കാറ്?
13: 8 മണി. ഇവിടെ എവർക്ക് 6 മണിക്കാ കൊടുക്കാറാണ് പത്.
14: പതിവിളൊക്കെ പോട്ടെ, പത്രോസിന്റെ കുട്ടികളുടെ സമയം തന്നെ മതി ഇവർക്കും. പിന്നെ ഈ പെറ്റി ഓഫീസർമാർ ഇവരുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റി നടക്കണ്ട, ദൂരെ നിന്നാ മതി.
12: ചില തെറ്റങ്ങളുടെയൊക്കെ വിചാരം അയാൾ ഇളിച്ചു കാണിക്കുന്നത് നേരാണെന്നാ. ഇതുപോലെ പലരും ഞാൻ കണ്ടിട്ടുള്ളതാ. ഇതൊക്കെ ഒരു പടമാണ്, ഉള്ളിലെവർക്ക് ഒന്നാ. തന്റെ നോട്ടത്തിൽ ആരെങ്കിലും നല്ലവരുണ്ടോ? ഞങ്ങൾക്കാ സാർ നല്ലതാ. ഞങ്ങൾക്കൊന്നും പറയണ്ട. നിനക്ക്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാ. തനിക്ക് ഇഷ്ടമല്ലേ? കുട്ടൻ ഇഷ്ടമല്ലേ? തനിക്ക് ഇഷ്ടമല്ലേ?
3: മണിച്ചിത്ര താഴെ, ചെപ്പടി വിദ്യ, ആധാരം, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം തുടങ്ങിയ ചിത്രങ്ങളിലും സുധീഷ് ശ്രദ്ധിക്കപ്പെട്ടു.
15: ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു, ഈ കുടുംബത്ത് വരാൻ പാടില്ലായിരുന്നു. പക്ഷേങ്കില് വന്നു വന്നുപോയി. എന്റെ ഉമ്മ ഞാൻ ഒമ്പതിൽ പഠിക്കുമ്പോഴാ മരിച്ചേ. കാഴ്ചയില് നിങ്ങളെ പോലായിരുന്നു എന്റെ ഉമ്മ, വെളുത്ത് നിങ്ങളുടെ ഛായ, എപ്പോഴും കരയണ മുഖം.

0: വലിയ ചീത്തപ്പേരാ ഞാൻ ഉണ്ടാക്കി. എന്തു ചെയ്യാം, ഞാൻ പോണതോടുകൂടി എല്ലാം മാറും. ഇനി നമ്മൾ ആരും തമ്മി കണ്ടുമുട്ടില്ല.
1: നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയാ എല്ലാ പ്രശ്നവും തീരോ?
0: തീരും.
1: നിങ്ങൾ പോയാ ഈ കഥകളൊക്കെ ഇല്ലാണ്ടാവോ? എന്റെ കുടുംബത്തിന്റെ മാനക്കേട് മാറൂ. എനിക്ക് അന്തസ്സോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ. മേത്ത പഴപ്പിച്ച പെണ്ണല്ലാണ്ട് അവന്റെ ഓപ്പിള്. പറ.
0: അല്ലാതെ രമേശ ഞാൻ എന്താ ചെയ്യാ?
1: നിങ്ങൾ ആണാണോ? ആണെങ്കി നിങ്ങളുടെ പേരിൽ മാനക്കേടുണ്ടായ പെണ്ണിന്റെ കൈയും പിടിച്ച് ഈ തണ്ടികളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ ചങ്കൂറ്റുണ്ടോ നിങ്ങൾക്ക്?

0: എന്ത് പ്രാന്താടാ നീ പറയണ?
1: അമ്മയുടെ മോള് മേത്തം പിഴപ്പിച്ച പെണ്ണായിട്ട് കഴിയണതിലും ഭേദമല്ലേ? മേത്ത കെട്ടിയ പെണ്ണാവണത്.
2: ചോര പിടിക്കോ നാശമുള്ള ആരെയുണ്ട് ഇറങ്ങി വാ. ഓനെ തല്ലീന് പകരം ചോദിക്കാനുള്ള കൂട്ടക്കാരോ കരക്കാരോ ഉണ്ട്?
3: പൊട്ടിക വാ പോവാം.
1: നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഈ നിക്കണതല്ല ഈ നാട്ടാരാ? ഇവരുടെ മുമ്പിൽ വെച്ച് പറയ്.
3: എന്താ പൊട്ടിക?
4: ഒന്നുമില്ല, നമുക്ക് പോവാം. ഞാനത് ആശിച്ചിട്ടില്ല.

0: കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ വരാം. ഇനിയൊരു ജീവിതം മോഹിച്ചിട്ടല്ല. എന്റെ രമേശിനെ ഓർത്ത്.
1: അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി ഒരു കോളേജ് കുമാരന്റെ വേഷത്തിലായിരുന്നു സുധീഷിന്റെ വരവ്.
2: എടാ ഗോവിന്ദ, നീ 15 നമ്പർ റൂം ക്ലീൻ ചെയ്താ? എടാ ഈ മുറിയിലെ കട്ടിലെടുത്ത് 15 നമ്പർ മുറിയിൽ ഇട്ടിട്ട് അവിടുത്തെ കട്ടിലെടുത്ത് ഇവിടെ ഇടാനല്ലേ മൊലാലി പറഞ്ഞത്?
3: അതെ.
2: എന്നാ പിടിച്ചോ.
4: നിങ്ങളായിരുന്ന ഓക്കിത്തരം കാണിക്കുന്നു. മനുഷ്യന്റെ ചങ്ക് പറഞ്ഞു പോലെ പണിയെ പോലെ കാണിച്ച് മതി മതി, തൊലിക്കലും നിർത്തിയിട്ട് കാര്യം പറ. എന്താ സംഭവം?
3: ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു.
4: അതെന്താ?
3: നിന്നെ പുറത്തുകൊണ്ടുവരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു.
4: അപ്പൊ ഈയോടെ സസ്പെൻഷനോ?
3: അതിന് വേണ്ട. മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാ അതിനപ്പുറം ഒന്നുമില്ല.
4: അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ ഇയാൾക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ നടക്കുന്ന പ്രശ്നമേ ഇല്ല.
3: അതല്ലടാ, സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മുതൽ മിനി എന്റേതാ.
4: ഒന്ന് പോടാവൂവേ. ആ പെണ്ണ് വന്ന് രണ്ട് പുന്നാരവാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ആ അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാടാ കിട്ടിയത്.
3: മിനിയെ എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാവുന്ന വാക്ക് തന്നതാണ്. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മുതൽ മിനി എന്റേതാ.
4: ഉറപ്പാണോ നിനക്ക്?
3: ഉറപ്പാ.
4: 100%?
3: 100%.
4: എന്നാ വാക്ക്?
3: വാക്ക്? മിനിയെ നിനക്ക് കിട്ടുമല്ലോ.
4: കിട്ടും. എന്നാ റെഡി?
0: അന്ന് കൂട്ടുകാരനെ പുറത്തുകൊണ്ടുവന്നതിന് ഒരു നന്ദി പറയാൻ ഞാൻ പലയിടങ്ങളിലും അന്വേഷിച്ചു. ഇപ്പോഴാ കാണുന്നേ. താങ്ക്സ്.
1: എന്നിവർ ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനുള്ള അംഗീകാരം നേടിയ സുധീഷ് അടുത്തിടെ റിലീസ് ചെയ്ത സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെയും പ്രേക്ഷകരെ ഞെട്ടിച്ചു.
5: ഒരു കാര്യം പറഞ്ഞു, കേരള പോലീസിലെ 1 & only 1 ഇന്റലിജന്റ് യങ് പോലീസ് ഓഫീസർക്ക് എന്റെ വക ഒരു ഷേക്ക് ഹാൻഡ്. അതെ സാറേ, അവര് കുറ്റം സമ്മതിച്ചു. ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിനും വഴങ്ങാതെ പോലീസിന്റെ അടിയിടിയൊന്നും കൊള്ളാതെ അവര് കുറ്റം സമ്മതിച്ചു. അവര് ഭയങ്കര ക്ലവറാണ് സാറേ. കോടതിയിൽ ചെന്ന മാറ്റി പറയും. They four are very sharp minded criminals. ചേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ചേട്ടനല്ലേ ഈ കേസിലെ ഒന്നാം സാക്ഷി. ഞാൻ ഒന്നാം സാക്ഷിയാണെന്ന് സാറിന് മാത്രമല്ല അറിയൂ. സാറിന് ഒരു വിചാരമുണ്ട്, സാറിന് മാത്രമേ മൂളയുള്ളൂ. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ സാറിന് പഠിച്ചുകൊണ്ടിരിക്കുക. എന്ത് പഠിക്കാൻ? ചേട്ടൻ തലക്കുമല്ല അസുഖമുണ്ട്. സാറും ചോദിച്ചു തുടങ്ങിയോ? എനിക്ക് ഭ്രാന്താണ് സാറേ. നല്ല സർട്ടിഫിക്കറ്റ് ഉള്ള ഭ്രാന്തന. നോക്ക് സാറേ, ശരിക്കും നോക്ക്. ഊളമ്പാറയിലെ സീനിയർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മധുസാറാണ് എന്നെ ഒരു വർഷം ചികിത്സിച്ചത്. പിന്നെ ഒരു തിരുത്തുണ്ട്, സാറ് കരുതുന്നത് പോലെ ഞാനൊരു 8-ാം ക്ലാസ്സുകാരനല്ല. ഇൻ 1983 I was the gold medalist from Madras Presidency College in South India who took PG in criminology and my name is Matthew Thomas, Professor Matthew Thomas. സാറേ, അകത്ത് കിടക്കുന്ന 4 പേരും ക്രിമിനൽസാ, നല്ല പക്ക ക്രിമിനൽസ്. പക്ഷേ അഡ്വക്കേറ്റ് സാജന്റെ കൊലപാതകവുമായി അവർക്കൊരു ബന്ധവുമില്ല. എന്റെ ഈ കൈകൊണ്ടാണ് അഡ്വക്കേറ്റ് സാജനെ ഞാൻ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. സാറേ, ഞാൻ ഈ കേസിലെ ഒന്നാം സാക്ഷിയല്ല, ഒന്നാം പ്രതി. സാറിന്റെ നിയമത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ നോർമലല്ല. I am an abnormal man.
6: ഹലോ സാർ. ഹലോ ജെയിംസ്, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. പ്രസ്മിത് 2 ഉപ്പേനാണ്.
7: ഓക്കെ സാർ.
6: ഓക്കെ.

0: എന്ത് ഷൗട്ടാ സാറേ ഇത്? ഒന്നുമില്ലെങ്കിലും പ്രായമെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ? സാറിന്റെ അവസ്ഥ എനിക്കിപ്പോ മനസ്സിലാവും. ഒരു വട്ടന്റെ വാക്ക് കേട്ട് സാർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്? ഇല്ലാത്ത തെളിവുണ്ടാക്കുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തുന്നു. എന്താ സാർ ഇത്? ഇനി സത്യാവസ്ഥ സാറിന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കൂ? ഒരു വട്ടൻ വന്നൊരു ഐ പി എസ് ഓഫീസറെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ സാറിന് മാത്രമല്ല, ഹോൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണക്കേടാ.
1: ജെയിംസേ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കും. അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, കാരണം ഞാനാണ് നിന്റെ കർത്താവ്. വി നീഡ് ടു മീറ്റ് അഗെയിൻ. നോ, വി ഷുഡ്. ബിക്കോസ് നൗ യു ആർ അണ്ടർ മൈ കൺട്രോൾ.
2: ആയിരത്തി തൊള്ളായിരത്തി 1984 റിലീസായ ആശംസകളോടെ എന്ന സിനിമയിൽ ബാലനടനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു സിനിമയിലേക്ക് എത്തിയത്. 1991 റിലീസായ വേനൽക്കിനാവുകൾ എന്ന സിനിമയിലെ നായകവേഷം സുധീഷിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. തുടർന്ന് നിരവധി സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു. 2000 റിലീസായ വല്യേട്ടൻ സിനിമയിൽ നായകനായ മമ്മൂട്ടിയുടെ ഭിന്നശേഷി അനുജൻ ശങ്കരൻകുട്ടിയായി വേഷമിട്ടത് പ്രേക്ഷക പ്രീതി നേടി. 2018 റിലീസായ തീവണ്ടി എന്ന സിനിമയിൽ നായകന്റെ അമ്മാവനായി വേഷമിട്ടു. അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു തീവണ്ടിയിലേത്. 150 സിനിമകളിൽ സുധീഷ് അഭിനയിച്ചിട്ടുണ്ട്. സുധീഷിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ 2018 എന്ന ചിത്രത്തിലെ വർഗീസ്. പടവെട്ടിലെ കഥാപാത്രം സുധീഷ് ഇതുവരെ ചെയ്യാത്ത ഒരു റോളാണ്. ബാർബറായാണ് അതിൽ സുധീഷ് വേഷമിടുന്നത്. രാവിലെ തൊഴിൽ ചെയ്യുമ്പോൾ, ആളുകളോട് ഇടപെടുമ്പോൾ ഒക്കെ അയാൾ തീർത്തും ശാന്തനാണ്. ഒരു നാടുകൂടി കഥയാണല്ലോ പടവെട്ട്. ആ നാട്ടിലെ ഒബ്സർവർ ആണ് പകൽ ഗോവിന്ദൻ. രാത്രി പക്ഷെ അയാളുടെ വിധമാറും കേട്ടോ. അയാൾ കണ്ട, കേട്ട, അനുഭവിച്ച കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഒരുപാട് തലങ്ങളും അടരുകളും ഒക്കെയുണ്ട് ഈ കഥാപാത്രത്തിന്. സുധീഷ് കണ്ട് ശീലിച്ച രീതിയോ ശൈലിയോ ഒന്നും ഈ കഥാപാത്രത്തിനില്ല. വളരെയധികം സൂക്ഷ്മതരത്തിൽ ശ്രദ്ധ അഭിനയിച്ച കഥാപാത്രമാണ് പടവെട്ടിലെ ഗോവിന്ദൻ.
3: നിന്റെ ഒക്കെ തലമുടിയല്ലേ ഞാൻ ചരിച്ചത്? അല്ലാതെ തലയോട്ടി അല്ലല്ലോ. പിന്നെ എന്താണ് എംബോക്കികളെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഒട്ടും പ്രതീക്ഷിക്കരുത് കേട്ടോ. നേരത്തെ പാവപ്പെട്ട ഒരു കുറഞ്ഞുകുട്ടി ഓരോന്ന് അപേക്ഷിക്കുമ്പോ ദൈവത്തിന്റെ പേര് ഇട്ടുകൊണ്ട് വന്ന് ഇടങ്ങോഴുന്ന മാറി പറക്കം മാറണം. നിനക്ക് വീട് മോടി കൂട്ടാൻ വേണ്ടി അന്നപ്പാവികളും കഴിഞ്ഞതൊക്കെ നോക്കിയ മുക്കാലും മുക്കിയുണ്ടല്ലോ. കുമ്പക്കോര കുത്തോടാ നിന്നെ വണ്ടി
4: തട്ടിപ്പണി നടത്തി നടത്തിയോന്
5: കൊരവിളിച്ചിട്ട് വരക്കണം. അപ്പൊ പിന്നെ കൊരക്കൂലോ.
6: ആദ്യ ആ പെണ്ണിനെ തരണ്ടെന്നും കൊടുക്കണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോ അച്ഛനും കൊണ്ട് കൊടുക്കാൻ കണ്ടൊരു സാധനം ലൊട്ടയിലെ ഒരു മൈക്കും കോളാമ്പി.
7: എന്റെ അഭിപ്രായത്തില് ഗോവിന്ദനാണ് ഈ നാട്ടിൽ കുറച്ചെങ്കിലും
6: ആ കണ്ട നൊട്ടെന്നാണ് എല്ലാം കേട്ടിട്ട് പൂരപ്പാട്ട്.
2: തീവണ്ടിക്ക് ശേഷം സുധീഷിന് എല്ലാത്തരം കഥാപാത്രങ്ങളുടെയും ഓഫറുകൾ ലഭിച്ചു തുടങ്ങി. ഒന്നിൽ പോലീസുകാരനാണെങ്കിൽ മറ്റൊന്നിൽ രാഷ്ട്രീയക്കാരൻ, പിന്നൊന്നിൽ കുട്ടികളുടെ പിതാവ്. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഇപ്പോൾ മികച്ച കഥാപാത്രത്തിനുള്ള അവാർഡ് നേടിയ രണ്ട് സിനിമകൾ എണ്ണിവർ, ഭൂമിയിലെ മനോഹര സ്വകാര്യം.
8: അവിടെ നിക്ക് ഇനി ഈ പന്ന് ഇവിടെ വന്നിട്ടുണ്ടെ പുഴയിലേക്ക് എറിഞ്ഞു.
9: സോറി ചേച്ചി.
8: സോറി നബിടി. അന്നേ
10: ഞാൻ പഠിക്കണം അമ്മച്ചി.
8: ആ കപ്പ ആരും വലരും വരും അറിയാനാണ്ട്.
10: അമ്മച്ചി ആൻസിയോട് പറ അവള് അമ്മച്ചിയുടെ മോള് തന്നെയല്ലേ.
11: ചേച്ചി ഞാനിപ്പോ പള്ളി പോയി വന്നുള്ളൂ.
8: അവളോട് എന്തെങ്കിലും പറഞ്ഞ അവളപ്പം പറയും. പള്ളിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഒരുത്തിയാണെങ്കിൽ 24 മണിക്കൂറും പഠിപ്പാ. അവളുടെ പ്രൊജക്റ്റും അസൈൻമെന്റും ഒരു കാലത്ത് തീരൂലല്ലോ.
5: ശരി അമ്മച്ചി.
8: ആഹാ, ഇവിടെ പണി തുടങ്ങിയാ. എന്നും ഇങ്ങനെ തുടച്ചു മിനിക്കുന്ന കണ്ട ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു.
9: എന്നാടി,
8: ഒന്നുമില്ല, നടക്കട്ടെ. വാക്കുകളുടെ നടുവോടി ഞാൻ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ.
9: മോളെ, ആ ചാവി ഇങ്ങെടുത്ത്.
5: അപ്പച്ചിന് മണിയടിക്കാൻ പോവാ നേരായോ?
9: സമയത്ത് മണിയടിച്ചില്ലെങ്കിലേ ഇവിടുത്തെ മൂന്ന് ആമാശയങ്ങളും നിറയൂല.
10: അപ്പച്ചാ, വരുമ്പോ എനിക്കൊരു നെയിൽ പോളിഷ് വാങ്ങണേ, റെഡ് കളർ.
5: അപ്പച്ചാ, എനിക്കൊരു ഫെയർ ലവ്ലി.
9: നിനക്ക് എന്നാത്തിനാടി ഫെയർ ലവ്ലി? നീ കർത്താവിനുള്ളതല്ലേ? കർത്താവിനെ ഒന്നും ഇഷ്ടാവില്ല കേട്ടോ.
8: അതെ, കൊടംപുളി മറക്കണ്ടാട്ടാ.
9: എന്നാ
8: കൊടംപുളി? പുളി.
9: ആ പുളി, പുളി.
8: ആ കൊറച്ചുണക്കമീനും കൂടെ
9: നിനക്ക് മുഖത്ത് വെക്കാനാ?
8: ആ അത് തന്നെ, ഇപ്പൊ ഉണക്കമീനാ തേക്കണേ. എന്തേ കുന്തമ്പോലെ നിക്കാതെ പോയി കപ്പോർക്കാൻ നോക്ക്.
2: ഇപ്പോൾ തന്റെ പ്രായത്തേക്കാൾ പ്രായമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് സുധീഷ് പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ചെറുപ്പമായ വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു എത്രേ. റിലീസിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം സിനിമകളുണ്ട്. ഇന്നത്തെ താരസ്വരത്തിൽ സുധീഷിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന. ഇതോടുകൂടി ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
12: നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
13: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
14: സഹിച്ചും ചുമണ്ട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
15: മോനെ
16: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
17: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
18: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
19: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
20: ആട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
21: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
22: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ പതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
19: മനസ്സു കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
17: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സോദരയെയും പണയം വെക്കുക. അഞ്ചിലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയവസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
23: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ.
24: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
23: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
24: അതേടാ,
19: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
22: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
18: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിന് മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
19: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് മധുരഗീതങ്ങളുടെ നേരമാണ്. എന്നത്തെയും പോലെ ഇന്ന് മധുരഗീതങ്ങളിൽ ഒരതിഥിയുണ്ട്. പക്ഷേ അതൊരു വ്യക്തിയല്ല, ഒരു ഗന്ധമാണ്. മലയാളിക്ക് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും നൊസ്റ്റാൾജിയയുടെയും അടയാളമായ കൈതപ്പൂവ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ തോടരികകളിലും കാവുകളിലും ആ സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനങ്ങളെല്ലാം ഈ കൈതപ്പൂവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവയാണ്. അപ്പോ കൈതപ്പൂവിന്റെ ഗന്ധം പേരുന്ന മലയാള സിനിമയിലെ ഗാനങ്ങളിൽ ഇന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് 1970 പേൾ വ്യൂ എന്ന സിനിമയിൽ വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം കൊടുത്ത് യേശുദാസും മാധുരിയും ചേർന്ന് പാടിയ കൈതപ്പൂ വിഷറിയുമായി കാറ്റേ കൂടെ വരൂ, കടലും മലയും കുളിർക്കോരും കാറ്റേ കൂടെ വരൂ എന്ന ഗാനമാണ്. എം കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ പ്രേംനസീർ, അടൂർ ഭാസി, ശാരദ, കെ പി ഉമ്മർ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. കൈതപ്പു എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓർമ്മകൾക്ക് സുഗന്ധമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ? അതുപോലെയാണ് ചില മണങ്ങൾ. ആ മണങ്ങളെല്ലാം നമ്മളെ പെട്ടെന്നൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് കൈതപ്പു എന്ന വാക്കുൾപ്പെടുന്ന ഈ ഗാനം ആ പഴയ കാലഘട്ടത്തിലേക്ക് നാം ഏവരെയും കൂട്ടിക്കൊണ്ടുപോയത്. ചിലരെങ്കിലും പഴയ വീടിന്റെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ ഒരു പുഴക്കടവിലേക്കൊക്കെ ഇപ്പൊ ചെന്ന് നിന്നിട്ടുണ്ടാവും. അവിടെ നിന്നുകൊണ്ടും ആലോചിക്കാവും അടുത്ത ഗാനം ഏതാന്നുള്ളത്. തീർച്ചയായിട്ടും പറയാം, ചിത്രം അഴിമുഖം പുറത്തിറങ്ങിയത് 1972 പി വിജയന്റെ സംവിധാനത്തിലാണ്. മധു, കെ പി ഉമ്മർ, ജയഭാരതി, ജോസ് പ്രകാശ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ ഈ സിനിമയിൽ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ കൈതപ്പൂവിന്റെ മണത്തെ നമുക്ക് വിസ്മരിക്കാനാവില്ലല്ലോ. കേൾക്കാം പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ് വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം കൊടുത്ത്, ജാനകിയമ്മ പാടിയ ഗാനം, കറുക വരമ്പത്ത് കൈതപ്പൂ കണ്ടന്റെ കരളിൽ കൊതിച്ചത് നേരായി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗന്ധങ്ങളുടെ മാസ്മരികത പകർന്നു നൽകുന്ന കൈതപ്പൂ എന്ന വാക്കുൾപ്പെടുന്ന രണ്ട് ഗാനങ്ങൾ മധുരഗീതങ്ങളിലൂടെ നമ്മൾ ആസ്വദിച്ചു. എന്നാൽ ഇന്ന് കൈതപ്പൂവ് നമ്മുടെ പുഴക്കടവുകളിൽ നിന്നും നാട്ടിൻപുറങ്ങളിൽ നിന്നും പതിയെ മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷേ അവൾക്കും ഒരു കഥ പറയാനുണ്ട്. ആ കഥ ഹൈന്ദവ പുരാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളിൽ പലർക്കും അറിയാവുന്ന കഥയാണ്. പ്രപഞ്ചത്തിൽ ആദ്യമായി ശിക്ഷയുണ്ടായത് നുണ പറഞ്ഞതിനാലാണ്. ഈ നുണയ്ക്ക് പിന്നിൽ നമ്മുടെ കൈതപ്പൂവിന്റെ കരങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആദിയിൽ ബ്രഹ്മാവ് കണ്ണു തുറന്നപ്പോൾ ചുറ്റും ജലമായിരുന്നു. അദ്ദേഹം വീണ്ടും നോക്കി. താനിരിക്കുന്നത് ഒരു പത്മത്തിലാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം അതിന്റെ ഉത്ഭവം തേടി താഴോട്ട് യാത്രയായി. അവസാനം നാരായണന്റെ പൊക്കിളിൽ നിന്നാണ് പത്മത്തിന്റെ ഉത്ഭവമെന്ന് മനസ്സിലാക്കി. ബ്രഹ്മാവും നാരായണനും തർക്കിച്ച് തർക്കിച്ച് അവസാനം ആ തർക്കം അനന്തമായി നീണ്ടു. അപ്പോൾ മഹാദേവൻ ഒരു ജ്യോതിർലിംഗമായി അവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇരുവരോടും അതിന്റെ അഗ്രങ്ങൾ കണ്ടുപിടിക്കാനായി പറഞ്ഞു. ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴോട്ടും യാത്രയായി. എന്നാൽ യാത്രാമധ്യേ ബ്രഹ്മാവിന് മഹാദേവന്റെ ശിരസിൽ നിന്നും അടർന്നു വീണ കൈതപ്പൂവിനെ ലഭിക്കുകയും കൈതപ്പൂവിന്റെ സഹായത്തോടെ ബ്രഹ്മാവ് താൻ മഹാദേവന്റെ ശിരസ് കണ്ടു എന്ന് വിഷ്ണുവിനെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു തോൽവി സമ്മതിച്ചു. എന്നാൽ നുണ പറഞ്ഞ ബ്രഹ്മാവിനെ മഹാദേവൻ ശപിക്കുകയും സത്യം പറഞ്ഞ നാരായണനെ പ്രപഞ്ചരക്ഷകനായി നിയമിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ, ആദ്യമായി ശിക്ഷയുണ്ടായത് ഒരു നുണയ്ക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ബ്രഹ്മാവിനൊപ്പം ചേർന്ന് കള്ളം പറഞ്ഞ കൈതപ്പൂവിനെ ഇനി ഒരിക്കലും ഒരു പൂജയിലും ഉൾപ്പെടുത്തരുതെന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെയാണത്രേ സുഗന്ധം പടർത്തുന്ന കൈതപ്പൂവിന് പൂജാസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിലക്കേർപ്പെട്ടത്. എങ്കിലും അവളുടെ ഗന്ധം മധുരമനോഹരമായി നമുക്കിടയിലൂടെയെല്ലാം ഒഴുകുന്നുണ്ട് അല്ലേ? മനോഹരമായ പാട്ടുകളുടെ രൂപത്തിൽ കഥകളെല്ലാം ഓർമ്മിച്ച സ്ഥിതിക്ക് ഓർമ്മ എന്ന പദം വരുന്ന സിനിമയിലെ കൈതപ്പൂ എന്ന പദം വരുന്ന ഗാനം കേൾക്കാം. ചിത്രം മറ്റേതുമല്ല 1987 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജനുവരി ഒരു ഓർമ്മ. മോഹൻലാലും സുരേഷ് ഗോപിയും ജയഭാരതിയും കാർത്തികയും എല്ലാം മനോഹരമായി അഭിനയിച്ച ഈ സിനിമ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. പാട്ടുകൊണ്ടും കഥാപശ്ചാത്തലം കൊണ്ടും ഏവരുടെയും ഇഷ്ട പ്ലേലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുണ്ട് ചിത്രവും അതിലെ ഗാനങ്ങളും. ഇതിൽ ഷിബു ചക്രവർത്തി വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം കൊടുത്ത് യേശുദാസ് പാടിയ ഗാനം പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തിങ്കളിൽ.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: മധുരഗീതങ്ങളിലൂടെ കൈതപ്പു എന്ന പദം വരുന്ന ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് 1990 പുറത്തിറങ്ങിയ സാന്ദ്രം എന്ന സിനിമയിലെ മനോഹര ഗാനം. അശോകൻ താഹ കുട്ടികെട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും പാർവതിയും ജഗദീഷുമൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി ചിത്രയാലപിച്ച ആ ഒരു ഗാനം കൈതപ്പൂവിന്റെ സൗന്ദര്യത്തെ പ്രകൃതിയുമായി ചേർത്തു നിർത്തുന്നു. വരികളിങ്ങനെയാണ്: കൈതപ്പൂ പൊൻപൊടി തൂകിയ പുലരിത്താലം തേടി, മഞ്ചാടി പീലിയൊതുക്കിയ പൂവാലിക്കിളി പാടി. പുലരിക്ക് പൊന്നിറം നൽകുന്ന ഒരു പ്രകൃതി വിസ്മയത്തെക്കുറിച്ചാണ് കവി എഴുതിയിട്ടുള്ളത്. അപ്പൊ അധികം വൈകിക്കാതെ കേൾക്കാം ജോൺസൺ മാസ്റ്ററുടെ ലളിതമായ സംഗീതത്തിലൂടെ, ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ, സാന്ദ്രം എന്ന സിനിമയിൽ നിന്നും റേഡിയോ മലബാറിലൂടെ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇന്ന് നമ്മൾ കേൾക്കുന്ന കൈതപ്പൂ ഗാനങ്ങളിൽ ഏറ്റവും അപൂർവവും എന്നാൽ സംഗീത സാന്ദ്രവുമായ മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം. 1997 ഹരിദാസ് സംവിധാനം ചെയ്ത ചിത്രം തുടിപ്പാട്ട്. നിർഭാഗ്യവശാൽ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയില്ല. എങ്കിലും ഗാനങ്ങൾ സംഗീത പ്രേമികളുടെ ഇടയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഈ ഗാനത്തിന്റെ മറ്റൊരു പ്രത്യേകത, സംവിധായകനായ ഹരിദാസ് തന്നെയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. എം മോഹൻദാസിന്റെ ഹൃദ്യമായ സംഗീതത്തിൽ സതീഷ് ബാബുവും സുജാത മോഹനും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാട്ടിൻപുറത്തുകൂടെ കൈതപ്പൂവിന്റെ മണം ആസ്വദിച്ചുകൊണ്ട് ഗാനങ്ങൾ കേട്ടുകൊണ്ട് നടക്കുകയാണ് നമ്മള്, അല്ലെ? കൈതപ്പൂവിനെ കുറിച്ച് പറയുമ്പോൾ മലയാളിയുടെ ആഘോഷങ്ങളെ, പ്രത്യേകിച്ച് തിരുവാതിരക്കാലത്തെ, മാറ്റി നിർത്താൻ കഴിയില്ല. സ്നേഹം എന്ന സിനിമയിൽ കൈതപ്പൂ മണമെന്തി ചഞ്ചലാക്ഷി, ഇന്ന് നിൻ മാരൻ വന്നു മധുരം തന്നു എന്നത് ശരിക്കും ഒരു തിരുവാതിര പാട്ടാണ്. തിരുവാതിര നാളുകളിൽ പെൺകുടിമാർ അണിഞ്ഞൊരുങ്ങുമ്പോൾ അവരുടെ മുടിയിൽ ചൂടുന്ന കൈതപ്പൂവിന്റെ ഗന്ധം ആ അന്തരീക്ഷത്തെ എത്രമാത്രം പ്രണയാർദ്രമാക്കുന്നു. മാരൻ വരുന്നത് കാത്തിരിക്കുന്ന ചഞ്ചലാക്ഷിയോട് അവളുടെ തോഴിമാർ ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ കുസൃതിയും ഒപ്പം അനുരാഗവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കേരളീയ വസ്ത്രധാരണവും ചടങ്ങുകളും നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് ഈ ഗാനം. തിരുവാതിര ഗാനങ്ങളുടെ തനതായ ചുവടും താളവും കൈതപ്പൂവിന്റെ സുഗന്ധത്തോടൊപ്പം ഈ പാട്ടിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഗായിക രാധിക തിലകിന്റെ ശബ്ദത്തിലെ മാന്ത്രികത ഈ ഒരു പാട്ടിന് പ്രത്യേക മെഴിവ് നൽകുന്നു. കേൾക്കാം തിരുവാതിരമുറ്റങ്ങളിൽ കൈതപ്പൂ മണം പടർത്തുന്ന, ഗൃഹാതുരത്വമുണർത്തുന്ന സുന്ദര ഗാനം സ്നേഹം എന്ന സിനിമയിൽ നിന്നും.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളിൽ കൈതപ്പു എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കേട്ട പാട്ടിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു നാടൻ ശൈലിയും ഭാവവും നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഗാനം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പി തൊട്ടു തൊട്ടില്ല. കാവാലം നാരായണ പണിക്കരുടെ വരികളിൽ ഇവിടെ കൈതപ്പൂവ് വെറും ഒരു പൂവ് മാത്രമല്ല, മറിച്ചതിന് മനുഷ്യഭാവം കൈവന്നിരിക്കുകയാണ്. എം ജെ രാധാകൃഷ്ണനാണ് ഈ പാട്ടിന് ഈണം കൊടുത്തത്. മറ്റൊരു പ്രത്യേകത, മോഹൻലാലും ചിത്രചേച്ചിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്. സിനിമ പാട്ടുകൊണ്ടും കഥാതന്തുകൊണ്ടും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. മഞ്ജു വാര്യർ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ഒരു ചിത്രമായിരുന്നു ഇത്. അതുകൊണ്ടെന്തായാലും നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചുപോകാം, 90s.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അടുത്ത ഗാനം 2000 എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ നിന്നുമാണ്. ഒരടിച്ചുപൊളി പാട്ടാണ്. പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ഡാൻസ് ചെയ്യാനൊക്കെ തോന്നും. അത്തരത്തിൽ വളരെ മനോഹരമായി ഫാസ്റ്റ് ട്രാക്കിൽ നിർമ്മിച്ച ഒരു ഗാനമാണിത്. കാക്കപ്പൂ, കൈതപ്പൂ, കന്നിപ്പൂ, കരയാമ്പൂ. പക്ഷെ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയല്ല. ആയിരേ ഹോളി ആയിരേ രംഗോ കി ബാരിഷ് ലായിരേ. ഹോളി ആഘോഷം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഹിന്ദി വരികളാണ് ആദ്യം കേൾക്കുന്നത്. ഗിരീഷ് പതഞ്ജലിയാണ് വരികൾ എഴുതിയത്. രവീന്ദ്രൻ മാഷ് ഈണം കൊടുത്ത് ജയചന്ദ്രനും മനോയും ചേർന്നാണ് പാടിയത്. ചിത്രത്തിൽ മമ്മൂട്ടി, സിദ്ദിഖ്, കവിയൂർ പൊന്നമ്മ, സോന നായർ, ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നാട്ടിൽ നിന്നും മാറിപ്പോയി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിരിച്ചുവരുന്ന മമ്മൂക്ക് അവതരിപ്പിച്ച കഥാപാത്രവും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച മലയാളി അല്ലാത്ത കഥാപാത്രവും എല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. അപ്പോ ആ ഓർമ്മകളിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഗാനം അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ നിന്നും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പൊ ദേ നമ്മൾ കേട്ടത് 2000-ൽ പുറത്തിറങ്ങിയ അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ നിന്നും ഒരു കൈതപ്പു ഗാനമാണ്. അടുത്ത ഗാനം 2000 കഴിഞ്ഞ്, 2005 കഴിഞ്ഞ്, 2013-ൽ പുറത്തിറങ്ങിയ ഒരു സിനിമയിൽ നിന്നുമാണ്. ചിത്രത്തിന്റെ പേര് ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി. വി ആർ രതീഷാണ് സംവിധാനം ചെയ്തത്. ഇന്ദ്രൻസ്, മേഘ്ന രാജ്, ശ്രീജിത് വിജയ്, ബേസിൽ ജോസഫ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു ന്യൂജൻ മൂവി എന്ന് തന്നെ പറയാം. ഇതിൽ രണ്ട് ഗാനങ്ങളേ ഉള്ളൂ. നിഴലും നിലാവും എന്ന് തുടങ്ങുന്ന ഗാനത്തിന് രാജീവ് അലങ്കിലും ശശികലാ മേനോനും ചേർന്നാണ് വരികൾ എഴുതിയത്. എന്നാൽ നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന പൂക്കൈത ചെണ്ടുപോൽ എന്ന ഗാനത്തിന് ശശികലാ മേനോൻ മാത്രമാണ് വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് MG ശ്രീകുമാറാണ്. പാടിയത് സച്ചിൻ വാര്യരും മൃദുല വാര്യരും. കേൾക്കാം പുതിയ കാലത്തിന്റെ മണമുള്ള ഒരു കൈതപ്പൂ ഗാനം.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. കൈതപ്പു പാട്ടുകളിൽ അടുത്തതായി 2014 പുറത്തിറങ്ങിയ മിഴ തുറക്കൂ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. ഡോക്ടർ സന്തോഷ്, സൗപർണിക എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ഗണേഷ് കുമാർ, ശ്രുതിലക്ഷ്മി എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ കേരളത്തിലുണ്ടായിരുന്ന കർഷക കലാപങ്ങളെക്കുറിച്ചും ആ സമയത്ത് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയുമെല്ലാം പരാമർശിക്കുന്ന ഒരു ചിത്രമായിരുന്നു മിഴ തുറക്കൂ. ഇതിൽ 4 ഗാനങ്ങളാണുള്ളത്. എല്ലാം അതിമനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പൊ നമുക്ക് പൂവച്ചൽ ഖാദർ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്, മൃദുല വാര്യർ പാടിയ കൈതപ്പൂ മാടത്തെ കുഞ്ഞിപ്പെണ്ണെ നീ കണ്ടോ പുന്നലിൻ പൂഞ്ചേല് എന്ന ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളിലൂടെ അടുത്തതായി 2014 പുറത്തിറങ്ങിയ കസിൻസ് എന്ന സിനിമയിലെ ഗാനമാണ് വൈശാഖ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബിൻ, ഇന്ദ്രജിത്ത് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലും മനോഹരമായിട്ടുള്ള ഒട്ടനവധി ഗാനങ്ങളുണ്ട്. നമുക്ക് മുരുകൻ കാട്ടാക്കട വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം കൊടുത്ത് ഹരിചരൺ ശേഷാദ്രി പാടിയ കൈതപൂത്തതും കണ്ടോരുണ്ടോ കാപ്പഴുത്തതും കണ്ടോരുണ്ടോ എന്ന ഗാനം കേൾക്കാം റേഡിയോ മലബാറിലൂടെ.

മധുരഗീതങ്ങളിൽ കൈതപ്പൂ എന്ന പദം വരുന്ന ഒരു ഗാനം കൂടി കേൾക്കാനുള്ള സമയമുണ്ട്. നിഖിൽസൺ പൗലോ സംവിധാനം ചെയ്ത്, ജയകൃഷ്ണൻ, സുരേഷ് ബാബു, ബാബുരാജ്, കല്യാണി നായർ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മുല്ലപ്പൂ വിപ്ലവം എന്ന സിനിമയിൽ നിന്നും. സിനിമയുടെ പേരിൽ മുല്ലപ്പൂ എന്നാണെങ്കിലും ഇതിൽ കൈതവരമ്പത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. കെ വി ശബരിമണിയാണ് വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് അനിൽകുമാർ ചുല്ലൂർ. പാടിയിട്ടുള്ളത് പ്രദീപ് പള്ളുരുത്തി, നിഷ അനൂപ് വാര്യർ, നവനീത പ്രവീൺ, സുനീഷ് ലാൽ, ഹരിരാഗ് എന്നിവരെല്ലാം ചേർന്ന്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. കൊല്ലവർഷം 1221, എടവം 1. ഹിജ്രവർഷം 1447, ദുൽഖഅത്ത് 27. ശകവർഷം 1948, വൈശാഖം 24. 2026 മെയ് 15, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.